പ്രഭാത ഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി.

വിവിധ ഘട്ടങ്ങളിലൂടെ വിവിധ കരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് എന്തിൻ്റെയും വളർച്ച സംഭവിക്കുന്നത്. ഒരു വസ്തുവിൻ്റെ രൂപാന്തരം തന്നെ ആരുടെയോ കരസ്പർശത്തിലൂടെയോ ബൗദ്ധിക സ്പർശത്തിലൂടെയോ ആണ് സംഭവിക്കുന്നത്. ശാരീരികമായി പൂർണ്ണ വളർച്ച എത്തുന്ന മനുഷ്യൻ മാനസിക വളർച്ചയും മാനസികാരോഗ്യവും നേടുന്നതിൽ അല്പം പിറകിലാണോ? നിഷേധമായ എന്തിനേയും ഏറ്റെടുക്കുന്ന രീതി നമ്മെ അസ്വസ്ഥരാക്കുന്നു, തളർത്തുന്നു. അല്പമൊന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ ഒരു രഹസ്യം വെളിപ്പെടും. നിഷേധമായവ എന്തും നമ്മെ തളർത്തുമെങ്കിലും അവയാണ് ഊർജ സ്രോതസ്. വെല്ലുവിളികൾ, അവഗണന, തരം താഴ്ത്തൽ, വേർപാടുകൾ, ഇവയിലൂടെ തന്നെയല്ലേ ഞാൻ എന്നെ തിരിച്ചറിഞ്ഞത്, എൻ്റെ കഴിവും ഊർജവും പ്രയോഗിക്കാൻ അവസരം ലഭിച്ചത്? ഊർജത്തിൻ്റെ അന്തർധാര എൻ്റെ ഉള്ളിലാണ്. നിഷേധമായ എന്തും എൻ്റെ വളർച്ചയ്ക്കുള്ള വളമാണ്. അതറിയുക എന്നതാണ് പ്രധാനം. ആയതിനാൽ ശത്രുക്കൾ എന്ന് നാം വിശ്വസിക്കുന്നവരെ സഹർഷം സ്വാഗതം ചെയ്യാം. കാരണം അവരാണ് എന്നെ വളർത്തിയത്. ചിന്തിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: ഏവർക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കവിധാരയിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഓർമ്മകളുടെ ഓണം എന്ന കവിത. ആലപിക്കുന്നു മാധവ് മനോജ്. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:20 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥാഗാനലയം. ആരണ്യകാന്ഠത്തിലെ അഗസ്ത്യ സന്ദർശനം, അഗസ്ത്യ സ്തുതി എന്നീ ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നു പ്രിയാമുരളി കുറ്റ്യാട്ടൂർ. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 നാലമ്പല വിശേഷങ്ങൾ, നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച്. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ 8 സ്കൂൾ. 8:00 മധുരഗീതങ്ങൾ, സിനിമാ ഗാനങ്ങളിലെ നാടകരംഗങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു കൃഷ്ണകുമാർ കണ്ണോത്ത്. 9:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 നാടകനേരം, നാടകം നെല്ലിക്ക രണ്ടാം ഭാഗം, അധ്യായം 3. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദം നൽകിയവർ രാമകൃഷ്ണൻ പഴശ്ശി, പുരുഷോത്തമൻ സി കല്ലേരിക്കര, സിനി രാംദാസ് മട്ടന്നൂർ, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സൂര്യ ഇടവന, അശ്വിനി. തുടർന്ന് നാടകഗാനങ്ങൾ. 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. തുടർന്ന് കാവ്യസൗരഭം, നാട്ടുവിശേഷം. 1:00 പ്രിയരാഗം, ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ഒരു വട്ടം കൂടി, ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ അഷ്ടാവക്രനെ കുറിച്ച് കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 നാലമ്പല വിശേഷങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥാഗാനലയം. 7:00 ഹരിത സമൃദ്ധി, കാർഷിക വിശേഷങ്ങൾ പങ്കുവെക്കുന്നു സതി വണ്ടിച്ചാലിൽ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വായനശാല, ബഷീറിന്റെ പാവപ്പെട്ടവന്റെ വേശ്യ എന്ന കഥാസമാഹാരത്തിലെ ചെറുകഥ, മിസിസ് ജി പിയുടെ സ്വർണപ്പല്ലുകൾ, അവതരിപ്പിക്കുന്നു സ്നേഹ പുതിയപുരയിൽ. 9:30 സംഗീത നിശ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിത ഓർമ്മകളുടെ ഓണം ആലപിക്കുന്നു മാധവ് മനോജ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിത ഓർമ്മകളുടെ ഓണം, ആലപിച്ചത് മാധവ് മനോജ്. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
2: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
5: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
1: ഇന്ന് ജൂലൈ 27. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂലൈ 27 വർഷത്തിലെ 208th ദിനമാണ്. ജൂലൈ 27 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1921 ഇൻസുലിൻ കണ്ടുപിടിച്ചതായി പ്രഖ്യാപിച്ചു. 1939 CRPF സ്ഥാപിതമായി. 1985 ഉഗാണ്ടയിൽ സൈനിക വിപ്ലവം ആരംഭിച്ചത്. 1986 MV രാഘവൻ CMP രൂപീകരിച്ചു. 2012 ഐൽസ് ഓഫ് വണ്ടർ എന്നറിയപ്പെട്ട ലണ്ടൻ ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 1953 ഉത്തര ദക്ഷിണ കൊറിയകൾ തമ്മിലുള്ള യുദ്ധം 38th സമാന്തര രേഖ അതിർത്തിയായി അംഗീകരിച്ചുകൊണ്ട് അവസാനിപ്പിച്ചു. 1972 F-15 യുദ്ധവിമാനം ആദ്യമായി പറന്നു. 1997 ബന്ദ് നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് കേരള ഹൈക്കോടതി വിധിച്ചു. 2002 വേമ്പനാട്ട് കായലിൽ കുമരകത്തിന് സമീപം 29 പേരുടെ മരണത്തിനിടയാക്കിയ കുമരകം ബോട്ടപകടം നടന്നു. 2002 ഉക്രൈൻ എയർഷോ ദുരന്തം. 2020 റഫേൽ യുദ്ധവിമാനങ്ങളുടെ ആദ്യ സംഘം ഫ്രാൻസിൽ നിന്നും ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. 2020 നഗരങ്ങളിലെ കാലാവസ്ഥാ പ്രവചനം സാധ്യമാക്കുന്ന മൗസം മൊബൈൽ ആപ്പ് ഭൂമിശാസ്ത്ര വകുപ്പിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ പുറത്തിറക്കി. ഡോൺ പ്രഭാവവും റെഡോൺ മൂലകവും കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഫ്രെഡറിക് ഏഡൻസ് ജോൺ, ചിറ്റഗോങ് സമരനായിക കൽപ്പന ദത്ത തുടങ്ങിയവരുടെ ജന്മദിനവും, ഫ്രഞ്ച് സാഹിത്യകാരനായ അലക്സാണ്ടർ ഡ്യൂമ, ചിത്രകാരനായ വിൻസെന്റ് വാൻഗോഗ്, സ്വതന്ത്ര കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണുപിള്ള, പരമാണു സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ജോൺ ഡാൾട്ടൺ, ഇന്ത്യയിലെ ജനകീയ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം, ചെറുകഥാകൃത്ത് VP ശിവകുമാർ, പുലിറ്റ്സർ അവാർഡ് ജേതാവായ ഫോട്ടോഗ്രാഫർ കെവിൻ കാർട്ടർ, ഇന്ത്യയുടെ ആണവ പരീക്ഷണത്തിന് ശക്തമായ നേതൃത്വം നൽകിയ വാമൻ ദത്താത്രേയ പട്വർദ്ധൻ തുടങ്ങിയവരുടെ ചരമദിനവും ജൂലൈ 27.
0: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

വചനാമൃതം. സ്നേഹം ചോദിച്ചു വാങ്ങാനുള്ള ഒന്നല്ല. ചോദിച്ചു വാങ്ങുന്നതിലൂടെ അതൊരിക്കലും നിങ്ങൾക്ക് ലഭ്യമാകുന്നുമില്ല. സ്നേഹം കടന്നു വരുന്നത് നൽകുന്നതിലൂടെയാണ്. അത് നമ്മുടെ തന്നെ പ്രതിധ്വനിയാകുന്നു.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 20,000 രൂപയുടെ ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.
3: ശ്രോതാക്കളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12 പ്രക്ഷേപണം ചെയ്യുന്ന വായനശാല ഇനി മുതൽ ചൊവ്വാഴ്ച രാവിലെ 7:35 കേൾക്കാം. അതുപോലെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 പ്രക്ഷേപണം ചെയ്യുന്ന ശാസ്ത്രവീതി ഇനി മുതൽ കേൾക്കാം വ്യാഴാഴ്ച രാവിലെ 7:35.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
0: നമസ്കാരം. ഇന്ന് ജൂലൈ 27, കർക്കടകം 11, തിങ്കളാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. രാജ്യത്തെ മത്സര പരീക്ഷാ സംവിധാനം സമഗ്രമായി അഴിച്ചുപണിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവ പൂർണ്ണമായി വിശ്വാസ്യതയുള്ളതും സാങ്കേതിക വിദ്യാധിഷ്ഠിതവും സുതാര്യവുമാക്കാൻ ആധാർ സംവിധാനത്തിന്റെ മുഖ്യശില്പി നന്ദൻ നീലേക്കനിയുടെ നേതൃത്വത്തിൽ ഉന്നതതല കർമ്മസമിതി രൂപവൽക്കരിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. പാകിസ്ഥാനുമായി ഇന്ത്യ ഇനി ചർച്ച നടത്തുന്നുവെങ്കിൽ അത് പാക് അധീന കാശ്മീർ വിട്ടുകിട്ടാൻ മാത്രമായിരിക്കുമെന്ന് ആവർത്തിച്ച് കേന്ദ്ര പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്, പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വച്ചിരിക്കുകയാണെന്നാണ് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട്. ഏതെങ്കിലും തരത്തിലുള്ള അതിസാഹസത്തിന് പാകിസ്ഥാൻ മുതിർന്നാൽ അവർ സങ്കല്പിക്കുന്നതിനപ്പുറമുള്ള തിരിച്ചടിയാകും ഇന്ത്യയിൽ നിന്ന് ഉണ്ടാവുകയെന്നും രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകി. 1999 കാർഗിൽ യുദ്ധവിജയത്തിന്റെ 27 വാർഷികാഘോഷ ചടങ്ങായ ശ്രദ്ധാഞ്ജലി സമാരോഹ് ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കാർഗിലിൽ ജീവൻ ത്യജിച്ച സൈനികരോട് രാജ്യം എന്നും കടപ്പെട്ടിരിക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു എക്സിൽ കുറിച്ചു. വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥയിൽ ജീവൻ പണയം വെച്ച് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കിയ സൈനികരുടെ രാജ്യസ്നേഹവും പ്രതിബദ്ധതയും എന്നെന്നും ഓർമ്മിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു. ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും നേരെ പെല്ലറ്റ് ഗണ്ണ് ഉപയോഗിച്ചത് തെറ്റെന്ന് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്. ഇത് ഗുരുതര വീഴ്ചയാണെന്നും പെല്ലറ്റ് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ലെന്നുമാണ് ആഭ്യന്തര അന്വേഷണത്തിൽ RIF കണ്ടെത്തൽ. പരീക്ഷാക്രമക്കേടിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ജന്തർ മന്ദിറിൽ നടത്തിയ സമരം വെറും തുടക്കം മാത്രമാണെന്നും ഇനിയും ഏറെ ദൂരം പോകാനുണ്ടെന്നും കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ 36 സമരം അവസാനിപ്പിച്ച ശേഷം നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് ദീപ്കെ ഇക്കാര്യം പറഞ്ഞത്. അതേസമയം ഇനി ഏത് വിഷയമാണ് ഏറ്റെടുക്കുന്നതെന്നോ അത് എപ്പോഴായിരിക്കുമെന്നോ ദീപ്കെ വെളിപ്പെടുത്തിയിട്ടില്ല. അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കുള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തെ ഉത്തർപ്രദേശ് സർക്കാർ പുനഃസംഘടിപ്പിച്ചു. ലക്നൗ റേഞ്ച് IGയും തിരുവനന്തപുരം സ്വദേശിയുമായ എസ് കിരണിന്റെ നേതൃത്വത്തിലാണ് 3 സംഘം പ്രവർത്തിക്കുക. അയോധ്യയിലെ DIG സോമൻ ബർമ്മ, ASP ഗൗരവ് ഗ്രോവർ എന്നിവരാണ് SIT മറ്റംഗങ്ങൾ. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയിൽ CBIയുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര അന്വേഷണം തേടുന്ന ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. 5 മാസം പിന്നിട്ട പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നിർണായകമായ വഴിത്തിരിവ്. 13 ദിവസം തുടർച്ചയായി നടത്തിയ വ്യോമാക്രമണങ്ങൾ അമേരിക്ക താൽക്കാലികമായി നിർത്തി. ഇതോടെ പ്രത്യാക്രമണം അവസാനിപ്പിച്ചതായി ഇറാനും പ്രഖ്യാപിച്ചു. മേഖലയിൽ താൽക്കാലിക ശാന്തത കൈവന്നെങ്കിലും നയതന്ത്ര ചർച്ചകളുടെ പുരോഗതിയാകും ഭാവി തീരുമാനിക്കുക. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. മണ്ഡിയിൽ നടന്ന യോഗത്തിൽ പ്രസംഗിക്കുമ്പോഴാണ് 2028 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. രാഷ്ട്രീയം അഴിമതിയിൽ മുങ്ങിയെന്നും സത്യസന്ധതയ്ക്ക് വിലയില്ലാതായെന്നും പറഞ്ഞ സിദ്ധരാമയ്യ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെങ്കിലും പൊതുരംഗത്ത് സജീവമായിരിക്കുമെന്നും അറിയിച്ചു. ദേശീയപാതയിൽ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ബസ് ഡിവൈഡറിൽ ഇടിച്ചു കയറി തലകീഴായി മറിഞ്ഞ് യാത്രക്കാരൻ മരിച്ചു. കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവാണ് മരിച്ചത്. 37 പേർക്ക് പരിക്കേറ്റു. ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനം നേടിയവരിൽ സ്കൂൾ കോഴ്സ് മാറ്റം വേണ്ടവർക്ക് ഇന്ന് പകൽ 1 മണിവരെ അപേക്ഷിക്കാം. അധികമായി അനുവദിച്ച താൽക്കാലിക ബാച്ചുകളിലെ സീറ്റുകൾ ഉൾപ്പെടെ 1-ാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷമുള്ള മെറിറ്റ് സീറ്റുകളിലേക്കാണ് മാറാൻ അവസരം. കണ്ണൂർ അഞ്ചരക്കണ്ടി സ്വാശ്രയ ഡെന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ റിമാൻഡിലുള്ള 1-ാം പ്രതി ഡോക്ടർ MK റാമിനെ ഇന്ന് തലശ്ശേരി SC/ST പ്രത്യേക കോടതിയിൽ ഹാജരാക്കും. പ്രതിയെ ഹാജരാക്കാൻ കണ്ണൂർ സബ് ജയിൽ സൂപ്രണ്ടിന് കഴിഞ്ഞ ദിവസം കോടതി പ്രൊഡക്ഷൻ വാറണ്ട് നൽകിയിരുന്നു. ഡോക്ടർ റാമിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് ഇന്ന് കോടതിയിൽ ഹർജി നൽകും. ഹിന്ദു ഭീകരത എന്ന പ്രയോഗം അനുചിതമാണെങ്കിലും അതിന് വിദ്വേഷ പരാമർശമായോ കുറ്റകരമായോ ആയി കണക്കാക്കാനാവില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കി. ഹിന്ദു ഭീകരർക്കെതിരെ ഒന്നിക്കണമെന്ന് ആഹ്വാനം ചെയ്തതിന് ദ്രാവിഡ കഴകം നേതാവിന്റെ പേരിലെടുത്ത കേസ് റദ്ദാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് ഡി ഭരത ചക്രവർത്തിയുടെ ഉത്തരവ്. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പപാളികൾ 2025 സ്വർണം പൂശാൻ പുറത്തു കൊണ്ടുപോകരുതെന്ന് തിരുവാഭരണം കമ്മീഷണർ ഓഫീസിലെ സൂപ്രണ്ട് നൽകിയ കത്ത് അവഗണിച്ചതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. തിരുവാഭരണങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളും ക്ഷേത്രവളപ്പിൽ തന്നെ ചെയ്യണമെന്നായിരുന്നു 2024 ഒക്ടോബർ 9 സൂപ്രണ്ട് ദേവസ്വം സെക്രട്ടറിക്ക് നൽകിയ കത്തിലെ ഉള്ളടക്കം. ഉക്രൈനിലെ ഒഡേസ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇന്ത്യൻ നാവികരുള്ള ചരക്ക് കപ്പലിന് നേരെ ആക്രമണം. ശനിയാഴ്ചയാണ് MV AGN റാഗ്നർ കപ്പലിന് മിസൈലേറ്റത്. കപ്പലിലെ 4 ഇന്ത്യൻ നാവികരിൽ 2 പേർ സുരക്ഷിതരാണെന്നും 2 പേരെക്കുറിച്ച് വിവരമില്ലെന്നും തിരച്ചിൽ തുടരുകയാണെന്നും കീവിൽ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം അറിയിച്ചു. കേരളത്തിൽ ഓഗസ്റ്റ് 1 വരെ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകൾക്ക് മഞ്ഞ മുന്നറിയിപ്പ് നൽകി. നാളെ എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകൾക്കും 29 പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകൾക്കും മഞ്ഞ മുന്നറിയിപ്പുണ്ട്. 30 പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിലെ കമ്പ്യൂട്ടർ ക്ഷാമം കാരണം ലേണേഴ്സ് ടെസ്റ്റ് വൈകുന്നത് ഒഴിവാക്കാൻ അപേക്ഷകരുടെ സ്മാർട്ട് ഫോണിൽ പരീക്ഷ നടത്താൻ അനുമതി. ഓഫീസുകളിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മേൽനോട്ടത്തിലായിരിക്കും ടെസ്റ്റ്. MVD ലീഡ്സ് മൊബൈൽ ആപ്പാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. അപേക്ഷകരുടെ മുഖം തിരിച്ചറിയൽ സംവിധാനം ഇതിലുണ്ട്. ഗോവയിൽ നവംബർ 20 മുതൽ 28 വരെ നടക്കുന്ന 57-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്കുള്ള എൻട്രികൾ ക്ഷണിച്ചു. അക്കാദമി അവാർഡ് ജേതാവും സംവിധായകനുമായ അശുതോഷ് ഗൗരിക്കറാണ് ഇത്തവണ ഫെസ്റ്റിവൽ ഡയറക്ടർ. നടി ലക്ഷ്മി പ്രിയക്കെതിരെയുള്ള അസിബ ഹസന്റെ ഹർജിയിൽ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. ലക്ഷ്മി പ്രിയക്കെതിരെയുള്ള പരാതിയിൽ പാലാരിവട്ടം പോലീസ് കേസെടുക്കാത്തതിനെ തുടർന്നാണ് അൻസിബ കോടതിയെ സമീപിച്ചത്. സംസ്ഥാനത്ത് കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള ഷൂട്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ റൈഫിൾ ക്ലബ്ബുകളുടെ സേവനം പ്രയോജനപ്പെടുത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വനം വകുപ്പിന്റെ അനുമതി. തീരുമാനം സർക്കുലറായി വൈകാതെ തദ്ദേശ സ്ഥാപനങ്ങളിലെത്തും. പോത്താങ്കണ്ടം ആനന്ദഭവനം സംഘടിപ്പിച്ച 41-നാൾ നീണ്ട തുരീയം സംഗീതോത്സവം സമാപിച്ചു. കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവും ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആദ്യ പ്രസിഡന്റുമായിരുന്ന ബാണത്തുംകണ്ടി BK ഖാദർ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. തില്ലങ്കേരി കാഞ്ഞരാട്ടെ നഴ്സിംഗ് വിദ്യാർത്ഥിനി കീർത്തനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്ന അന്വേഷണം പക്ഷപാതപരമാണെന്ന് യുവതിയുടെ ബന്ധുക്കൾ. +2 പഠനകാലം മുതൽ മകളുമായി സൗഹൃദം പുലർത്തിയ മട്ടന്നൂർ കല്ലൂരിലെ യുവാവാണ് മകളെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന് കാണിച്ചു നൽകിയ പരാതിയിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതായി മാതാപിതാക്കളായ തില്ലങ്കേരി കാഞ്ഞരാട്ടെ സങ്കീർത്തന നിവാസിൽ K. ലീനയും ഭർത്താവ് ജിഷികുമാറും പറയുന്നു. മകൾ ആത്മഹത്യ ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞിട്ടും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നും ഇവർ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, DGP എന്നിവർക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞു. കാറ്റിൽ വേങ്ങാട് തെരു കിഴക്കേ തെരു മഹാഗണപതി ക്ഷേത്രത്തിലെ 200 വർഷത്തിലധികം പഴക്കമുള്ള കൂറ്റൻ അരയാൽ കടപുഴകി വീണ് ക്ഷേത്രത്തിന് നാശം. ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. ശ്രീകോവിലിന്റെ മേൽഭാഗം, ആൽത്തറ, ചുറ്റുമതിൽ, പടിപ്പുര, മേൽക്കൂരയിലെ ഷീറ്റ് എന്നിവ തകർന്നു. കോമൺവെൽത്ത് ഗെയിംസിന്റെ 4-ാം ദിവസം ഇന്ത്യക്ക് സ്വർണത്തിളക്കം, ഒപ്പം 2 വെള്ളിയും. ഭാരദ്വഹനക്കാരാണ് ഇന്ത്യക്കായി മെഡൽ നേടിയത്. വനിതകളുടെ 48 കിലോ ഭാരദ്വഹനത്തിൽ മീരാബായ് ചാനു സ്വർണം നേടിയപ്പോൾ പുരുഷന്മാരുടെ 60 കിലോ വിഭാഗത്തിൽ ഋഷികാന്ത സിംഗും 65 കിലോ വിഭാഗത്തിൽ രാജ മുത്തുപാണ്ടിയും വെള്ളി കരസ്ഥമാക്കി. ചാനുവിന്റെ സ്വർണ്ണ നേട്ടത്തോടെ ഇന്ത്യ മെഡൽ പട്ടികയിൽ 8-ാമതെത്തി. സ്ക്വാഷിൽ ചരിത്ര നേട്ടവുമായി 18-കാരി അനാഹത് സിംഗ്, ലോക ജൂനിയർ സ്ക്വാഷ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി അനാഹത്ത്. ഫൈനലിൽ ഈജിപ്തിന്റെ റുഖയ്യ സലേമിനെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തോൽപ്പിച്ചാണ് അനാഹത്ത് കിരീടം ചൂടിയത്. സിംബാബ്വേക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ 3-0 സ്വന്തമാക്കി. അവസാന മത്സരം 35 റൺസിന് ജയിച്ചു. 49 പന്തിൽ 8 ഫോറും 4 സിക്സറും അടക്കം 81 റൺസെടുത്ത ഓപ്പണർ വൈഭവ് സൂര്യവംശിയാണ് കളിയിലെ താരം. 3 കളിയിൽ 151 റണ്ണുമായി പരമ്പരയിലെ താരമെന്ന ബഹുമതിയും ഈ 15-കാരൻ സ്വന്തമാക്കി. ലോകകപ്പ് ഫുട്ബോളിലെ നിരാശാജനകമായ പ്രകടനത്തിന് ശേഷം ഗോളുമായി ബ്രസീൽ സൂപ്പർ താരം നെയ്മർ. ബ്രസീൽ ഫുട്ബോൾ ലീഗിൽ സാന്റോസിനായി ഇരട്ട ഗോളാണ് 34-കാരൻ നേടിയത്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
4: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
5: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
4: യെസ്,
5: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
4: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
5: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
4: 9447371836,
5: 8078502836.
6: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

കാനലയം 11-ാം ദിവസമായ ഇന്ന് അധ്യാത്മരാമായണം ആരണ്യകാണ്ഡത്തിലെ അഗസ്ത്യ സന്ദർശനം അഗസ്ത്യസ്തുതി എന്നീ ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നു പ്രിയ മുരളി കുറ്റിയാട്ടൂർ.

ഭരതനും ശത്രുഘ്നനും അയോധ്യയിലെത്തി. രാജഭവനത്തിൽ പ്രവേശിച്ചു. ഏകാഗിനിയായ മാതാവ് കൈകേയിയെ കണ്ടിട്ട് ഭക്തിയോടെ അവരുടെ പാദങ്ങളിൽ പ്രണമിച്ചു. എന്നിട്ട് ചോദിച്ചു, അമ്മേ, എന്റെ അച്ഛൻ എവിടെ? അമ്മയെ ഇവിടെ തനിച്ചാണല്ലോ കാണുന്നത്. കൈകേയി ഇങ്ങനെ പറഞ്ഞു, ഹേ പിതൃവത്സലനായ പുത്ര, എന്താണ് ദുഃഖിക്കുന്നത്? നിന്റെ പിതാവ് അശ്വമേധാദി യാഗങ്ങൾ ചെയ്യുന്ന ധർമ്മശീലന്മാർ പ്രാപിക്കുന്ന സൽഗതിയെ പ്രാപിച്ചു. ഇത് കേട്ട ഭരതൻ ശോകവിഹ്വലനായി നിലത്തു വീണു. അപ്പോൾ കൈകേയി പറഞ്ഞു, ഹേ പുത്ര, സമാശ്വസിച്ചാലും നിനക്കെല്ലാം ശുഭമാണ്. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭരതൻ ചോദിച്ചു, അമ്മേ, മരിക്കുന്ന സമയത്ത് പിതാവ് എന്താണ് പറഞ്ഞത്? വീണ്ടും വീണ്ടും രാമ രാമ ലക്ഷ്മണ സീതേ എന്നിങ്ങനെ വിലപിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്വർഗത്തിലേക്ക് ഗമിച്ചത്. അപ്പോൾ രാമൻ അടുത്തുണ്ടായിരുന്നില്ലേ? ലക്ഷ്മണനും സീതയും എവിടെ പോയിരുന്നു? കൈകേയി പറഞ്ഞു, നിന്റെ പിതാവ് രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അപ്പോൾ നിനക്ക് രാജ്യം ലഭിക്കുന്നതിനു വേണ്ടി ഞാൻ ആ അഭിഷേകത്തെ വിഘ്നം വരുത്തി. പണ്ട് നിന്റെ പിതാവ് രണ്ട് വരങ്ങൾ തന്നിരുന്നു എനിക്ക്. അത് ഞാൻ അപ്പോൾ ആവശ്യപ്പെട്ടു. അവയിൽ ഒന്നിനാൽ നിനക്ക് മുഴുവൻ രാജ്യവും രാമന് വനവാസവും സാധിപ്പിച്ചു. രാമനും ലക്ഷ്മണനും സീതയും കാട്ടിലേക്ക് യാത്ര പോയി. മാതൃവാക്യം കേട്ട ഭരതകുമാരൻ വജ്രത്താൽ ഖണ്ഡിക്കപ്പെട്ട വൃക്ഷമെന്ന പോലെ പ്രജ്ഞയേറ്റ് ഭൂമിയിൽ വീണു. കൈകേയി വീണ്ടും ഇങ്ങനെ പറഞ്ഞു, വത്സ, നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? മഹാസാമ്രാജ്യം കയ്യിൽ കിട്ടിയ ഈ സന്ദർഭത്തിൽ ദുഃഖത്തിന് അവസരം എവിടെ? മാതാവിനെ ദഹിപ്പിക്കുന്ന മട്ടിൽ നോക്കിക്കൊണ്ട് ഭരതൻ പറഞ്ഞു, മഹാപാപി, നിങ്ങൾ എന്നോട് സംസാരിക്കുവാൻ പോലും അയോഗ്യയാണ്. നിങ്ങൾ ഭർതൃഘാതിനിയാണ്. നിങ്ങളുടെ ഗർഭത്തിൽ ജനിക്കുക കാരണം ഞാനും പാപിയാണ്. ഞാൻ തീയിൽ ചാടിയോ വിഷം കഴിച്ചോ വാൾകൊണ്ട് തന്നെത്താൻ വെട്ടിയോ മരിക്കാൻ പോവുകയാണ്. നിങ്ങൾ നരകത്തിൽ പോയി പതിക്കും. ഇപ്രകാരം ഭർസിച്ചുകൊണ്ട് ഭരതൻ കൗസല്യയുടെ ഭവനത്തിലേക്ക് പോയി. കൗസല്യയാകട്ടെ ഭരതനെ കണ്ട മാത്രയിൽ തൊണ്ടപൊട്ടുമാറി കരഞ്ഞു. കൗസല്യയോട് ഭരതൻ പറഞ്ഞു, മാതാവേ, എന്റെ വാക്കുകൾ കേട്ടാലും രാമരാജ്യാഭിഷേക വിഷയത്തിൽ കൈകേയി ചെയ്തതും മറ്റുള്ളതുമായ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞതേയില്ല. ഭരതനെ ആലിംഗനം ചെയ്തുകൊണ്ട് കൗസല്യ പറഞ്ഞു, പുത്ര, അതെനിക്ക് നന്നായിട്ടറിയാം. നീ ദുഃഖിക്കേണ്ട. ഈ അവസരത്തിൽ ഭരതൻ എത്തിച്ചേർന്നതറിഞ്ഞ വസിഷ്ഠൻ മന്ത്രിമാരോടുകൂടി രാജമന്ദിരത്തിലേക്ക് ചെന്ന് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഭരതനെ നോക്കി ആദരപൂർവം പറഞ്ഞു, വൃദ്ധനും ജ്ഞാനിയും സത്യപരാക്രമനുമായിരുന്ന ദശരഥ മഹാരാജാവ് മനുഷ്യജന്മത്തിൽ അനുഭവിക്കാവുന്ന സർവസുഖങ്ങളും അനുഭവിച്ച് ഉദാര ദക്ഷിണയോടുകൂടി യജ്ഞങ്ങൾ നടത്തി അശ്വമേധാദി യാഗങ്ങൾ സാക്ഷാത്കരിച്ച് വിഷ്ണു ഭഗവാനെ പുത്രനായ രാമനായി ലഭിച്ചു, സ്വർഗം പ്രാപിച്ചു. മനുഷ്യന്മാർ ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുത്തൻ വസ്ത്രങ്ങളെ കൈക്കൊള്ളുന്നത് പോലെ ജീവാത്മാവ് ജീർണദേഹത്തെ ഉപേക്ഷിച്ച് പുതിയ ദേഹത്തെ കൈക്കൊള്ളുന്നു. അതിനാൽ ശോകത്തിന് എന്ത് കാരണം? ആത്മാവ് മരിക്കുന്നില്ല, ഒരിക്കലും ജനിക്കുന്നുമില്ല. ഹേ

ഹരനന്ദന എണ്ണത്തോണിയിൽ നിന്ന് പിതൃദേഹത്തെ പുറത്തെടുത്ത് മന്ത്രിമാരോടും ഞങ്ങളോടും കൂടി വിധിപ്രകാരമുള്ള സംസ്കാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. കുലഗുരുവായ വസിഷ്ഠനാൽ ഈ വിധത്തിൽ സംബോധിതനായ ഭരതകുമാരൻ അജ്ഞാനസംഭൂതമായ ശോകത്തെ ത്യജിച്ച് വിധിയാവണ്ണം ക്രിയകൾ ചെയ്തു. ഗുരുപദേശാനുസാരേണ അഗ്നിഹോത്രികൾക്കുള്ള വിധിപ്രകാരം ഭരതൻ പിതാവിന്റെ ദേഹം സംസ്കരിച്ചു. ഭരതൻ രാമനെ തന്നെ ചിന്തിച്ചുകൊണ്ട് വസിഷ്ഠനോടും ശത്രുഘ്നനോടും മന്ത്രിമാരോടും കൂടി സ്വഗൃഹത്തിൽ വസിച്ചു. ജാനകീദേവിയോടും ലക്ഷ്മണനോടും കൂടി ശ്രീരാമൻ ഘോരവനത്തിൽ പോയിരിക്കുകയും എന്റെ മാതാവ് നോട്ടം കൊണ്ട് തന്നെ രാക്ഷസിയെപ്പോലെ ഹൃദയം ഭേദിക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ ഞാൻ ദൃഢമതിയായിട്ട് രാജ്യം മുഴുവനും ദൂരത്ത് വലിച്ചെറിഞ്ഞ് ഇപ്പോൾ തന്നെ വനത്തിലേക്ക് ഗമിച്ച് സീതാസമേതനും സുസ്മേരവദനനുമായ ശ്രീരാമനെ സദാ സേവിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഭരതൻ അവിടെ നിവസിച്ചു.

0: നിലയം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
2: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
2: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
3: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
4: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
3: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hutik, Vox Lanit,
4: phone 9496420880,
3: 8111933600.
4: CM Vistara,
3: CM Vistara Nilluni.
5: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
6: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
5: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
6: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
1: ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ, നിയർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, മാസ്റ്റർ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, സെബ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷനിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സഹിതം വിദഗ്ധ പരിശീലനം. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഷോർട്ട് ടേം കോഴ്സുകളും ലഭ്യമാണ്. ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ, നിയർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9645996295.
7: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം, റേഡിയോ മലബാർ 89.6 FM.
8: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് പരിഷ്കരണങ്ങൾക്ക് ഉന്നതാധികാര ദൗത്യസേന രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനുവിന് സ്വർണം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്ക് ഉന്നതാധികാര ദൗത്യസേന രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാമൂഹിക മാധ്യമ വീഡിയോയിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. പ്രമുഖ സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേക്കനിയുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ച സമിതിയിൽ മുൻ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ ദേക്ക, ISRO മുൻ ചെയർമാൻ എസ് സോമനാഥ്, IIT മദ്രാസ് ഡയറക്ടർ വി കാമകോടി, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കർവാൾ, ലോജിസ്റ്റിക്സ് വിദഗ്ധൻ അമൃത്ലാൽ മീണ എന്നിവരും അംഗങ്ങളാണ്. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ ദൗത്യസേന ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ഇതിന്റെ ശിപാർശകളുടെ അടിസ്ഥാനത്തിൽ ഭാവിയിലെ പരീക്ഷകളുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പരീക്ഷാ സംവിധാനം തികച്ചും വിശ്വസനീയവും സുതാര്യവും സാങ്കേതികവിദ്യയുടെ പരമാവധി ഉപയോഗം ഉറപ്പാക്കുന്നതുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. മത്സരപരീക്ഷകളുടെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കുന്നതിനും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുന്നതിനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുകയും അതിവേഗ കോടതികൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വികസിത ഇന്ത്യയുടെ ചാലകശക്തിയും അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളും യുവതയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിലെ പങ്കാളികളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്.
1: ദേശീയ വെല്ലുവിളികൾ നേരിടുന്നതിലേക്കും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിലേക്കും യുവജനങ്ങളുടെ ഊർജം വിനിയോഗിക്കുമ്പോൾ രാജ്യത്തിന്റെ ഭാവി കൂടുതൽ ശോഭനമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യുവാക്കൾ നാടിന്റെയും സമൂഹത്തിന്റെയും അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തിലേക്ക് ഇന്ത്യയുടെ യാത്ര ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. രാജ്യത്തെ അതിർത്തി ഗ്രാമങ്ങൾ സന്ദർശിക്കാനും അവയെക്കുറിച്ച് മനസ്സിലാക്കാനും അവിടെ സജീവമായി ഇടപെടാനും യുവാക്കളെ പ്രചോദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വികസിത് വൈബ്രന്റ് വില്ലേജ് പദ്ധതി ആവിഷ്കരിച്ചത്. പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് യുവാക്കളിൽ നിന്ന് ലഭിച്ചതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. വികസിത ഭാരതത്തിന്റെ അടിസ്ഥാനം വികസിത ഗ്രാമങ്ങളാണെന്നും ഈ ലക്ഷ്യം കൈവരിക്കുന്നതിൽ യുവാക്കൾക്ക് നിർണായക പങ്കുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു.
0: ഇന്ന് മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം അനുസ്മരണ ദിനം. ഇന്ത്യയുടെ മിസൈൽമാനായി അറിയപ്പെടുന്ന അബ്ദുൽ കലാമിന്റെ ചരമവാർഷികമാണ് July 27 അനുസ്മരണ ദിനമായി ആചരിക്കുന്നത്. ഡോക്ടർ കലാമിനോട് ആദരസൂചകമായി ഈ ആഴ്ച ഗുരുപൂർണിമ പുണ്യോത്സവം ആഘോഷിക്കുമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അറിയിച്ചിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി ഇന്നലെ നടത്തിയ പരിശോധനയിൽ 64 കേസുകളിലായി 75 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 7980 ഉയർന്നു. ആകെ 8589 പേരെ അറസ്റ്റ് ചെയ്തു. 6389 ഗ്രാമിലധികം MDMA 726 കിലോയിലധികം കഞ്ചാവും 4626 ഗ്രാമിലധികം ഹാഷിഷ് ഓയിലും ഇതുവരെ പിടിച്ചെടുത്തു. മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ 9 വിദ്യാനഗറിലെ പൊതുപരിപാടിയിൽ പങ്കെടുത്ത ശേഷം നായന്മാർമൂല TAHSSൽ ഓപ്പറേഷൻ തൂഫാൻ ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. KM അഭിജിത്ത് MLA ഓഫീസ് വൈകിട്ട് കോഴിക്കോട് കല്ലാച്ചിക്ക് സമീപം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുഖ്യാതിഥിയാകും. കണ്ണൂർ നഗരത്തിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിനും സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി, ചൊവ്വാ മേൽപ്പാലം ഉൾപ്പെടെ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനും മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നാളെ അവലോകന യോഗം ചേരും. കണ്ണൂർ ജില്ലാ ഭരണകൂടം, പൊതുമരാമത്ത് ദേശീയപാത ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് TO മോഹനൻ MLA അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും പശ്ചിമ ബംഗാൾ വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതാ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനു സ്വർണം നേടി. ഗ്ലാസ്ഗോയിൽ വനിതകളുടെ 48 കിലോ വിഭാഗത്തിലാണ് മീര

0: ഭായ് ചാനുവിന് സ്വർണം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അമിത്ഷാ എന്നിവർ മീരാഭായ് ചാനുവിനെ അഭിനന്ദിച്ചു. ഈ വർഷത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡലാണിത്. രാജ്യത്തിനുവേണ്ടി സ്ഥിരമായി മെഡൽ നേടുന്ന ചാനുവിന്റെ പ്രകടനങ്ങൾ അസാധാരണമായ സമർപ്പണത്തെയും പരിശ്രമത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ ഭാരോദ്ധനത്തിലെ മഹത്തായ അധ്യായമാണിതെന്നും മീരാഭായ് ചാനു ഓരോ ഇന്ത്യക്കാരനും പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസിൽ ഹാട്രിക് സ്വർണ്ണ മെഡലുകൾ നേടുന്ന ഇന്ത്യയുടെ ആദ്യ ഭാരോദ്വഹന താരമെന്ന നിലയിൽ ചാനുവിന്റെ പേര് ചരിത്രത്തിൽ ഇടം നേടിയതായി അമിത്ഷായും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 60 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ ഭാരോദ്വഹന താരം ശ്രീകാന്ത സിംഗ് ചനമ്പം വെള്ളി മെഡലും ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ ജണ്ടുകുമാർ വെങ്കലവും നേടിയിട്ടുണ്ട്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യയുടെ പുരുഷ ഭാരോദ്വഹന താരം ഋഷികാന്ത സിംഗ് ചനമ്പത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. ഇന്ത്യക്കായി ഉയർന്ന തലത്തിൽ മെഡൽ കരസ്ഥമാക്കിയ ചാനമ്പത്തിന്റെ നേട്ടങ്ങൾ രാജ്യത്തെ അഭിമാനഭരിതമാക്കിയിട്ടുണ്ടെന്നും വരും വർഷങ്ങളിൽ അദ്ദേഹത്തിന് കൂടുതൽ വിജയം ആശംസിക്കുന്നതായും ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. ഹരാരയിൽ ആതിഥേയരായ സിംബാബ്വെയെ 35 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ജയം. ഇന്ത്യ ഉയർത്തിയ 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാബ്വെയ്ക്ക് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. മസ്തിഷ്ക മരണത്തെ തുടർന്ന് മരിച്ച പ്രശസ്ത സീരിയൽ നാടക നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ മുരുകൻ പനവിള 5 പേർക്ക് പുതുജീവനേകും. കരൾ, ഹൃദയവാൽവ്, 2 നേത്രപടലങ്ങൾ, ചർമ്മം എന്നിവയാണ് ദാനം ചെയ്തത്. മാതൃകാപരമായി തീരുമാനമെടുത്ത മുരുകന്റെ കുടുംബാംഗങ്ങളെ മന്ത്രി കെ മുരളീധരൻ ആദരമറിയിച്ചു. കുടുംബത്തിന്റെ വിയോഗത്തിൽ പങ്കുചേരുന്നതായും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ബേപ്പൂർ മാറാടിന് സമീപം വെളിച്ചെണ്ണമില്ലിൽ തീപിടുത്തമുണ്ടായി. ഇന്നലെ രാത്രിയുണ്ടായ തീപിടുത്തത്തിൽ കെട്ടിടത്തിന്റെ മേൽക്കൂര ഉൾപ്പെടെ കത്തിനശിച്ചു. ശ്രീരാമപാദമുദ്രയും ജടായു ശില്പവും ഒക്കെയായി രാമായണ കഥാസന്ദർഭങ്ങളുടെ ദൃശ്യാനുഭവം സമ്മാനിക്കുന്നതാണ് കൊല്ലം ജടായുപാറയിലെ കോദണ്ഡ രാമസ്വാമി ക്ഷേത്രദർശനം. രാമായണ മാസത്തിൽ ധാരാളം വിശ്വാസികൾ ക്ഷേത്രദർശനത്തിനെത്തുന്നു. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന് നീരജ് ലാൽ.
1: കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് രാമായണ കഥയുമായി ബന്ധപ്പെട്ട ജടായുപാറ. ജടായുപാറ മുകളിലെ നിലയ്ക്കാത്ത കാറ്റും കാഴ്ചകളും സന്ദർശകരുടെ മനസ്സിൽ രാമായണ കഥാമുഹൂർത്തങ്ങൾ നിറയ്ക്കും. രാവണൻ സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് പുഷ്പക വിമാനത്തിൽ പോകവേ തടഞ്ഞ് ധീരമായി പോരാടിയ പക്ഷിശ്രേഷ്ഠൻ ജടായു രാവണന്റെ ചന്ദ്രഹാസം കൊണ്ടുള്ള വെട്ടേറ്റ് വീണതും പിന്നീട് ശ്രീരാമനെത്തി ജടായുവിന് മോക്ഷം നൽകിയതും ഈ പാറമുകളിലാണെന്ന് വിശ്വസിക്കുന്നു. കൂറ്റൻ ജടായു ശില്പത്തിനടുത്താണ് ശ്രീ കോദണ്ഡ രാമക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠയായ ശ്രീരാമവിഗ്രഹത്തിന് 13 അടി ഉയരമുണ്ട്. സീതാദേവി, ലക്ഷ്മണൻ, വീര ജടായു തുടങ്ങിയ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട്. ശ്രീരാമന്റെ ഇടതുപാദം പാറമുകളിൽ പതിഞ്ഞതെന്ന് വിശ്വസിക്കുന്ന അടയാളം പവിത്രമായി കാണുന്നു. രാമായണ മാസത്തിൽ വിശ്വാസികൾ കുടുംബസമേതം ക്ഷേത്ര ദർശനം നടത്തി പുരാണ കഥാസന്ദർഭങ്ങൾ പുതുതലമുറയ്ക്ക് വിശദീകരിച്ചു നൽകാൻ ഇഷ്ടപ്പെടുന്നു.
0: ഈ മാസം 30 മുതൽ ഓഗസ്റ്റ് 2 വരെ ഇരുവഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലുമായി സംഘടിപ്പിക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവൽ രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥം സൺഡേ ഫൺ റൈഡ് ബുള്ളറ്റ് യാത്ര സംഘടിപ്പിച്ചു. കാലിക്കറ്റ് ബുള്ളറ്റ് ക്ലബിന്റെയും ഫോഗി മൗണ്ടൻ അമ്യൂസ്മെന്റ് പാർക്ക് ആൻഡ് റിസോർട്ടിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണന് മന്ത്രിസ്ഥാനം വാഗ്ദാനം നൽകി തട്ടിപ്പിന് ശ്രമിച്ച കേസിൽ പിടിയിലായ 2 ഡൽഹി സ്വദേശികളെ കോഴിക്കോട്ടെത്തിച്ചു. ഈസ്റ്റ് ഡൽഹി സ്വദേശികളായ ഗൗരവ്, നിതിൻ കുമാർ എന്നിവരെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് കോഴിക്കോട് സിറ്റി സൈബർ ക്രൈം പോലീസ് ഡൽഹി ഗാസിപ്പൂരിൽ അറസ്റ്റ് ചെയ്തത്. വർഷങ്ങളായി വാടക വീടുകളിൽ കഴിഞ്ഞ രോഗികളായ വിദ്യാർത്ഥികൾക്ക് സമഗ്ര ശിക്ഷ കേരള അർബൻ സൗത്ത് റിസോർട്ട് സെന്റർ സ്നേഹ വീടൊരുക്കി. മസ്കുലർ ഡിസ്ട്രോഫി രോഗം ബാധിച്ച ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കും മീഞ്ചന്ത ഗവൺമെന്റ് ഹൈസ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കുമാണ് വീടൊരുക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്ക് ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനുവിന് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരീക്ഷാ പരിഷ്കാരാർത്ഥം ഉച്ചസ്തരീയ കാര്യബലസ്യ നിർമ്മാണസ്യ ഘോഷണാം കൃതവാന്. അസ്യ കാര്യബലസ്യ അധ്യക്ഷതാം വിഖ്യാതഃ പ്രൌദ്യോഗികീ വിശേഷജ്ഞഃ നന്ദൻ നിലേകണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ.

0: ശരംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
1: ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഉടമ വിഹിതം ദീർഘകാലം കുടിശ്ശിക വരുത്തിയവർക്കും തൊഴിലാളി വിഹിതം കുടിശ്ശിക വരുത്തിയവർക്കും കുടിശ്ശിക അടച്ച് തീർപ്പാക്കുന്നതിനുള്ള അപേക്ഷ സെപ്റ്റംബർ മാസം 30-ാം തീയതിക്കകം സമർപ്പിക്കണം. ഉടമ വിഹിതം 4 തവണകളായി കുടിശ്ശിക അടച്ച് തീർപ്പാക്കാം. തൊഴിലാളി വിഹിതം 36 മാസത്തിനു മുകളിൽ കുടിശ്ശികയുള്ളവർക്ക് ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കില്ല. ഫോൺ നമ്പർ 0497270597. SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെഷനിൽ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫസ്റ്റ് എയ്ഡ് ഇൻ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിന് ഈ മാസം 31 വരെ അപേക്ഷിക്കാം. 6 മാസമാണ് കാലാവധി. അടിസ്ഥാന യോഗ്യത, +2 ജയം അഥവാ തത്തുല്യം. ശനി, ഞായർ പൊതു അവധി ദിവസങ്ങളിലാകും കോൺടാക്ട് ക്ലാസുകൾ. ഫോൺ നമ്പർ 9446060641. IHRD കീഴിൽ നെരുവമ്പ്രത്ത് പ്രവർത്തിക്കുന്ന അപ്ലൈഡ് സയൻസ് കോളേജിൽ 1-ാം വർഷ BSc കമ്പ്യൂട്ടർ സയൻസ്, BCOM കോ ഓപ്പറേഷൻ, BCOM വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, BA ഇംഗ്ലീഷ് വിത്ത് ജേർണലിസം, MSc കമ്പ്യൂട്ടർ സയൻസ്, MCOM കോഴ്സുകളിൽ സീറ്റൊഴിവ്. അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജ് ഓഫീസിൽ നേരിട്ടെത്തണം. SC, ST, OEC, OBH ഫിഷർമാൻ വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യം ലഭിക്കും. ഫോൺ നമ്പർ 0497287600. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ നടപ്പാക്കുന്ന സമാപന ഘോഷയാത്രയിൽ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതിന് കലാസംഘങ്ങൾക്കോ വ്യക്തികൾക്കോ അപേക്ഷിക്കാം. അപേക്ഷകൾ നാളെ വൈകുന്നേരം 5 മണിക്ക് മുൻപായി കൺവീനർ, ഓണം ഘോഷയാത്രാ കമ്മിറ്റി, വിനോദസഞ്ചാര വകുപ്പ് ആസ്ഥാന കാര്യാലയം, പാർക്ക് വ്യൂ, തിരുവനന്തപുരം 695033 എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ നേരിട്ടോ എത്തിക്കണം. വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1,000 രൂപ വീതം ധനസഹായം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ അഭയകിരണം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 50 വയസ്സിന് മുകളിലുള്ളതും പ്രായപൂർത്തിയായ മക്കളില്ലാത്തതുമായ വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുക്കൾക്കാണ് ധനസഹായത്തിന് അർഹത. ഫോൺ നമ്പർ 0471296901. ചുഴലി സർവീസ് സഹകരണ ബാങ്കിലെ മെമ്പർമാരുടെ മക്കളിൽ നിന്ന് 2025-26 അധ്യയന വർഷത്തെ SSLC +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവർക്കുള്ള ക്യാഷ് അവാർഡിനുള്ള അപേക്ഷ ക്ഷണിച്ചു. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയും മാർക്ക് ലിസ്റ്റിന്റെ കോപ്പിയും ഒരു ഫോട്ടോയും സഹിതം ഓഗസ്റ്റ് മാസം 1-ാം തീയതി പകൽ 2 മണിക്കകം ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ സമർപ്പിക്കണം. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി തൊഴിലറിയിപ്പുകൾ. തളിപ്പറമ്പ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ 4 സെക്യൂരിറ്റി സ്റ്റാഫിന്റെ ഒഴിവുണ്ട്. 50 വയസ്സിൽ താഴെയുള്ള വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. സൈനികക്ഷേമ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത രജിസ്ട്രേഷൻ കാർഡിന്റെ പകർപ്പും വിമുക്ത ഭട ഐഡന്റിറ്റി കാർഡിന്റെ പകർപ്പും സഹിതം ഓഗസ്റ്റ് മാസം 3-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുൻപ് കണ്ണൂർ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. പിലാത്തറ കോ ഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കൊമേഴ്സ് വിഷയത്തിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ പകൽ 10:30. ഫോൺ നമ്പർ 9447547490. മട്ടന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ദിവസവേതനാടിസ്ഥാനത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക്. ഫോൺ നമ്പർ 0490024715. കണ്ണൂർ സർവകലാശാല പാലയാട് ജാനകിയമ്മാൾ ക്യാമ്പസിലെ IT എഡ്യൂക്കേഷൻ സെന്ററിൽ MCA, FYIMP കോഴ്സിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവ്. അഭിമുഖം ഈ മാസം 31 രാവിലെ 10:30 മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ. ഫോൺ നമ്പർ 7907874751. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. PWD പഴയ വെസ്റ്റ് കോസ്റ്റ് റോഡിൽ NS ടാക്കീസിന് സമീപം പ്രവൃത്തി നടക്കുന്നതിനാൽ 1 മാസത്തേക്ക് 100 മീറ്റർ റോഡിൽ ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കും. വാഹനങ്ങൾ ഗാന്ധി സർക്കിൾ വഴി പോകണം. തലശ്ശേരി തിരുവങ്ങാടി ശ്രീരാമക്ഷേത്രത്തിലെ രാമായണ സപ്താഹം ഇന്നു മുതൽ ഓഗസ്റ്റ് 2 വരെ യജ്ഞാചാര്യൻ മോളേരി രഞ്ജിത്ത് നമ്പൂതിരിയുടെ കാർമ്മികം.

0: നേതൃത്വത്തിൽ നടക്കും. കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാതല ഓണാഘോഷം ഓഗസ്റ്റ് 22 മുതൽ 30 തീയതി വരെ നടക്കും. പെരിങ്ങത്തൂർ NIM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 30 വാർഷികവും പേൾ ജൂബിലി ഹയർ സെക്കൻഡറി ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും കഴിഞ്ഞ അധ്യയന വർഷം വിരമിച്ച അധ്യാപകർക്കുള്ള യാത്രയയപ്പും ഇന്ന് രാവിലെ 10 സ്കൂൾ അങ്കണത്തിൽ നടക്കും. കൂത്തുപറമ്പ് ഓടക്കാട് NK മമ്മദ് മാസ്റ്റർ മെമ്മോറിയൽ മുസ്ലിം LP സ്കൂളിന്റെ നവീകരിച്ച കെട്ടിടം ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ താലൂക്ക് വികസന സമിതിയുടെ ഓഗസ്റ്റ് മാസത്തെ യോഗം 1 പകൽ 11 കണ്ണൂർ താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം.
0: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
6: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
7: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
6: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
7: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
6: ഫോൺ 7999-447-6836.
7: 9447-371-836.
6: 8078-502-836.
8: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

പാരായണ പുണ്യത്തോടൊപ്പം രാമായണ കഥാസന്ദർഭങ്ങൾ അനുസ്മരിക്കുന്ന നാലമ്പലങ്ങളിലേക്ക് തീർത്ഥാടനവും ഈ കാലത്ത് നടക്കുന്നു. വടക്കൻ കേരളത്തിൽ രാമായണ കഥയിലെ

0: ദശരഥ പുത്രന്മാരുടെ പേരിലുള്ള നാല് ക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥാടകർ യാത്ര ചെയ്യുകയാണ്. നീർവേലി ശ്രീരാമക്ഷേത്രം, എളയാവൂർ ഭരതക്ഷേത്രം, പെരിഞ്ചേരി ലക്ഷ്മണക്ഷേത്രം, പായം ശത്രുഘ്ന ക്ഷേത്രം. നാലമ്പലങ്ങളിലേക്ക് ജനകീയത്തിന്റെ മൈക്രോഫോണുമായി ഞങ്ങളും. നാലമ്പല വിശേഷങ്ങളിൽ ഇന്ന് നീർവേലി ശ്രീരാമക്ഷേത്രത്തിലെ വിശേഷങ്ങൾ. നീർവേലി ശ്രീരാമക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ എ ഇ ഭാസ്കരൻ.
1: ഇത് നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇത് ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷരന്മാരാൽ പ്രതിഷ്ഠിതമായിട്ടുള്ള ക്ഷേത്രമാണ് എന്നാണ് ഐതിഹ്യത്തിൽ പറയേണ്ടത്. ഇവരുടെ പ്രതിഷ്ഠയുടെ ഒരു പ്രത്യേകത, കരപഥം കഴിഞ്ഞ ആ ഭാവത്തോടുകൂടിയുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. അതേപോലെ മറ്റ് ഉപദേവന്മാർ, ഗണപതി അല്ലാതെ മറ്റ് ഉപദേവന്മാരൊന്നും ക്ഷേത്രത്തിന് അകത്ത് ഇല്ല. പിന്നെ മറ്റൊന്ന്, ഇവിടെ ഉത്സവം നടത്തി വരുന്നത് മകരമാസത്തിലെ അശ്വതി നാളിനും പ്രതിഷ്ഠാദിന ഉത്സവം നടത്തുന്നത് മേടമാസത്തിലെ രോഹിണി നക്ഷത്രത്തിലുമാണ്. ഇവിടെ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഈ ചിറ്റമ്പലത്തിന്റെ അതൊക്കെ ഓല കെട്ടിയതായിരുന്നു. വലിയ ചിറ്റമ്പലാണ്. അത് ഏകദേശം 1981 അന്ന് നാട്ടുകാരുടെ സഹായ സഹകരണത്തോടുകൂടി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിന് ഓട് വെച്ചിട്ടുള്ളത്. അത് ആർന്നു തൊട്ട് ഇങ്ങോട്ട് ക്ഷേത്രത്തിൽ പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടുകൂടി ചെയ്തു വരുന്നുണ്ട്. ക്ഷേത്രത്തിൽ വന്നവർക്ക് കാണാൻ സാധിക്കും. നമ്മൾ തിരുമുറ്റവും പ്രദക്ഷിണ വഴിയും ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ മണ്ണിലേക്ക് കൂടി ചവിട്ടി നടത്തേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഇപ്പൊ സുഖമായ ദർശനം നടത്താനുള്ള ഒരു സൗകര്യമൊക്കെ ക്ഷേത്ര കമ്മിറ്റി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത് കൂത്തുപറമ്പിൽ ഭാഗത്തു നിന്ന് വരുന്നതാണെങ്കിൽ കൂത്തുപറമ്പിൽ നിന്ന് മട്ടന്നൂരേക്ക് പോകുന്ന വഴിയിൽ നീർവേലി അളകാവരി ബസ് സ്റ്റോപ്പിൽ നിന്ന് വലത്തോട്ട് 1 കിലോമീറ്റർ വന്നാൽ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരാൻ പറ്റും. പിന്നെ മട്ടന്നൂരിൽ നിന്ന് കൂത്തുപറമ്പിലേക്ക് പോകുന്നതാണെങ്കിലും നീർവേലി അളകാവരി ബസ് സ്റ്റോപ്പിൽ നിന്നും ഇടത്തോട്ട് വന്നാൽ 1 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരാൻ പറ്റും. ഇവിടെ സാധാരണഗതിയിൽ രാവിലെ 5:30 നട തുറക്കും, 9:30 നടയടക്കാണ് പതിവ്. പക്ഷേ ഈ രാമായണ മാസം രാവിലെ 7:00 to 5:00 നട തുറന്ന് 11:30 വരെ ഇവിടെ ഭക്തജനങ്ങൾക്ക് പ്രവേശിക്കുന്ന തരത്തിലുള്ള നട തുറന്ന് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള ദേവന്റെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് പാൽപ്പായസം, പിന്നൊന്ന് നെയ്വിളക്ക്. ഇതാണ് ദേവനുള്ള പ്രധാന വഴിപാടുകൾ. മറ്റൊന്ന്, ഈ ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തുള്ള ഒരു നാഗസ്ഥാനാണ്. കേരളത്തിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന പാതാള നാഗം എന്ന് അറിയപ്പെടുന്ന നാഗസ്ഥാനാണ് ഇതിന്റെ പിൻഭാഗത്തുള്ളത്. നാഗത്തറയോ ചിത്രകൂടോ ഒന്നുമില്ല, അതൊക്കെ പാതാള സങ്കല്പത്തിലാണ് ഉള്ളത് എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. അവിടെ കുംഭമാസത്തിലെ ആയില്യം നക്ഷത്രത്തിലാണ് നാഗത്തിൽ പൂജ നടത്തിയിരുന്നത്. പിന്നെ ഉത്സവം മകരമാസത്തിലെ അശ്വതി നാളിൽ നടത്തി വരുന്നു. പ്രതിഷ്ഠാദിനം മേടത്തിലെ രോഹിണിക്കും. ഇങ്ങനെയുള്ള ഉത്സവാദി കർമ്മങ്ങളിലൊക്കെ അനവധി ഭക്തന്മാർ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നുണ്ട്.
2: ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് അവിടെ? വളരെ ദൂരെ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ടല്ലോ.
1: ആ ഉണ്ട്, ദൂരെ നിന്നും മലപ്പുറത്ത് നിന്നൊക്കെ ഇവിടെ ആള് വന്നിട്ടുണ്ട്. അവർക്കുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ പ്രഭാത ഭക്ഷണം എന്നുള്ളതല്ല, നന്ന രാവിലെ മുതൽ ഇവിടെ ഭക്തന്മാർ വരുന്നത് കൊണ്ട് ലഘുഭക്ഷണം തയ്യാറാക്കുന്നതിന് മുമ്പ് ഇവിടെ ഭക്തന്മാർ എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ കാപ്പി നമ്മൾ ഇവിടെ വെച്ച് വിതരണം ചെയ്യുന്നുണ്ട്.
2: നമ്മളിപ്പം ഈ നാലമ്പലങ്ങളിൽ ആദ്യത്തെ ദർശനം നടത്തേണ്ടത് അല്ലേ?
1: ആദ്യ ദർശനം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീരാമചന്ദ്രനെയാണ് ആദ്യം തന്നെ ദർശനം നടത്തേണ്ടത്. അതിനുശേഷം എളയാവൂരുള്ള ഭരതക്ഷേത്രത്തിലും പെരിഞ്ചേരിയുള്ള ലക്ഷ്മണക്ഷേത്രത്തിലും തുടർന്ന് പായത്തുള്ള ശത്രുഘ്ന ക്ഷേത്രത്തിലാണ് യഥാവിധി ദർശനം നടത്തേണ്ടത്.
2: നമ്മളിപ്പം ഈ ലക്ഷ്മണ ശത്രുഘ്ന ഭരതക്ഷേത്രങ്ങൾ കുറവാണ്, പക്ഷെ ശ്രീരാമ ക്ഷേത്രങ്ങൾ കണ്ണൂർ ജില്ലയിൽ തന്നെ ഉണ്ട്. ഇപ്പം തമിഴ്നാട് ശ്രീരാമസ്വാമി ക്ഷേത്രമാണ്, പക്ഷെ നാലമ്പല ദർശനം എന്ന് പറയുമ്പോൾ നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് വരുന്നത്. അതിനെന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ?
1: അതിന്റെ പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ അത് പുരാണത്തിൽ തന്നെ

0: ഭഗവാൻ ശ്രീരാമചന്ദ്രനും അനുജൻ ലക്ഷ്മണനും സീതാദേവിയും കൂടി വനവാസ കാലത്ത് പെരിഞ്ചേരി എന്ന സ്ഥലത്ത് വന്നു ചേരുകയും അവിടെ അവർ പർണശാല കെട്ടി താമസിച്ച് അവിടെ മാരീചൻ പൊന്മാനായി പെരിഞ്ചേരിയിൽ എത്തിയെന്നും ആ മാരീചനെ പിന്തുടർന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നേർവേലി എത്തിയെന്നും പറയപ്പെടുന്നുണ്ട്. അതിന്റെ കാരണമാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രന് ഇവിടെ നേർവേലി ക്ഷേത്രം പണ്ട് ഋഷി ശിഷ്യന്മാർ നിർമ്മിച്ച് നൽകിയത്.
1: ക്ഷേത്രത്തിന്റെ ഇന്നത്തെ ഭരണ ചുമതല എങ്ങനെയാണ്? ബോർഡിൻ്റെതാണോ അല്ലെങ്കിൽ നാട്ടുകാരുടെ സമിതിയാണോ?
0: ഇവിടെ വർഷങ്ങളായിട്ട് ഏകദേശം 1980 മുതൽ നാട്ടുകാരുടെ ഒരു കമ്മിറ്റി ഇന്ന് ഈ നിലവിൽ വരെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ പേര് വി ഭാസ്കരൻ എന്നാണ്. അത് ഞാൻ തന്നെയാണ്. ഇപ്പോഴുള്ള ഇതിന്റെ സെക്രട്ടറിയുടെ പേര് വിനോദ് കുമാർ എന്നാണ്. പിന്നെ ട്രഷറർ എന്ന് പറയുന്നത് ദേവസ്വം ക്ഷേത്രം ആയതുകൊണ്ട് ട്രഷറർ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. പക്ഷെ കാര്യങ്ങളൊക്കെ കമ്മിറ്റിയിലുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ ചെയ്തു വരുന്നത്.
1: കർക്കിടക മാസത്തില് ഒരുപാട് മറ്റ് പ്രദേശങ്ങൾ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ഒരുപാട് തീർത്ഥാടകരെത്തിച്ചേരുമ്പോ ഈ നാട്ടുകാരുടെ ഒരു സഹകരണവും ഒക്കെ എങ്ങനെയാണ്?
0: തീർച്ചയായും നാട്ടുകാരൊക്കെ ഭക്തന്മാർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നാട്ടുകാരുടെ ഭാഗത്തുണ്ടാവുന്നു. കാരണം വളരെ സ്നേഹത്തോടും വളരെ ആദരവോടുകൂടിയാണ് നമ്മൾ ഇവിടെ ക്ഷേത്ര ദർശനത്തിന് വരുന്ന ഭക്തന്മാരെ കമ്മിറ്റിക്കാരായാലും നാട്ടുകാരായാലും സ്വീകരിക്കുന്നത്. അതുകൊണ്ടെന്ന് വെച്ചാൽ വളരെ ദൂരത്തിന് വരുന്നവരൊക്കെ ഏറ്റവും നല്ല അഭിപ്രായമാണ് ഇവിടെയുള്ള പ്രദേശത്തുള്ള ആളെ കൊണ്ടും കമ്മിറ്റിയെ കൊണ്ടും അവർ പറയുന്നത്.
1: നമ്മളിപ്പം കുറച്ച് കാലം മാത്രമേ ആയിട്ടുള്ളൂ ഇത് നാലമ്പല ദർശനം. തെക്കൻ കേരളത്തിലുണ്ട്, വടക്കൻ കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ നാലമ്പലങ്ങളിലേക്ക് തീർത്ഥാടകർ വന്നു തുടങ്ങിയിട്ട് കുറച്ച് നാളുകളിലായിട്ടുള്ളൂ അല്ലെ? എങ്ങനെയാണ് ഭക്തജനങ്ങളുടെ ഒരു ആധിക്യം ഇപ്പം കൂടുതലാണോ എങ്ങനെയാണ്?
0: ഇവിടെ ഏറെ കൊറോണ എന്ന മഹാമാരിക്ക് 2 വർഷം മുമ്പെയാണ് ഈ നാലമ്പലം ഇങ്ങനെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് നമ്മൾ 4 ക്ഷേത്രങ്ങളിലുള്ള ഭാരവാഹികളും നാട്ടുകാരും ഒക്കെ അറിയുന്നത്. അപ്പൊ അതിന്റെ കാരണം കൊണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ 4 അമ്പലക്കാരും കൂടി ഒത്തുചേർന്നുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഇപ്പോൾ ആ കമ്മിറ്റി നിലവിലുണ്ട്. 4 അമ്പല കമ്മിറ്റി എന്നുള്ളത് അറിയപ്പെടുന്ന ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ പ്രവർത്തനമൊക്കെ നടന്നതും അതിന്റെ പേരിൽ തന്നെ ഞങ്ങൾ ഇതിനുള്ള പരസ്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. കാരണം മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ കൊട്ടിയൂർ പോലുള്ള മഹാക്ഷേത്രങ്ങളിലൊക്കെ ഞങ്ങൾ ഇതിന്റെ ബാനറൊക്കെ കെട്ടി ജനങ്ങള് അതിനൊക്കെ നല്ല സഹകരണമൊക്കെ ചെയ്തു തരുന്നുണ്ട് ജനങ്ങള്.
1: ഈ നാലമ്പല ദർശനത്തിന്റെ ഒരു പുണ്യം എങ്ങനെയാണ്?
0: നാലമ്പല ദർശനം എന്ന് പറഞ്ഞാൽ ഇതിലുണ്ട് പുണ്യത്തിൽ പറയുന്നത് ഒരു മാസം രാമായണം പാരായണം ചെയ്യുന്നതിന്റെ അതിൽ കൂടുതൽ ഗുണം നാലമ്പല ദർശനം നടത്തിയാൽ നമുക്ക് ഭക്തന്മാർക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ

0: നീർവേലി ശ്രീരാമക്ഷേത്ര കമ്മിറ്റി അംഗം ശ്രീ രാമചന്ദ്രൻ.
1: എന്റെ പേര് രാമേന്ദ്രൻ എന്നാണ്. കമ്മിറ്റീന്റെ പ്രവർത്തനമായിട്ട് കുറെ വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഈ നാലമ്പല ദർശനത്തിന്റെ ഒരു വലിയൊരു ഭാഗ്യം നമ്മളെ ഈ ക്ഷേത്രത്തിന് ഈ നാട്ടിലും കിട്ടിയിട്ടുണ്ട്. അതിലൂടെ തന്നെ ഒരുപാട് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ ഇപ്പം പുറത്തുനിന്നുള്ളതല്ലാത്ത ഭക്തജനങ്ങളുടെ പ്രവാഹം കണ്ടിട്ട് നാട്ടിൽ നിന്നും ആൾക്കാർ ക്ഷേത്രത്തിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷേത്രം നല്ല അഭിവൃദ്ധിയിലേക്ക് പോകുന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്. വലിയൊരു പരാധീനത ഉള്ള ക്ഷേത്രമാണ്, പുരോഗതി ഇങ്ങനെ പ്രാപിച്ചു വരുന്നേയുള്ളൂ. നാട്ടുകാരുടെ നിർലോഭമായ സഹായ സഹകരണത്തോടുകൂടിയാണ് ഈ ക്ഷേത്രം ഇങ്ങനെ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ജീർണാവസ്ഥയിലുള്ള ക്ഷേത്രം ഇന്ന് ശ്രീകോവിലൊക്കെ ചെമ്പടിച്ച് വളരെ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രദക്ഷിണ വഴിയും തിരുമുറ്റവും ഇന്റർലോക്കെല്ലാം ചെയ്ത് ഭക്തന്മാർക്ക് സുഖമായി പ്രദക്ഷിണം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കർക്കിടക മാസത്തിൽ വിശേഷമായിട്ട് താന്ത്രിക വിധികളോടുകൂടി മഹാമൃത്യുഞ്ജയ ഹോമവും മഹാഗണപതി ഹോമവും എല്ലാ വർഷവും ഈ കർക്കിടക മാസത്തിൽ നടത്തി വരുന്നുണ്ട്. അതിനും ഭക്തജനങ്ങളിൽ നിന്നും നല്ല സഹകരണം ലഭിക്കാറുണ്ട്. ശ്രീരാമനെ കുറിച്ച് പറയുന്ന സമയത്ത് ഭക്തന്മാർക്ക് അധികം അഭീഷ്ടദായകനായിട്ടുള്ള ദൈവമാണ് ഈ നെറുവേലി ശ്രീരാമക്ഷേത്രം ത്തിലെ ഭഗവാൻ. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഭക്തന്മാർക്ക് മുഴുവനും നല്ല ഒരു അനുഗ്രഹം ഭഗവാന്റെ അടുക്കൽ നിന്ന് കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നു.
0: നാലമ്പല വിശേഷങ്ങളിൽ നീർവേലി ശ്രീരാമക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്. ക്ഷേത്രവിശേഷങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവച്ചത് നീർവേലി ശ്രീരാമക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ എ ഇ ഭാസ്കരനും ക്ഷേത്ര കമ്മിറ്റി അംഗം ശ്രീ രാമചന്ദ്രൻ.
2: ജനകീയം സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, മാസ്റ്റർ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, സെബ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷനിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സഹിതം വിദഗ്ധ പരിശീലനം. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഷോർട്ട് ടേം കോഴ്സുകളും ലഭ്യമാണ്. ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9645996295.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നത് ലക്ഷ്യമിട്ടുള്ള ബിൽ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേകനി അധ്യക്ഷനായ ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. വികസിത ഗ്രാമങ്ങളാണ് വികസിത ഭാരതത്തിന്റെയും അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി തുടരാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. ഭാരോദ്വഹനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ മീരാബായ് ചാനുവിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അവതരിപ്പിക്കും. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. പരീക്ഷാ പരിഷ്കരണ ബില്ലിന്മേലുള്ള ചർച്ചയിൽ എല്ലാ അംഗങ്ങളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. യുവതലമുറയുടെ അഭിപ്രായങ്ങളും വിദ്യാർത്ഥികളുടെ ഭാവിയും കണക്കിലെടുത്താണ് ബിൽ കൊണ്ടുവരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി കർശനമായ ശിക്ഷാവ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേകനിയുടെ അധ്യക്ഷതയിൽ പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി ഉന്നതാധികാര കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്താൻ ടാസ്ക് ഫോഴ്സിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പരീക്ഷാ സംവിധാനം വിശ്വസനീയവും സുതാര്യവുമാണെന്ന് ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: हम कल पार्लियामेंट के अंदर कठोर कानूनों के प्रावधान के साथ नया कानून बनाने की दिशा में भी आगे बढ़ रहे हैं लेकिन हमें भविष्य के लिए सोचना है हमारी परीक्षा पद्धति ट्रांसपेरेंट हो हमारी परीक्षा पद्धति में सबसे ज्यादा टेक्नोलॉजी का उपयोग हो इन सारी बातों को ध्यान में रखते हुए विश्व प्रसिद्ध टेक्नोलॉजी एक्सपर्ट श्रीमान नंदन निलेकनी जी के नेतृत्व में एक हाई पावर टास्क फोर्स बनाने का निर्णय किया है जो एग्जामिनेशन रिफॉर्म की तरफ फोकस करेगा.
0: മുൻ ഐ ബി ഡയറക്ടർ തപൻ ദേഖ, ISRO മുൻ ചെയർമാൻ എ സോമനാഥ്, IIT മദ്രാസ് ഡയറക്ടർ വി കാമകോടി, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കർവാൾ, ലോജിസ്റ്റിക് വിദഗ്ധൻ അമൃത്ലാൽ മീണ എന്നിവരും സമിതിയിൽ അംഗങ്ങളാണ്. വികസിത ഗ്രാമങ്ങളാണ് വികസിത ഭാരതത്തിന്റെയും അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി ഓൺലൈനായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. 400+ യുവജനങ്ങൾ പ്രധാനമന്ത്രിയുമായി അനുഭവങ്ങൾ പങ്കുവച്ചു. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇന്ന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പ്രാദേശിക വരുമാന വർധനയ്ക്കും അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി 400+ യുവജനങ്ങൾ പ്രധാനമന്ത്രിയുമായി അനുഭവങ്ങൾ പങ്കുവച്ചു. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇന്ന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പ്രാദേശിക വരുമാന വർധനയ്ക്കും അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി

0: ജഡ്ജിമാരുടെ എണ്ണവും വർദ്ധിപ്പിക്കാൻ ഈ ദിവസം അനുമതി ലഭിച്ചു. ഇന്ത്യയിലെ ആധുനിക നിയമവ്യവസ്ഥയുടെ വികാസത്തിൽ ഈ കോടതി വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് ബാലഗംഗാധര തിലകൻ, മഹാത്മാഗാന്ധി തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ കേസുകൾ കൈകാര്യം ചെയ്തത് ഇവിടെയാണ്. മഹാരാഷ്ട്ര, ഗോവ എന്നീ സംസ്ഥാനങ്ങളുടെയും ദാമൻ ദിയു പോലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പ്രധാന കോടതിയാണിത്. ലോകചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ ഡച്ച് ചിത്രകാരൻ വിൻസെന്റ് വാൻ ഗോഗ് ഫ്രാൻസിലെ അവോൾ സുറോയിസിൽ വെച്ച് സ്വയം നെഞ്ചിലേക്ക് വെടിവെച്ചത് 1890 ജൂലൈ 27-നായിരുന്നു. കടുത്ത മാനസിക രോഗവും ദാരിദ്ര്യവും അർഹമായ അംഗീകാരം ലഭിക്കാത്തതിലുമുള്ള നിരാശയുമാണ് അദ്ദേഹത്തെ ഈ ദാരുണമായ തീരുമാനത്തിലേക്ക് നയിച്ചത്. വെടിയേറ്റതിനു ശേഷം 2 ദിവസങ്ങൾ കഴിഞ്ഞ് ജൂലൈ 29-നാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. തന്റെ ജീവിതകാലത്ത് ഒരൊറ്റ ചിത്രം മാത്രം വിൽക്കാൻ കഴിഞ്ഞ അദ്ദേഹം മരണശേഷമാണ് ലോക പ്രശസ്തനായത്. സ്റ്റാറി നൈറ്റ്, സൺഫ്ലവേഴ്സ് തുടങ്ങിയ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കലാരചനകളാണ്. ലോക കായിക മാമാങ്കമായ 30th ഒളിമ്പിക്സ് ഗെയിംസിന് ലണ്ടനിൽ ഔദ്യോഗികമായി തുടക്കം കുറിച്ചത് 2012 ജൂലൈ 27-നായിരുന്നു. ലണ്ടൻ നഗരം 3 തവണ ഒളിമ്പിക്സിന് വേദിയാകുന്ന ആദ്യ നഗരമായി ഈ നേട്ടത്തോടെ മാറി.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ആയുരാരോഗ്യം.
4: ആയുരാരോഗ്യത്തിൽ ഇന്ന് ഗർഭിണികളിൽ ഉണ്ടാകുന്ന പ്രമേഹത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ കൃഷ്ണ എസ് നായർ.
5: പ്രസവ സമയത്ത് ഗർഭിണികളിൽ ഷുഗർ കൂടുതലായി നിൽക്കുന്ന അവസ്ഥയാണ് ജെസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയുന്നത്. ഏകദേശം 10% ഗർഭിണികളിൽ ഇക്കാലത്ത് ജെസ്റ്റേഷണൽ ഡയബറ്റിസ് കാണുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ആരോഗ്യകരമായ പ്രസവം നടക്കുന്നത്

ഒരു കൊച്ചു കൂട്ടുകാരന്റെ പാട്ടാണ്. ശ്രീശങ്കര വിദ്യാപീഠം വിദ്യാർത്ഥിയായ ചിന്മയ് വർഷിലാണ് ഈ പാട്ട് പാടുന്നത്.

0: ശ്രീ ശങ്കര വിദ്യാപീഠം വിദ്യാർത്ഥി ചിന്മയ വർഷിൽ പാടിയ പാട്ടാണ് ഇപ്പോൾ കേട്ടത്. മാലൂർ യു പി എസ് സ്കൂളിലെ ദേവാംഗനെ അവതരിപ്പിക്കുന്ന ഒരു കവിതയാണ് ഇനി.
1: എന്റെ പേര് ദേവാംഗന, മാലൂർ യു പി എസ് സ്കൂളിൽ പഠിക്കുന്നു. ഞാനിന്നേ വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ സാഹിത്യമഞ്ജരിയിൽ നിന്നെടുത്ത ചെറിയ ഒരു ഭാഗമാണ് ഇവിടെ പാടുന്നത്. നീതു കാൺഗോരാൻ കുഞ്ഞീതാ തൻ കുഞ്ഞിക്കൈയിൽ ചെറിയ പാൽപാത്രവുമായി പൈനെ കാലേ കറന്നിടുമമ്മതൻ മെയ്യിൻ വലം വശം ചാരി നിൽപ്പൂ. മാതാവോ പൈക്കറ നിർത്തി മണിവള വ്രാതമണിഞ്ഞ വലത്തു കയ്യാർ പൈതലെ പേർത്തു മണച്ചു പുണർന്നതി പ്രീതയായി കോൾമയിർ കൊണ്ടിടുന്നു. ചേലുറ്റ പാത്രത്തിലമ്മ നറു ചൂടു പാലും പകർന്നു കൊടുത്തതിനാൽ ബാലന്റെ ചെന്തൊണ്ടി വായ്മലരിൽ ചെറ്റു പാലഞ്ചും പുഞ്ചിരി തഞ്ചിടുന്നു. താമരത്താരിതൾ പോലെ നേടുതായി തൂമയെഴുതിയ കണ്ണിണയിൽ പ്രേമവും ഹർഷവും ഉൾക്കൊള്ളുമുണ്ണിതൻ നോമന വക്ത്രമിതത്ര രമ്യം. എമ്മട്ടൻ നോതുവാനേതും കഴിവില്ല തമ്മദൂരാനനമൊന്നു കണ്ടാൽ അമ്മയ്ക്കു മാത്രമെല്ലാർക്കുമേ ചെന്നെടുത്തുമ്മ വെച്ചിടുവാൻ തോന്നുമല്ലോ. കേവല ഭംഗ്യാ കൊഴുത്തുരുണ്ടുള്ളോരി പൂവൽമൈ പുൻമോർത്താൻ പുണ്യവാന്മാർ ലാവണ്യ ദുഃഖം കടഞ്ഞ

0: ഈ കവിത ആലപിച്ചത് മാലൂർ യു പി സ്കൂളിലെ ദേവാംഗന. ഇനിയൊരു മിമിക്രി ആയാലോ. അവതരിപ്പിക്കുന്നു ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ യേതുകൃഷ്ണൻ.
1: ആദ്യമായി നായ്ക്കുട്ടി. ഇനി കുയിൽ. അടുത്തത് പൂവാങ്കോഴി. പെൺകോഴി മുട്ടയിടുമ്പോൾ. കുട്ടിക്കോഴി. പൂച്ചക്കുട്ടി. ആട്. RX 100. പ്രാവ്. കുറുക്കൻ ഓലയിടുന്നത്. കൊളക്കോയി. ഓലമുറിയൻ. പൂച്ചകൾ തമ്മിൽ അടി കഴിയുമ്പോൾ.
0: ഇനി കാഞ്ഞിലേരി യു പി സ്കൂളിലെ ദേവിഷ ആലപിക്കുന്ന ഒരു പാട്ട്.
2: എൻ്റെ പേര് ദേവിഷ. ഞാൻ കാഞ്ഞിലേരി സ്കൂളിൽ പഠിക്കുന്നു. അച്ഛൻ്റെ പേര് സുദേശ്. അമ്മയുടെ പേര് രീഷ്മ. ഏട്ടൻ്റെ പേര് വിഷ്ണു. ചന്നം പിന്നം മഴയത്തിക്കിളി വാതിൽ തുറന്നവളാര്. ചന്നം പിന്നം മഴയത്തിക്കിളി വാതിൽ തുറന്നവളാര്. ആ മഴ നനയാൻ മാടി വിളിക്കും നീതോ മോഹനിലാവ്. ഈ രാവിൻ്റെ ആസനിലാവ്.

0: ഇരിക്കും നീതോ മോഹനിരാവ്, ഈരാവിൻ്റെ ആസനിലാവ്.
1: ഈ പാട്ട് പാടിയത് കാഞ്ഞിലേരി യു പി എസ് സ്കൂളിലെ ദേവിഷ. ഇനി മറ്റൊരു പാട്ട് കേൾക്കാം. പാട്ട് പാടുന്നു പുന്നാട് നിവേദിത വിദ്യാലയത്തിലെ ശ്രീ പാർവതി.

0: നമ്മളെ കാക്കുന്ന തരുനിരകളെ തൊട്ടു വന്ദിക്കണം.
1: ഈ പാട്ട് പാടിയത് പുന്നാട് നിവേദിത സ്കൂളിലെ ശ്രീ പാർവതി. വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പരിപാടികളാണ് ഇന്ന് കൂട്ടുകാർ കേട്ടത്.

0: റേഡിയോ ആറ്റ് സ്കൂൾ
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി റേഡിയോ മലബാർ 89.6 FM.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

മധുര ഗീതങ്ങൾ നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മധുരഗീതങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമകളുടെ പൂർവ്വരൂപമാണ് നാടകമെന്ന് പറയാറുണ്ട്. ആദ്യകാല സിനിമകളിൽ പ്രമേയത്തിലും അവതരണത്തിലും നാടകങ്ങളോട് പൊതുവെയും ബാലകളോട് പ്രത്യേകിച്ചും സമാനതകൾ ഏറെ ഉണ്ടാകാറുണ്ട്. സിനിമയും നാടകവും തമ്മിലുള്ള താരതമ്യ പഠനമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൂത്തും കൂടിയാട്ടവും കഥകളിയും ഒട്ടം തുള്ളലും കഥാപ്രസംഗവും നാടകവുമെല്ലാം മലയാള സിനിമകളിൽ നാം ഏറെ കണ്ടിട്ടുണ്ട്. മാത്രമല്ല, സിനിമകളിൽ തന്നെ സിനിമാ ചിത്രീകരണത്തിൻ്റെ വിശേഷങ്ങളും നാം കണ്ടിട്ടുണ്ട്. മലയാള സിനിമകളിലെ നാടക അവതരണങ്ങളെക്കുറിച്ചാണ് ഇന്ന് മധുരഗീതങ്ങളിൽ അന്വേഷിക്കുന്നത്.

നാടകത്തിന്റെ റിഹേഴ്സലുകളും നാടക അവതരണവും രസകരമായും ആക്ഷേപഹാസ്യത്തോടുകൂടിയും വളരെ ഗൗരവമായും ചിത്രീകരിക്കപ്പെട്ട സിനിമകൾ നമുക്ക് ധാരാളമുണ്ട്. അത്തരം ചില സിനിമകളിലെ നാടക സന്ദർഭങ്ങളിലെ ഗാനങ്ങളാണ് ഇന്ന് മധുരഗീതങ്ങളിൽ. നടൻ എന്ന പേരിൽ 2013 ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. പേര് സൂചിപ്പിക്കും പോലെ തന്നെ നാടകവുമായി ബന്ധപ്പെട്ടാണ് കഥയുടെ മുന്നോട്ട് പോക്ക്. ഡോക്ടർ മധു വാസുദേവ് രചന നിർവഹിച്ച, ശരത് പ്രവീൺ വി ദേവ്, രാഹുൽ ആർ നാഥ്, ലക്ഷ്മിപ്രിയ എന്നിവർ പാടിയ ഒരു ഗാനം, ഔസേപ്പച്ചൻ്റെ സംഗീതം. ഉത്സവപ്പറമ്പുകളിലെ ദീപങ്ങളെല്ലാം അണഞ്ഞ് ചുകുപ്പ് യവനിക ഉയരുമ്പോൾ പൊതുവെ കേൾക്കാറുള്ള ഒരു അവതരണ ഗാനത്തിൻ്റെ ശൈലിയിൽ സർഗവേദികളെ സ്വർഗഭൂമികളെ യവനിക ഞൊറിയുകയായി ജീവിത മുഖപടമെഴുതുകയാണ്.

ചിത്രയുടെ മനോഹര ശബ്ദത്തിലുള്ള ഈ ഗാനം മലയാള സിനിമാസ്വാദകർ ഒരിക്കലും മറക്കാനിടയില്ല. 1993 ഭരതൻ സംവിധാനം ചെയ്ത ചമയം എന്ന സിനിമ. മുരളിയും മനോജ് കെ ജയനും നാടക അഭിനേതാക്കളായി പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ സിനിമയിൽ ജോൺസന്റെ സംഗീതത്തിൽ കൈതപ്രത്തിൻ്റെ രചനയിൽ മനോഹരമായ ഗാനങ്ങളുണ്ട്. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമാ

മലയാള സിനിമാ ലോകത്ത് നാടക പശ്ചാത്തലമുള്ളവർ ഏറെയുണ്ട്. നെടുമുടി വേണുവും ഭരത് ഗോപിയുമൊക്കെ അവരിൽ ആദ്യകാലത്തെ പ്രധാനികളാണ്. ഭരത് ഗോപി, ജലജ, മമ്മൂട്ടി, നെടുമുടി വേണു, ശ്രീനിവാസൻ, വേണുനാഗവള്ളി, ജഗതി ശ്രീകുമാർ, തിലകൻ, ക്യാപ്റ്റൻ രാജു, കുട്ടിയടത്ത് വിലാസിനി തുടങ്ങിയവർ അഭിനയിച്ച ഒരു സിനിമ യവനിക 1982 കെ ജി ജോർജിൻ്റെ സംവിധാനത്തിലാണ് സിനിമ പുറത്തിറങ്ങിയത്. ഒന്നിലധികം ഗാനങ്ങൾ നാടകവുമായി ബന്ധപ്പെട്ടതാണ്. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് എം ബി ശ്രീനിവാസൻ ഈണം നൽകി. യേശുദാസും സെൽമ ജോർജും സംഘവും പാടിയ ഗാനം, നാടകാവതരണത്തിൻ്റെ ആമുഖമായി നാം കേൾക്കാറുള്ള അവതരണ ഗാനം, ഭരതമുനിയൊരു കളം വരച്ചു, ഭാസകാളിദാസർ കരുക്കൾ വെച്ചു.

മമ്മൂട്ടി നായകനായി ഭരതൻ സംവിധാനം ചെയ്ത സിനിമയാണ് പാഥേയം. മമ്മൂട്ടിയോടൊപ്പം ഭരത് ഗോപിയും ചിപ്പിയും ശശികലയും നെടുമണി വേണു, ലാലു അലക്സ് തുടങ്ങിയവരും അഭിനയിക്കുന്നുണ്ട്. കൈതപ്രത്തിൻ്റെ രചനക്ക് ബോംബെ രവി ഈണം നൽകി. യേശുദാസും ചിത്രയും ആലപിച്ച മനോഹര ഗാനങ്ങൾ ഈ സിനിമയിലുണ്ട്. ഒരു നാടക സംഗീത ശില്പത്തിൻ്റെ അവതരണത്തിൽ നാം കേട്ട ഒരു ഗാനം, അന്ധകാരം അനാഥ ദുഃഖം മൂടി നിൽക്കും ശൂന്യത. ആലാപനം യേശുദാസ്. കൈതപ്രത്തിൻ്റെ രചന ബോംബെ രവിയുടെ

2008 പുറത്തിറങ്ങിയ ഷേക്സ്പിയർ എം എ മലയാളം എന്ന സിനിമ നാടകരചനയും നാടക അവതരണവും ഇതിവൃത്തമാക്കിയുള്ളതാണ്. അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണം നൽകി. സതീഷ് ഭട്ട്, വിദ്യ എന്നിവർ പാടിയ ഗാനം. യവനിക ഉയരുന്നിവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം ജനനം തൊട്ട്

ജയറാമിന് മുഖ്യ കഥാപാത്രമായി രാജസേനൻ സംവിധാനം ചെയ്ത സിനിമയാണ് കനകസിംഹാസനം. ഒരു നാടക ട്രൂപ്പിലെ പ്രധാന അഭിനേതാവായ കഥാപാത്രം ഒരു കൊട്ടാരത്തിൽ അകപ്പെടുകയും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമാണ് കനകസിംഹാസനത്തിൻ്റെ കഥ. ശാകുന്തളമാണ് നാടകം. ജയറാമും കാർത്തികയുമാണ് അഭിനേതാക്കൾ. രാജീവ് ആലുങ്കലിൻ്റെ വരികൾക്ക് എം ജയചന്ദ്രൻ്റെ ഈണം, യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്. പ്രിയതമേ ശകുന്തളേ, പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM.

ഒരു സംഭവകഥയുടെ ഇതിവൃത്തം പിൻപറ്റിക്കൊണ്ട് 2015 പുറത്തിറങ്ങിയ സിനിമയാണ് എന്നു നിന്റെ മൊയ്തീൻ. പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, പാർവതി തിരുവോത്ത്, ലേന കുമാർ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. ചങ്ങമ്പുഴയുടെ കവിതയ്ക്ക് രമേഷ് നാരായണന്റെ ഈണത്തിൽ ജയചന്ദ്രനും ശില്പരാജും പാടിയ ഗാനം. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ പ്രാണനായക പ്രാണനായക.

സംഗീത സംവിധായകനായി മോഹൻലാൽ എത്തുന്ന ഒരു സിനിമയാണ് 2000 പുറത്തിറങ്ങിയ സിബി മലയിലിന്റെ ദേവദൂതൻ. കൈതപ്രത്തിന്റെ രചന, വിദ്യാസാഗറിന്റെ സംഗീതം, ജയചന്ദ്രനും ചിത്രയും ചേർന്ന് പാടിയ ഗാനം പൂവേ പൂവേ പാലപ്പൂവേ മണമെത്തിരി കരളിൽ താഴും.

മലയാള സിനിമകളിലെ നാടകത്തിൻ്റെ വേരുകൾ തേടി പോകുമ്പോൾ നാം ഒരിക്കലും മറക്കാത്തൊരു പേരാണ് ഉർവശി തിയേറ്റേഴ്സ്. മന്നാർ മത്തായിയും സംഘവും നടത്തുന്ന ആ നാടക കമ്പനിയെക്കുറിച്ചും അതിൻ്റെ പൊല്ലാപ്പുകളെക്കുറിച്ചും ഒന്നിലധികം സിനിമകളിലൂടെ സിദ്ദിഖ് ലാൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. 1995 പുറത്തിറങ്ങിയ മന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന സിനിമയിലെ ഒരു ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷിൻ്റെ സംഗീതം, യേശുദാസും ചിത്രയും സംഘവും പാടിയത്. പാൽസരണികളിൽ കാൽസരമഴകൾ, പുൽക്കൊടികളിലെ പനിമണികൾ.

ദിലീപ് ചിത്രങ്ങളിലും നാടക പശ്ചാത്തലമുള്ള രംഗങ്ങളുണ്ട്. 2011 അക്കു അക്ബർ പുറത്തിറക്കിയ വെള്ളരിപ്രാവിന്റെ ചങ്ങാതിയിൽ ദിലീപും കാവ്യമാധവനും അഭിനയിക്കുന്ന ഒരു നാടകരംഗം. ശരത് വയലാറിന്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ ഈണം, കബീർ, ശ്രേയ ഘോഷാൽ എന്നിവർ ആലപിക്കുന്നു. 17 ൻ്റെ പൂങ്കരളിൽ പാടത്ത് പൂവിട്ടതെന്താണ്.

2007 പുറത്തിറങ്ങിയ കഥ പറയുമ്പോൾ എന്ന ശ്രീനിവാസൻ സിനിമയിലും ഒരു നാടകരംഗമുണ്ട്. മമ്മൂട്ടി അഭിനയിക്കുന്ന ഒരു നാടകരംഗം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ എം ജയചന്ദ്രൻ ഈണം നൽകി. വിനീത് ശ്രീനിവാസനും ശ്വേതാമോഹനനും ആലപിച്ച ഗാനം. മാമ്പുള്ളിക്കാവിൽ മരതകക്കാവിൽ മണിക്കൊന്ന കണി വെച്ച് തമ്പുരാട്ടി.

സിനിമകളിലെ നാടകരംഗങ്ങളിൽ പലപ്പോഴും പുരാണങ്ങളാണ് ഇതിവൃത്തമാവുക. പുരാണങ്ങളിൽ തന്നെ ശാകുന്തളവും ശകുന്തളയും ദുഷ്യന്തനും തമ്മിലുള്ള പ്രണയസല്ലാപം അവതരിപ്പിക്കുന്ന ഒരു രംഗമുണ്ട് മോഹൻലാലിൻ്റെ ഗാന്ധർവം എന്ന സിനിമയിൽ. 1993 പുറത്തിറങ്ങിയ ഈ സിനിമയിൽ കൈതപ്രമാണ് ഗാനരചന നിർവഹിച്ചത്. സംഗീതം SP വെങ്കടേഷ്, MG ശ്രീകുമാറും സുജാത മോഹനനും പാടിയത്. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാറ്റേ, ആരോടും പറയരുതീ പ്രേമത്തിൻ ജീവരഹസ്യം.

ഒട്ടേറെ രംഗങ്ങളുള്ള സിനിമകൾ മലയാളത്തിൽ ധാരാളമുണ്ട്. അവയിൽ ഏതാനും സിനിമകൾ മാത്രമാണ് ഇവിടെ പരാമർശിച്ചത്. ഇതോടെ ഇന്നത്തെ മധുരഗീതങ്ങൾ ഇവിടെ സമാപിക്കുന്നു. മധുരഗീതങ്ങൾ

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111933600. സിഎം വിസ്താര.
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിങ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
6: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
5: ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 നാടകനേരം. നാടകം നെല്ലിക്ക രണ്ടാം ഭാഗം, അധ്യായം 3. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദം നൽകിയവർ രാമകൃഷ്ണൻ പഴശ്ശി, പുരുഷോത്തമൻ സി കല്ലേരിക്കര, സിനി രാംദാസ് മട്ടന്നൂർ, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സൂര്യ ഇടവന, അശ്വിനി. തുടർന്ന് നാടകഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12 സർഗജാലകം, 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 12:40 അറിയിപ്പുകൾ. തുടർന്ന് കാവ്യസൗരഭം, നാട്ടുവിശേഷം. 1 പ്രിയരാഗം, ചലച്ചിത്രഗാനങ്ങൾ. 2 ഒരു വട്ടം കൂടി, ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ അഷ്ടാവക്രനെക്കുറിച്ച് കേൾക്കാം. 5:00 ചലച്ചിത്രഗാനങ്ങൾ, 5:30 നാലമ്പല വിശേഷങ്ങൾ. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥാഗാനലയം. 7:00 ഹരിതസമൃദ്ധി. കാർഷിക വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു സതീ വണ്ടിച്ചാലിൽ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്രഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:00 വായനശാല. ബഷീറിന്റെ പാവപ്പെട്ടവന്റെ വേശ്യ എന്ന കഥാസമാഹാരത്തിലെ ചെറുകഥ, മിസിസ് GP സ്വർണപ്പല്ലുകൾ, അവതരിപ്പിക്കുന്നു സ്നേഹ പുതിയപുരയിൽ. 9:30 സംഗീത നിശ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
7: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
8: ശ്രോതാക്കളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വായനശാല ഇനി മുതൽ ചൊവ്വാഴ്ച രാവിലെ 7:35 കേൾക്കാം. അതുപോലെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ശാസ്ത്രവീതി ഇനി മുതൽ കേൾക്കാം വ്യാഴാഴ്ച രാവിലെ 7:35.
9: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.
3: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകു വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
5: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോറ്റിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
10: നമസ്കാരം. ഇന്ന് ജൂലൈ 27, കർക്കടകം 11, തിങ്കളാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. രാജ്യത്തെ മത്സര പരീക്ഷാ സംവിധാനം സമഗ്രമായി അഴിച്ചുപണിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവ പൂർണ്ണമായി വിശ്വാസ്യതയുള്ളതും സാങ്കേതിക വിദ്യാധിഷ്ഠിതവും സുതാര്യവുമാക്കാൻ ആധാർ സംവിധാനത്തിന്റെ മുഖ്യശില്പി നന്ദൻ നീലേക്കനിയുടെ നേതൃത്വത്തിൽ ഉന്നതതല കർമ്മസമിതി രൂപവൽക്കരിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. പാകിസ്ഥാനുമായി ഇന്ത്യ ഇനി ചർച്ച നടത്തുന്നുവെങ്കിൽ അത് പാക് അധീന കാശ്മീർ വിട്ടുകിട്ടാൻ മാത്രമായിരിക്കുമെന്ന് ആവർത്തിച്ച് കേന്ദ്ര പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്, പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വച്ചിരിക്കുകയാണെന്നാണ് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട്. ഏതെങ്കിലും തരത്തിലുള്ള അതിസാഹസത്തിന് പാകിസ്ഥാൻ മുതിർന്നാൽ അവർ സങ്കല്പിക്കുന്നതിനപ്പുറമുള്ള തിരിച്ചടിയാകും ഇന്ത്യയിൽ നിന്ന് ഉണ്ടാവുകയെന്നും രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകി. 1999 കാർഗിൽ യുദ്ധവിജയത്തിന്റെ 27-ാം വാർഷികാഘോഷ ചടങ്ങായ ശ്രദ്ധാഞ്ജലി സമാരോഹ് ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കാർഗിലിൽ ജീവൻ ത്യജിച്ച സൈനികരോട് രാജ്യം എന്നും കടപ്പെട്ടിരിക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു എക്സിൽ കുറിച്ചു. വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥയിൽ ജീവൻ പണയം വെച്ച് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കിയ സൈനികരുടെ രാജ്യസ്നേഹവും പ്രതിബദ്ധതയും എന്നെന്നും ഓർമ്മിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു. ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും നേരെ പെല്ലറ്റ് ഗണ്ണ് ഉപയോഗിച്ചത് തെറ്റെന്ന് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്. ഇത് ഗുരുതര വീഴ്ചയാണെന്നും പെല്ലറ്റ് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ലെന്നുമാണ് ആഭ്യന്തര അന്വേഷണത്തിൽ RIF കണ്ടെത്തൽ. പരീക്ഷാക്രമക്കേടിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ജന്തർ മന്ദിറിൽ നടത്തിയ സമരം വെറും തുടക്കം മാത്രമാണെന്നും ഇനിയും ഏറെ ദൂരം പോകാനുണ്ടെന്നും കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ 36 ദിവസത്തെ സമരം അവസാനിപ്പിച്ച ശേഷം നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് ദീപ്കെ ഇക്കാര്യം പറഞ്ഞത്. അതേസമയം ഇനി ഏത് വിഷയമാണ് ഏറ്റെടുക്കുന്നതെന്നോ അത് എപ്പോഴായിരിക്കുമെന്നോ ദീപ്കെ വെളിപ്പെടുത്തിയിട്ടില്ല. അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കുള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തെ ഉത്തർപ്രദേശ് സർക്കാർ പുനഃസംഘടിപ്പിച്ചു. ലക്നൗ റേഞ്ച് IGയും തിരുവനന്തപുരം സ്വദേശിയുമായ എസ് കിരണിന്റെ നേതൃത്വത്തിലാണ് 3-അംഗ സംഘം പ്രവർത്തിക്കുക. അയോധ്യയിലെ DIG സോമൻ ബർമ്മ, ASP ഗൗരവ് ഗ്രോവർ എന്നിവരാണ് SIT മറ്റംഗങ്ങൾ. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയിൽ CBIയുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര അന്വേഷണം തേടുന്ന ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. 5 മാസം പിന്നിട്ട പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നിർണായകമായ വഴിത്തിരിവ്. 13 ദിവസം തുടർച്ചയായി നടത്തിയ വ്യോമാക്രമണങ്ങൾ അമേരിക്ക താൽക്കാലികമായി നിർത്തി. ഇതോടെ പ്രത്യാക്രമണം അവസാനിപ്പിച്ചതായി ഇറാനും പ്രഖ്യാപിച്ചു. മേഖലയിൽ താൽക്കാലിക ശാന്തത കൈവന്നെങ്കിലും നയതന്ത്ര ചർച്ചകളുടെ പുരോഗതിയാകും ഭാവി തീരുമാനിക്കുക. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. മണ്ഡിയിൽ നടന്ന യോഗത്തിൽ പ്രസംഗിക്കുമ്പോഴാണ് 2028 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. രാഷ്ട്രീയം അഴിമതിയിൽ മുങ്ങിയെന്നും സത്യസന്ധതയ്ക്ക് വിലയില്ലാതായെന്നും പറഞ്ഞ സിദ്ധരാമയ്യ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെങ്കിലും പൊതുരംഗത്ത് സജീവമായിരിക്കുമെന്നും അറിയിച്ചു. ദേശീയപാതയിൽ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ബസ് ഡിവൈഡറിൽ ഇടിച്ചു കയറി തലകീഴായി മറിഞ്ഞ് യാത്രക്കാരൻ മരിച്ചു. കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവാണ് മരിച്ചത്. 37 പേർക്ക് പരിക്കേറ്റു. ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനം നേടിയവരിൽ സ്കൂൾ കോഴ്സ് മാറ്റം വേണ്ടവർക്ക് ഇന്ന് പകൽ 1 മണിവരെ അപേക്ഷിക്കാം. അധികമായി അനുവദിച്ച താൽക്കാലിക ബാച്ചുകളിലെ സീറ്റുകൾ ഉൾപ്പെടെ 1-ാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷമുള്ള മെറിറ്റ് സീറ്റുകളിലേക്കാണ് മാറാൻ അവസരം. കണ്ണൂർ അഞ്ചരക്കണ്ടി സ്വാശ്രയ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ റിമാൻഡിലുള്ള 1-ാം പ്രതി ഡോക്ടർ എം കെ റാമിനെ ഇന്ന് തലശ്ശേരി SC/ST പ്രത്യേക കോടതിയിൽ ഹാജരാക്കും. പ്രതിയെ ഹാജരാക്കാൻ കണ്ണൂർ സബ് ജയിൽ സൂപ്രണ്ടിന് കഴിഞ്ഞ ദിവസം കോടതി പ്രൊഡക്ഷൻ വാറണ്ട് നൽകിയിരുന്നു. ഡോക്ടർ റാമിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് ഇന്ന് കോടതിയിൽ ഹർജി നൽകും. ഹിന്ദു ഭീകരത എന്ന പ്രയോഗം അനുചിതമാണെങ്കിലും അതിന് വിദ്വേഷ പരാമർശമായോ കുറ്റകരമായോ ആയി കണക്കാക്കാനാവില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കി. ഹിന്ദു ഭീകരർക്കെതിരെ ഒന്നിക്കണമെന്ന് ആഹ്വാനം ചെയ്തതിന് ദ്രാവിഡ കഴകം നേതാവിന്റെ പേരിലെടുത്ത കേസ് റദ്ദാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് ഡി ഭരത ചക്രവർത്തിയുടെ ഉത്തരവ്. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പപാളികൾ 2025 സ്വർണം പൂശാൻ പുറത്തു കൊണ്ടുപോകരുതെന്ന് തിരുവാഭരണം കമ്മീഷണർ ഓഫീസിലെ സൂപ്രണ്ട് നൽകിയ കത്ത് അവഗണിച്ചതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. തിരുവാഭരണങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളും ക്ഷേത്രവളപ്പിൽ തന്നെ ചെയ്യണമെന്നായിരുന്നു 2024 ഒക്ടോബർ 9 സൂപ്രണ്ട് ദേവസ്വം സെക്രട്ടറിക്ക് നൽകിയ കത്തിലെ ഉള്ളടക്കം. ഉക്രൈനിലെ ഒഡേസ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇന്ത്യൻ നാവികരുള്ള ചരക്ക് കപ്പലിന് നേരെ ആക്രമണം. ശനിയാഴ്ചയാണ് MV AGN റാഗ്നർ കപ്പലിന് മിസൈലേറ്റത്. കപ്പലിലെ 4 ഇന്ത്യൻ നാവികരിൽ 2 പേർ സുരക്ഷിതരാണെന്നും 2 പേരെക്കുറിച്ച് വിവരമില്ലെന്നും തിരച്ചിൽ തുടരുകയാണെന്നും കീവിൽ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം അറിയിച്ചു. കേരളത്തിൽ ഓഗസ്റ്റ് 1 വരെ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകൾക്ക് മഞ്ഞ മുന്നറിയിപ്പ് നൽകി. നാളെ എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകൾക്കും 29 പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകൾക്കും മഞ്ഞ മുന്നറിയിപ്പുണ്ട്. 30 പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിലെ കമ്പ്യൂട്ടർ ക്ഷാമം കാരണം ലേണേഴ്സ് ടെസ്റ്റ് വൈകുന്നത് ഒഴിവാക്കാൻ അപേക്ഷകരുടെ സ്മാർട്ട് ഫോണിൽ പരീക്ഷ നടത്താൻ അനുമതി. ഓഫീസുകളിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മേൽനോട്ടത്തിലായിരിക്കും ടെസ്റ്റ്. MVD ലീഡ്സ് മൊബൈൽ ആപ്പാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. അപേക്ഷകരുടെ മുഖം തിരിച്ചറിയൽ സംവിധാനം ഇതിലുണ്ട്. ഗോവയിൽ നവംബർ 20 മുതൽ 28 വരെ നടക്കുന്ന 57-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്കുള്ള എൻട്രികൾ ക്ഷണിച്ചു. അക്കാദമി അവാർഡ് ജേതാവും സംവിധായകനുമായ അശുതോഷ് ഗൗരിക്കറാണ് ഇത്തവണ ഫെസ്റ്റിവൽ ഡയറക്ടർ. നടി ലക്ഷ്മി പ്രിയക്കെതിരെയുള്ള അസിബ ഹസന്റെ ഹർജിയിൽ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. ലക്ഷ്മി പ്രിയക്കെതിരെയുള്ള പരാതിയിൽ പാലാരിവട്ടം പോലീസ് കേസെടുക്കാത്തതിനെ തുടർന്നാണ് അൻസിബ കോടതിയെ സമീപിച്ചത്. സംസ്ഥാനത്ത് കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള ഷൂട്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ റൈഫിൾ ക്ലബ്ബുകളുടെ സേവനം പ്രയോജനപ്പെടുത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വനം വകുപ്പിന്റെ അനുമതി. തീരുമാനം സർക്കുലറായി വൈകാതെ തദ്ദേശ സ്ഥാപനങ്ങളിലെത്തും. പോത്താങ്കണ്ടം ആനന്ദഭവനം സംഘടിപ്പിച്ച 41-ാൾ നീണ്ട തുരീയം സംഗീതോത്സവം സമാപിച്ചു. കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവും ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആദ്യ പ്രസിഡന്റുമായിരുന്ന ബാണത്തുംകണ്ടി BK ഖാദർ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. തില്ലങ്കേരി കാഞ്ഞരാട്ടെ നഴ്സിംഗ് വിദ്യാർത്ഥിനി കീർത്തനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്ന അന്വേഷണം പക്ഷപാതപരമാണെന്ന് യുവതിയുടെ ബന്ധുക്കൾ. +2 പഠനകാലം മുതൽ മകളുമായി സൗഹൃദം പുലർത്തിയ മട്ടന്നൂർ കല്ലൂരിലെ യുവാവാണ് മകളെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന് കാണിച്ചു നൽകിയ പരാതിയിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതായി മാതാപിതാക്കളായ തില്ലങ്കേരി കാഞ്ഞരാട്ടെ സങ്കീർത്തന നിവാസിൽ K. ലീനയും ഭർത്താവ് ജിഷികുമാറും പറയുന്നു. മകൾ ആത്മഹത്യ ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞിട്ടും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നും ഇവർ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, DGP എന്നിവർക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞു. കാറ്റിൽ വേങ്ങാട് തെരു കിഴക്കേത്തെരു മഹാഗണപതി ക്ഷേത്രത്തിലെ 200 വർഷത്തിലധികം പഴക്കമുള്ള കൂറ്റൻ അരയാൽ കടപുഴകി വീണ് ക്ഷേത്രത്തിന് നാശം. ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. ശ്രീകോവിലിന്റെ മേൽഭാഗം, ആൽത്തറ, ചുറ്റുമതിൽ, പടിപ്പുര, മേൽക്കൂരയിലെ ഷീറ്റ് എന്നിവ തകർന്നു. കോമൺവെൽത്ത് ഗെയിംസിന്റെ 4-ാം ദിവസം ഇന്ത്യക്ക് സ്വർണത്തിളക്കം, ഒപ്പം 2 വെള്ളിയും. ഭാരദ്വഹനക്കാരാണ് ഇന്ത്യക്കായി മെഡൽ നേടിയത്. വനിതകളുടെ 48 കിലോ ഭാരദ്വഹനത്തിൽ മീരാബായ് ചാനു സ്വർണം നേടിയപ്പോൾ പുരുഷന്മാരുടെ 60 കിലോ വിഭാഗത്തിൽ ഋഷികാന്ത സിംഗും 65 കിലോ വിഭാഗത്തിൽ രാജ മുത്തുപ്പാണ്ടിയും വെള്ളി കരസ്ഥമാക്കി. ചാനുവിന്റെ സ്വർണ്ണ നേട്ടത്തോടെ ഇന്ത്യ മെഡൽ പട്ടികയിൽ 8-ാമതെത്തി. സ്ക്വാഷിൽ ചരിത്ര നേട്ടവുമായി 18-കാരി അനാഹത് സിംഗ്, ലോക ജൂനിയർ സ്ക്വാഷ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി അനാഹത്ത്. ഫൈനലിൽ ഈജിപ്തിന്റെ റുഖയ്യ സലേമിനെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തോൽപ്പിച്ചാണ് അനാഹത്ത് കിരീടം ചൂടിയത്. സിംബാബ്വേക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ 3-0 സ്വന്തമാക്കി. അവസാന മത്സരം 35 റൺസിന് ജയിച്ചു. 49 പന്തിൽ 8 ഫോറും 4 സിക്സറും അടക്കം 81 റൺസെടുത്ത ഓപ്പണർ വൈഭവ് സൂര്യവംശിയാണ് കളിയിലെ താരം. 3 കളിയിൽ 151 റണ്ണുമായി പരമ്പരയിലെ താരമെന്ന ബഹുമതിയും ഈ 15-കാരൻ സ്വന്തമാക്കി. ലോകകപ്പ് ഫുട്ബോളിലെ നിരാശാജനകമായ പ്രകടനത്തിന് ശേഷം ഗോളുമായി ബ്രസീൽ സൂപ്പർ താരം നെയ്മർ. ബ്രസീൽ ഫുട്ബോൾ ലീഗിൽ സാന്റോസിനായി ഇരട്ട ഗോളാണ് 34-കാരൻ നേടിയത്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
5: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
11: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നാടകനേരം.

0: നെല്ലിക്ക രണ്ടാം ഭാഗത്തിൻ്റെ മൂന്നാം അധ്യായം. നാടകത്തിൻ്റെ ഈ ഭാഗത്ത് കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: മല്ലിക അശ്വിനി കവണശ്ശേരി, ഗീത സൂര്യ ഇടവന, സുരേശൻ ബൈജുസുന്ദരൻ മട്ടന്നൂർ, ദിനേശ് സിനി രാമദാസ് മട്ടന്നൂർ, ശ്യാം പുരുഷോത്തമൻ സി കല്ലേരിക്കര, ജയദേവൻ രാമകൃഷ്ണൻ പഴശ്ശി. നാടകരചന കൃഷ്ണകുമാർ. സഹസംവിധാനം ശബ്ദമിശ്രണം അശ്വിനി കവണശ്ശേരി. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. അമ്മ ശാന്ത ടീച്ചറുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യാനായി ജയദേവനും മല്ലികയും ഹരിദ്വാറിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. യാത്രയേക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ സുഹൃത്തുക്കളായ സുരേഷും ദിനേശും എത്തിയിട്ടുണ്ട്. സുരേഷിൻ്റെ ഭാര്യ ഗായത്രി കോഴിക്കോട്ടേക്ക് പോയിട്ട് 4 മാസങ്ങളായി. രോഗബാധിതയായ മദർ സുപ്പീരനെ ശുശ്രൂഷിക്കാനാണ് അത്രേ ഗായത്രി പോയത്. ഗായത്രി സന്ദർശിക്കുവാൻ ദിനേശും ശ്യാമും കുടുംബസമേതം കോഴിക്കോട്ടേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ഹരിദ്വാറിൽ നിന്നും ജയദേവൻ തിരിച്ചെത്തി പോകാമെന്ന് സുരേശൻ പറഞ്ഞപ്പോൾ അവർ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഹരിദ്വാറിലെത്തിയ മല്ലികയും ജയദേവനും ചിതാഭസ്മം നിമജ്ജനം ചെയ്യുകയും മറ്റ് കർമ്മങ്ങൾ നിറവേറ്റുകയും ചെയ്ത് നാട്ടിലേക്ക് തിരിക്കുകയാണ്. മംഗള എക്സ്പ്രസ്സിൽ മടങ്ങിവരവേ മുംബൈയിലെ കല്യാൺ സ്റ്റേഷനിൽ എത്തിയപ്പോൾ പ്രഭാത ഭക്ഷണത്തിനായി ജയദേവൻ പുറത്തേക്കിറങ്ങുന്നു. ഈ സമയത്ത് പ്ലാറ്റ്ഫോമിലെ തിങ്ങിക്കൂടിയ ആളുകൾക്കിടയിലൂടെ നടന്നു പോകുന്ന ഒരു പരിചിത മുഖം.
1: നീ ഇങ്ങനെ പോവില്ലേ, അവിടെ നിൽക്ക്, ഒന്ന് മാറ്.

0: നെല്ലിക്ക രണ്ടാം ഭാഗത്തിൻ്റെ മൂന്നാം അധ്യായം.
1: ഇതാരപ്പ ഈ സമയത്ത്? ജയദേവൻ, ജയ, എന്താടാ, എന്താ ഒരു ടെൻഷൻ? റിട്ടേൺ അല്ലേ? ജയ, നീ കാര്യം പറ, ടെൻഷൻ ആകാതെ. എന്നിട്ട് കണ്ടില്ലേ ആ ട്രെയിൻ മിസ്സായോ? ആ ശരി, നീ വിഷമിക്കണ്ട, ഞാൻ വേണ്ടത് ചെയ്യാം. വണ്ടി കയറിയിട്ടില്ലെന്ന് ഉറപ്പല്ലേ? ആ എന്നാ പിന്നെ നീ റെയിൽവേ പോലീസിനെ കാണ്, വേഗം. എടാ ഇത് സിമ്പിളാണ്. ആ പിന്നെ ഫോട്ടോ ഉണ്ടെങ്കിൽ കൊടുക്ക്, അവര് വേണ്ടത് ചെയ്തോളും. നീ ടെൻഷൻ അടിക്കല്ലേ, നിനക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ നീ ആ പോലീസുകാരന് ഫോൺ കൊടുക്ക്, ഞാൻ പറയാം.

0: എന്താടാ സുരേഷ പ്രശ്നം?
1: എടാ മല്ലികനെ കാണുന്നില്ല പോലും.
0: ഏ കാണുന്നില്ലേ?
1: അവര് ഡൽഹിന്ന് റിട്ടേണാ, മുംബൈയിലെത്തി. കല്യാൺ അതൊരു വലിയ സ്റ്റേഷനല്ലേ. ജയദേവൻ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാൻ പുറത്തിറങ്ങിയതാ, തിരിച്ചു വരുമ്പോഴേക്കും മല്ലിക മിസ്സിങ്.
0: എടാ പ്രശ്നമായല്ലോ.
1: എടാ ദിനേശ, ജയന ആകെ ടെൻഷനില്ല.
0: പിന്നെ അത് പിന്നെ ഉണ്ടാവില്ലേ, ഒരു പരിചയമില്ലാത്ത നാട്, അതും മുംബൈ റെയിൽവേ സ്റ്റേഷൻ. പല തരക്കാരും പല നാട്ടുകാരും ഉണ്ടാവും.
1: ദിനേശ,
0: എടാ ക്രിമിനൽസിന്റെ സെന്ററാണ് അവിടെ.
1: ജയദേവൻ ഒറ്റക്ക്.
0: അല്ല നീ എന്താ പറഞ്ഞവനോട്?
1: റെയിൽവേ പോലീസിനെ കാണാൻ.
0: ആ അവരാ ഏറ്റവും വലിയ കുഴപ്പക്കാര്. അല്ല അവരെന്ത് ചെയ്യാനാ?
1: ചെയ്യാനൊക്കെ പറ്റും. ഒരു 100 പേരെങ്കിലും ഡ്യൂട്ടിക്ക് ഉണ്ടാവില്ലേ? മല്ലികയുടെ ഫോട്ടോ ഷെയർ ചെയ്താൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്.
0: എടോ കൈമടക്ക് കൊടുക്കാണ്ട് അവരൊന്നും ചെയ്യൂല. നീ വേഗം ജയനെ വിളിക്ക്.
1: അല്ല ജയൻ ഇപ്പൊ പോലീസിനോട് സംസാരിക്കുന്നുണ്ടോ?
0: സുരേഷ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിലല്ലേ കണ്ടെത്താൻ കഴിയൂ.
1: ദിനേശ
0: നീ എന്തായാലും വിളിക്ക്.
1: ആ ഹലോ ജയ, എന്തായടാ? ആണോ നീ ഇങ്ങനെ നെർവസ് ആവില്ലേ? നീ നെർവസ് ആകാതെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണം. ധൈര്യമായിട്ടിരിക്കേ. പോലീസിന് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ. ആ ആ ശരി.
0: നീ ഫോൺ ഇങ്ങോട്ട് വന്നെ.
1: ആ നീ വെക്കല്ലേ, ഞാൻ ദിനേശന് കൊടുക്കേ.
0: ജയ മല്ലിക തിരക്കപ്പെട്ടതായിരിക്കും, നീ പേടിക്കൊന്നും വേണ്ട. പോലീസുകാരോട് പറഞ്ഞേ, അവര് 100 ആളുണ്ടാവില്ലേ, അവർക്ക് ഈസി ആയിട്ട് കണ്ടെത്താനാവും. ആ പിന്നെ വണ്ടിയിൽ കയറിയിട്ടില്ല എന്ന് ഉറപ്പല്ലേ? ആ ശരി ശരി ശരി. എന്നാലും ഓ അതെയാ, ആ അത് നന്നായി, അത് നന്നായി. വണ്ടിയിലുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയും, മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ടാവും. നീ റിലാക്സ് ആയിട്ട് ഇരിക്ക്, ഞാൻ വിളിക്കേ, സുരേഷിന് കൊടുക്കാം. ആ ശരി എന്നാൽ.
1: കൊച്ചു മാറിക്കേറിയാൽ പ്രശ്നമൊന്നുമില്ല, വണ്ടിയിൽ ഉണ്ടാവില്ലേ റെയിൽവേ പോലീസ്. ടി ടി ആറിന് മെസ്സേജ് കൊടുത്താൽ വേഗത്തിൽ അറിയാൻ പറ്റും.
0: ജയദേവന്റെ കാര്യം ആലോചിക്കുമ്പോ. അല്ല മല്ലി എന്തിനായിരിക്കും പുറത്തിറങ്ങിയിട്ടുണ്ടാവുക?
1: അതൊന്നും ഇപ്പൊ ചോദിക്കാനാവില്ലല്ലോ. ആ ജയ, അതെയാ? ഓ താങ്ക് ഗോഡ്, സമാധാനായില്ലേ? എങ്ങനെയാ റിട്ടേൺ? ഓക്കെ, ആ അത് ഞങ്ങൾ എടുത്തോളൂ. ആ ഞാൻ പറയാം, മല്ലികയോട് പറയണേ, ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെടാ.
0: കിട്ടിയല്ലേ?
1: ആ കിട്ടി, പ്ലാറ്റ്ഫോമിൽ തന്നെ. അവിടെ 6-7 പ്ലാറ്റ്ഫോം ഉണ്ട്, മെട്രോ സബർബൻ സ്റ്റേഷൻ വേറെയും.
0: ഓ സമാധാനായി, കുറച്ചു നേരം തീ തിന്നിട്ടുണ്ടാവും.
1: ആ മംഗളയില് അവന്റെ സാധനങ്ങളും ബാഗൊക്കെ ഉണ്ട്, നമുക്ക് പോയിട്ട് അത് കളക്ട് ചെയ്യാം.
0: ട്രെയിൻ എപ്പോഴാ എത്തുക?
1: അത് നോക്കാം, കോച്ച് നമ്പറും സീറ്റ് നമ്പറും കിട്ടിയാൽ മതി, അത് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്.
0: ഓ ആശ്വാസായി.
1: എന്നാ വാ നമുക്ക് പോവാം.

0: Soon, passengers are requested to take their respective seats. Yatrigan to travel, Gari Sansa.
1: Malliga!
2: ജയദേവ,
1: നീ നീ ഇതെങ്ങോട്ട് പോയതാ?
2: ഞാൻ കണ്ടു ജയദേവ, ഇവിടെ ഈ നഗര തിരക്കിൽ മോളെ മോളെ തനിച്ച് അവൾക്കാവില്ല. എന്തെങ്കിലും എന്തെങ്കിലും ആഹാരം കഴിച്ചു പോകും. വല്ലാതെ വിളറി വാടിയിട്ടുണ്ട് അവള്. തലമുടിയൊക്കെ പാറി പറന്ന്. ജയദേവ, സന്ധ്യയായാല് നേരെ ഉരുട്ടിയാല് മോളെവിടെയാ കഴിയ? അവള് അവളെവിടെയാ ഉറങ്ങുക? ഒരു പരിചയമില്ലാതെ നാടല്ലേ ഇത്? അറിയുന്നവരാരും ഇല്ലാതെ മോളൊറ്റയ്ക്ക്. നമുക്ക് അന്വേഷിക്കാം. വാ വാ, എന്റെ കൂടെ വാ. നമ്മുടെ മോള് തനിച്ചാ ജയദേവ. പ്ലീസ് എന്റെ കൂടെ വാ.
1: അല്ലിക,
2: എന്താടാ
1: നീ നീ എന്നെയും? നമ്മുടെ മോള് ആകാശത്തില നക്ഷത്രങ്ങൾക്കിടയില നോക്ക്, അവള് ചിരിക്കുക. അവളുടെ അമ്മയെ പറ്റിച്ച് ചിരിക്കുക. നിനക്ക് തോന്നിയതാ? ഉള്ളിലെപ്പോഴും അവളുടെ ഓർമ്മയല്ലേ? ഏ, അതുകൊണ്ടാ. വാ വാ, പോകാം.
2: ഇനി ഇനി അങ്ങനെ തോന്നിയതാവോ ജയദേവ? പക്ഷേ എന്തിനാ എന്തിനാ ഈ അമ്മയെ ഇങ്ങനെ തോന്നിക്കാനായിട്ട് അവള് മുന്നിലൂടെ നടന്നകുന്നത്? എന്തിനാ എന്തിനാ അവള് പോയത്? എന്തിനാ അവള് പോയത്?
3: സ്നേഹ അകലുന്ന പക്ഷി

0: ദിനേശേട്ടാ, നിങ്ങൾ കിടക്കുന്നില്ലേ? രാവിലെ എണീക്കേണ്ടതല്ലേ?
1: അർജന്റ് മെസ്സേജിന്റെ റിപ്ലൈ കൊടുക്കട്ടെ?
0: ഓ, എന്താ അർജന്റ്? പഴയ ഗേൾ ഫ്രണ്ട്സാ? ഇപ്പോഴും വിളിക്കലുണ്ടാ?
1: ഒരൊറ്റ എണ്ണം മൈൻഡ് ചെയ്യുന്നില്ല ഗീതേ, കഷ്ടല്ലേ?
0: ഭയങ്കര കഷ്ടം.
1: അലാറം വെക്കണ?
0: ഞാൻ വെച്ചിന്.
1: സുരേശൻ 5 മണിക്ക് വിളിക്കും.
0: ഓർക്കറിയാ നിങ്ങൾ മതികെട്ട് ഉറങ്ങിപ്പോന്ന്.
1: ഓ, അത് സുരേശനും അറിഞ്ഞ കഷ്ടം.
0: അവര് മംഗലാപുരത്ത് നിന്ന് മാറിക്കേറുവാ.
1: മുംബൈയിൽ നിന്നൊരു സൂപ്പർ ഫാസ്റ്റ് കിട്ടി, അത് ഗോവയിൽ മംഗളെ പാസ് ചെയ്യും, എന്നിട്ട് മംഗലാപുരത്ത് ആദ്യത്തും. അവിടുന്ന് പിന്നെ സെയിം കോച്ച്, സെയിം സീറ്റ്.
0: ആ, അതൊരു സൗകര്യമായി.
1: നീ ഈ തീവണ്ടി വകുപ്പിനെ കുറിച്ച് എന്താ കരുതത്? പാസഞ്ചേഴ്സിനോട് വലിയ കെയർ ആണ്. പിന്നെ ഞാനും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്.
0: ആരോട്? തീവണ്ടി വകുപ്പിനോടാ?
1: എന്താ, അങ്ങനെ ഒരു വകുപ്പില്ലേ?
0: ഇല്ല, റെയിൽവേ മിനിസ്ട്രിയാ മനുഷ്യ.
1: ഓ, മാറിപ്പോയതാ നിക്ഷേമി ഗീതേ.
0: ആ, വന്ന് കിടക്ക്.
1: തെരവ്.

0: നേരം പുലർന്ന ഈ അലാറോ ഇതേടി വെച്ചിന് കാണുന്നില്ല. അലാറ് ഓഫ് ആക്കണേനു. അലാറല്ലേ ഫോൺ അടിക്കുന്നത്? ഇതാരാ ഈ സമയത്ത്? സുരേശനാ? സമയം ഒരു മണിയല്ലേ ആയുള്ളൂ, ഇനി മാറിപ്പോയതങ്ങാറ്റിരിക്കുക. ദിനേശേട്ടാ, ദിനേശേട്ടാ, ദിനേശേട്ടാ, ദാ സുരേഷേട്ടൻ വിളിക്കുന്ന. ദിനേശേട്ടാ, ദാ സുരേഷേട്ടൻ വിളിക്കുന്നാന്ന്. കട്ടയ ദിനേശേട്ടാ, ദിനേശേട്ടാ, സുരേശൻ വിളിച്ചിട്ടുണ്ടെന്ന്.
1: എന്താ
0: നിങ്ങൾ എണീറ്റാ? എണീക്കെന്ന്.
1: നേരായാ? ഞാൻ ഉറങ്ങിപ്പോയി.
0: നേരൊന്നും ആയിട്ടില്ല, സുരേശൻ വിളിച്ചിയാ.
1: ഒരു മണിക്കാ, ഇവനെന്ത് പറ്റി?
0: അഞ്ചുമണിയായിന്ന് വിചാരിച്ചിട്ടിരിക്കൂ. ആ എന്നാ മതി, നിങ്ങൾ കടന്നോ. കിടക്കല കിടക്കല, ഇതാ പിന്നെയും വിളിക്കുന്ന.
1: നീ കൊണ്ടാ. ഹലോ, എന്താ സുരേഷ? ഒരു മണിയല്ലേ ആയുള്ളൂ. ആ എന്ത് പറ്റി? ഇപ്പൊ തന്നെയാ? ആ നീ നീ പോയിക്കോ, ജയന നമ്മൾ കൂട്ടിക്കോളാം. ശരി, വിളിക്കാം.
0: എന്നാ ദിനേശേട്ടാ?
1: സുരേഷന് അർജന്റായിട്ട് കോഴിക്കോട് പോണം പോലും.
0: മദറിന്
1: മരിച്ചു.
0: നമുക്കൊന്ന് കാണാൻ പോലും പറ്റിയിട്ടില്ല അല്ലേ.
1: പിന്നെ ഗീത ശ്യാമിനെയും കൂട്ടി പോകാനാ സുരേഷൻ പറഞ്ഞത്.
0: എല്ലപ്പാ, ശ്യാമിന് ഈ സമയത്ത് എങ്ങനെ വിളിക്കുക?
1: അതും ശരിയാ, വൈകുന്നേരം വിളിച്ചപ്പോ അവൻ ചോദിച്ചതാ വരണോന്ന്. പിന്നെ കാറിൽ ആളധികം ഒന്ന് വെച്ചിട്ട് ഞാൻ വേണ്ടാന്നും പറഞ്ഞു.
0: ദിനേശേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ.
1: എന്താ?
0: റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാനും വരാം, നമ്മളെ കാർ എടുക്ക.
1: ഗീതേ,
0: ആ അത് മതി, ഈ സമയത്ത് ശ്യാമിന് വിളിക്കൊന്നും വേണ്ട, നമുക്ക് പോയാ പോരെ.
1: എന്നാൽ അങ്ങനെ തന്നെ.
0: ജയദേവനെയും മല്ലികേനെയും നേരെ ഇങ്ങോട്ടേക്ക് കൂട്ടാ, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് അവര് വീട്ടിലേക്ക് പോയിക്കോട്ടെ.
1: അത് നന്നായി, അവിടെ ചെന്നിട്ട് വെച്ചുണ്ടാക്കൊന്നും വേണ്ടല്ലോ. നന്നായി.
0: ആ എന്നാ നിങ്ങൾ കുറച്ചും കൂടി കടന്നോ.

0: ഇതേ
1: എന്നാ
0: നീയാണ് ഉപാര്യ.
1: ഉപാര്യ
0: ഉപാര്യ ഉത്തമയായ ഭാര്യ.
1: ഉത്തമന്റെ ഭാര്യ ആരാ ഉത്തമേ?
0: ഉത്തമയായ ഭാര്യ
1: മായയാ? അതാരാ മായ? ഞാനറിയാത്ത ഒരു മായ.
0: ഓ മായയല്ല, ഞാൻ വിട്ട് വിട്ട്.
1: വിട്ടുന്നാ? അപ്പൊ മായ ഇത്ര നാളെ നിങ്ങള് ഏതാ മായ? ഓ ഹരികുമാറിന്റെ വൈഫ്.
0: ഇതേ
1: ആ ആയിക്കോട്ടെ. അറിയാ
0: ഞാൻ ഉറങ്ങിയേ, അരമണിക്ക് മുമ്പേ ഞാൻ ഉറങ്ങി.

0: ഇതെ ദാ ജയനും മല്ലികയും.
1: ചേച്ചി വാ.
2: സുരേഷ് വന്നില്ല ദിനേശ?
1: ഇല്ല, ഞങ്ങൾ കാണല്ലോ സ്റ്റേഷൻ അടുത്ത്.
3: ദിനേശിന്റെ കൂടെ ഗീതയും രാവിലെ തന്നെ വന്നൂല്ലേ, ആകെ കൂടെ വിഷമായോ?
1: ഏ എന്ത് വിഷമോ ചേച്ചിയാ, ബാഗിങ് വന്നേക്ക്.
3: അയ്യോ ഗീത, അതവിടെ തന്നെ വെച്ചേക്ക്, ഞാൻ തന്നെ എടുത്തോളാം. ഇതത്ര വലിയ കനൊന്നുമില്ല.
0: വണ്ടി പുറത്തുണ്ട്.

0: വണ്ടി മംഗലാപുരത്ത് നേരത്തെ എത്തിയാ?
1: എത്തി. കുറച്ച് മണിക്കൂറുകൾ, മറക്കാനാകാത്ത നിമിഷങ്ങൾ, ഓർക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ.
0: അല്ല, ശരിക്കും എന്താ ഉണ്ടായത്?
1: അത് മല്ലിക തന്നെ പറയും.
2: അത് രാവിലെ ജയദേവൻ ആഹാരം വാങ്ങാൻ ഇറങ്ങിയ സമയത്ത് പ്ലാറ്റ്ഫോമില് നിറയെ ആളുകളായിരുന്നു. ആ ആൾക്കൂട്ടത്തില് ഞാൻ കണ്ടു.
3: ആരെ?
2: എന്റെ മോളെ തന്നെ. ഗീത, റോജേ.
3: ചേച്ചി,
0: മല്ലിക, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അന്നത്തെ രംഗങ്ങൾ മായാതെ കിടക്കുകയല്ലേ? നിങ്ങൾക്കറിയാം, നിങ്ങളെ യാത്ര അയക്കാൻ അന്ന് റെയിൽവേ സ്റ്റേഷനിൽ സുരേഷൻ കുറച്ച് നേരത്തെ എത്തിയിരുന്നു. കാറിലൊന്നും മയങ്ങി. കണ്ണടച്ച ഉടൻ അവൻ കണ്ടതെന്താണെന്ന് അറിയാം? റോജയുടെ എഴുത്ത്, ടീച്ചറുടെ സങ്കടം.
1: മനസ്സിൽ പതിഞ്ഞത് സ്വപ്നങ്ങളായി കാണും. ചിലപ്പോ നമ്മുടെ മുന്നിലൂടെ പോകുന്നതായും തോന്നും.
2: ദിനേശ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ. തോന്നലാണോ സ്വപ്നാണോ എന്ന് ഞാനും കുറെ സംശയിച്ചതാ. പക്ഷേ എന്റെ കൺമുന്നിലൂടെയാ അവള് നടന്നു പോയത്. ഞാൻ കണ്ടത് അവളെ തന്നെയാ. എനിക്ക് ഞാൻ നിങ്ങളോട് എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കി തരേണ്ടത്?
3: ചേച്ചി, സാരമില്ല, അതൊക്കെ ഉണ്ടാവും.
0: അതെങ്ങനെ നിനക്കറിയാ?
3: ആ, അറിയാ. നിങ്ങൾക്ക് എന്റെ മുത്തച്ഛനെ അറിയാ?
0: എന്താ, നിനക്കറിയില്ലേ? പിന്നെ ഞാനെങ്ങനെ അറിയാ?
3: ദിനേശേട്ടാ, മുത്തച്ഛൻ പൂജകളൊക്കെ ചെയ്യുന്ന ആളാ. ഊറ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗതികിട്ടാ തലയുന്ന ആത്മാക്കളാ നമ്മുടെ മുന്നിലൊക്കെ വരുവാന്ന്.
0: ഇതേ, നീ വെറുതെ പേടിപ്പിക്കല്ലേ?
3: പേടിപ്പിക്കാൻ പറഞ്ഞതല്ല ഏച്ചി, നല്ലൊരു ജ്യോത്സ്യനെ കാണണം. പ്രശ്നവിധി അറിഞ്ഞ് ചില പൂജകളും ആവാഹനമൊക്കെ നടത്തിയാല് പിന്നെ ഒന്നും പേടിക്കണ്ട.
1: ഹരിദ്വാറിൽ നിന്ന് ഗുരുജിയും പറഞ്ഞു ഇത് തന്നെ.
3: ആ, നോക്ക് ദിനേശേട്ടാ, നിങ്ങൾ കേക്ക്.
0: അല്ല, മല്ലിക എന്താ ഒന്നും പറയാത്തത്?
2: ഞാനെന്ത് പറയാനാ ദിനേശ? ഒന്നുറപ്പാ, ഒരാവാഹനം കൊണ്ടും ഉള്ളിന്ന് എന്റെ മോള് എവിടെയും പോവില്ല.
3: ചേച്ചി വിഷമിക്കല്ലേ, എല്ലാം വിധിയാ. ഈശ്വര നിശ്ചയം പോലെയേ വരൂ.
1: ആ, സുരേഷിനോടൊക്കെ ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് തീരുമാനിക്കാം.
0: ആ, അത് തന്നെ. അല്ല, നമ്മുടെ തീവണ്ടി പോലീസ് നന്നായി ഹെൽപ്പ് ചെയ്തല്ലേ?
3: ഓ, തീവണ്ടി പോലീസ് അല്ല, റെയിൽവേ പോലീസ്.
0: ഓ, അത് തന്നെ.
1: ഒരു അരമുക്കാ മണിക്കൂർ അത് ഓർക്കുമ്പോ.
0: വേണ്ട, ഒന്നും ഓർക്കണ്ട. അല്ല, എന്താ നമ്മുടെ പരിപാടി?
1: ദിനേശ, നീ ആ റെസ്റ്റോറൻറ്റിനടുത്ത് വണ്ടി നിർത്ത.
0: ഏയ്, അതെന്തിനാ? ഈ വണ്ടി എന്റെ വീട്ടിലേ നിൽക്കൂ.
3: നിങ്ങൾ റെസ്റ്റോറൻറ്റിലൊന്നും കയറണ്ട, നമ്മള് നേരെ പോകുന്നത് വീട്ടിലേക്കാ. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ നിങ്ങളെ വിടൂ.
0: ഗീതയുടെ സ്പെഷ്യൽ ദോശയും കടലക്കറിയും ഉണ്ട്.
2: അയ്യോ, അതൊന്നും വേണ്ടായിരുന്നു ഗീത.
0: മല്ലിക, ലോങ് യാത്രയും കഴിഞ്ഞ് വരുന്നതല്ലേ, വീട്ടിലെത്തി ഫുഡൊന്നും ഉണ്ടാക്കാൻ മെനക്കെടണ്ടെന്ന്.
1: അപ്പോ കോഴിക്കോട്ടേക്കോ?
0: നമ്മള് ഒരു 7 മണിക്ക് വീട്ടിലെത്തും. ഒന്ന് കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് 8 മണിക്ക് മുമ്പ് നിങ്ങളെ വീട്ടിലെത്തിക്കാം. പോരെ, ഒരു 2 മണിക്കൂർ റെസ്റ്റ് വേണമെങ്കിൽ ഒരു ഉറക്കം. 10 മണിക്ക് കോഴിക്കോട്ടേക്ക്. ഞാൻ ശ്യാമിനെയും വിളിക്കാം.
3: ചേച്ചിയും വരുന്നില്ലേ? ഞാനും ശ്യാമിന്റെ വൈഫും ഉണ്ടാകും.
2: ആ, അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ വരാം. എന്താ ജയദേവ, അതല്ലേ നല്ലത്?
1: ക്രിമേഷൻ ടൈം?
0: അത് സുരേഷനെ വിളിച്ചു ചോദിക്കാം. നേരത്തെ ആണെങ്കിൽ ഞാൻ വിളിക്കാം. 2 മണിക്കൂർ റെസ്റ്റ് ഒഴിവാക്കി പോവാം.
1: റെസ്റ്റ് ഒന്നും വേണ്ട, നമുക്ക് 9 മണി കഴിയുമ്പോൾ തന്നെ പോവാം. എന്താ?
0: എന്നാ പിന്നെ അങ്ങനെ തന്നെ. ഓക്കേ
1: ഓക്കേ.

0: മദർ സുപ്പീരിയർ
1: ആ രണ്ട് അച്ഛന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, അവരാണ് മദർ സുപ്പീരിയർ.
0: ദിനേശ
2: എന്താ
0: എടാ, മരിച്ചത് മദർ അല്ലാന്ന്?
3: പിന്നെ
2: പിന്നെ
0: അവിടെ സംസാരിച്ചിരിക്കുന്നതാ മദർ.
2: ഒരു മിനിറ്റ്, ഞാൻ ചോദിക്കട്ടെ. ബോഡി
1: ഹാളിലുണ്ട്, ഇതാ അതുവഴി കയറിക്കോളൂ.
2: മല്ലിക വരും, എല്ലാവരും വരും.

0: ജയദേവ.
1: എന്താ മല്ലിക?
0: ഒന്നിങ്ങോട്ട് നോക്ക്. ആളിന് മുന്നിലെ അൽത്താരയ്ക്ക് സമീപം ഒരു ഫോട്ടോ പൂക്കളർപ്പിച്ച്. അവിടെ നോക്ക് ജയദേവ.

0: നെല്ലിക്ക രണ്ടാം ഭാഗത്തിന്റെ മൂന്നാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും മല്ലിക അശ്വിനെ കവണശ്ശേരി, ഗീത സൂര്യ ഇടവന, സുരേശൻ ബൈജുസുന്ദരൻ മട്ടന്നൂർ, ദിനേശ് സിനി രാമദാസ് മട്ടന്നൂർ, ശ്യാം പുരുഷോത്തമൻ സി കല്ലേരിക്കര, ജയദേവൻ രാമകൃഷ്ണൻ പഴശ്ശി. നാടകരചന കൃഷ്ണകുമാർ. സഹസംവിധാനം ശബ്ദമിശ്രണം അശ്വിനെ കവണശ്ശേരി. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി.
1: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയാനുഭവം.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: മാറ്റങ്ങളുടെ മാറ്റു കൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: പുലർക്കാ

ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, മാസ്റ്റർ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, സെബ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷനിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സഹിതം വിദഗ്ധ പരിശീലനം. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഷോർട്ട് ടേം കോഴ്സുകളും ലഭ്യമാണ്. ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9645996295.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111933600.
1: സി എം വിസ്താര,
0: സി എം വിസ്താര നെല്ലൂന്നി.

HSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച്

ഈവനിംഗ് ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. പി എസ് സി അംഗീകൃത എഞ്ചിനീയറിംഗ് ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം ഡി സി എ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747 4111 74

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം യാഗേഷ് എളയാവൂർ എഴുതിയ കവിത വ്യർത്ഥമോഹങ്ങൾ. ആലപിക്കുന്നത് ശിവന്യ ശിവൻ ചോല.

0: യാഗേഷ് എളയാവൂർ എഴുതിയ വ്യർത്ഥമോഹങ്ങൾ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് ശിവന്യ ശിവൻ. സർഗജാലകത്തിൽ ഇനിയൊരു കഥയാണ്. ബിന്ദു സുരേഷ് അടുക്കം എഴുതിയ വാഗപൂത്ത വഴിയിൽ, അവതരിപ്പിക്കുന്നത് അശ്വിനി.
1: തറവാട്ടിന്റെ പടിപ്പുര കഴിഞ്ഞാൽ നീണ്ടുകിടക്കുന്ന വഴിയാണ്. അതിനിരുവശവും പൂത്ത വാഗമരങ്ങൾ. മേടമാസമായാൽ അവിടെ ചുവന്ന പരവതാനി വിരിച്ച പോലെയാണ്. ആ വഴിയിലൂടെയാണ് യാമി അമ്പലത്തിലേക്ക് പോകുന്നത്. തലകുനിച്ച് ഷോള് കൊണ്ട് മുഖം പകുതി മറച്ച് സിന്ദൂരം തിളങ്ങുന്ന നെറുകയിൽ വിയർപ്പ് കണങ്ങൾ പൊടിയുന്നുണ്ടായിരുന്നു. കയ്യിലൊരു സ്റ്റീൽ പാത്രവും ദിവസവുമുള്ള അവളുടെ അമ്പലദർശനത്തിന് നാട്ടുകാർ സാക്ഷിയാണ്. കണ്ടോ പ്രസാദിന്റെ ഭാര്യയെ, എന്തൊരു തേജസ്സാ മുഖത്ത്! ആ തറവാടിന്റെ ഭാഗ്യാണ് ആ കുട്ടി. എന്നും കേൾക്കുന്ന വാക്കാണ്. അവൾ അന്നും പതിവ് പോലെ മിണ്ടാതെ പോയി. അവൾക്കറിയാം, ആ വാഗപ്പൂക്കളുടെ ഭംഗി മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ. നിറമുണ്ട്, പക്ഷേ മണമില്ല. തൊട്ടാൽ കൊഴിഞ്ഞു പോകും. ഒരു സന്ധ്യയിൽ അമ്പലത്തിൽ നിന്ന് മടങ്ങുന്ന വഴി സ്റ്റീൽ പാത്രം കാലിയാണ്. പക്ഷേ മനസ്സു നിറയെ ശ്വാസം മുട്ടുന്ന ഭാരം. വീടെത്താറായപ്പോൾ പ്രസാദ് വാഗമരച്ചുവട്ടിൽ നിൽപ്പുണ്ട്, കൂടെ മുറപ്പെണ്ണ് ഗായത്രിയും.
2: ഇനിയും നിന്നെ സഹിക്കാനാവില്ല, നമ്മൾ എൻ്റെ ജോലിസ്ഥലത്തേക്ക് പോവാ. യാത്ര പറയാൻ നിന്നതാ. നിന്റെ എല്ലായിടത്ത് എവിടെ വേണേലും പോയിക്കോ, ചേരേണ്ടതേ ചേരാവൂ. ഇത്രയും നാളും അമ്മയ്ക്കായിരുന്നു എതിർപ്പ്. അയാളുടെ വീര്യം കൂടി, അവളുടെ ബലവും പോയി. നിറമിഴികളോടെ നിന്ന അവളുടെ കാൽക്കൽ ഒരു വാഗപ്പൂവ് അടർന്നു വീണു, ചുവന്നു ചതഞ്ഞത്. ഒന്നും മിണ്ടാതെ സർവവും തകർന്നവൾ വരാന്തയിൽ കയ്യിലുള്ള പാത്രം വെച്ചു. അതിൻ്റെ പ്രകമ്പനം ആ വീട് മുഴുവൻ മുഴങ്ങി. സാവധാനം നെറുകയിലെ സിന്ദൂരം തുടച്ചു കളഞ്ഞു. അയാളുടേതായ ഒന്നും അവശേഷിക്കരുത്. തൻ്റേതായ കുറച്ച് നല്ല ഓർമ്മകളും മുഷിഞ്ഞ ദേഹവുമായി പടിപ്പുര കടന്ന് തിരിഞ്ഞു നോക്കാതെ വാഗപ്പൂവിനെ നോവിക്കാതെ ഉറച്ച കാലടികളോടെ നടന്നു. വർഷങ്ങൾ കഴിഞ്ഞു. വാഗമരങ്ങൾ വീണ്ടും തളിർത്തു, പൂവിട്ടു, പൊഴിഞ്ഞുപോയി. നഗരത്തിലെ തൻ്റെ വാടകമുറിയിലെ തയ്യൽപ്പണിയിൽ എല്ലാം മറന്നുകൊണ്ട് അവൾ ജീവിച്ചു. എല്ലാ വേദനയും ആ നാലു ചുവരിലൊതുങ്ങി. ആരെയും കൂസാതെ ജീവിക്കുന്നവൾക്ക് അവിടെയും ശാന്തിയില്ല. വഴിപിഴച്ചവളെന്നും കെട്ടിയവനെ ഉപേക്ഷിച്ചവളെന്നും സ്വാർത്ഥമോഹിയെന്നും നാട്ടുകാർ ഓമന പേരിട്ടു. കണ്ണീരിൽ കുതിർന്ന ചിരിയിൽ എല്ലാം മായ്ച്ചുകൊണ്ട് അവൾ പോകെ പോകെ കനലെരിയും തീജ്വാലയായി. ഒരു നാൾ തയ്യൽക്കടയിലേക്ക് 10 വയസ്സുള്ള ഒരു പെൺകുട്ടി കയറി വന്നു, ഒരു പൊതിയുണ്ട് കയ്യിൽ. അമ്മ പറഞ്ഞു ഇത് തുന്നിത്തരാൻ. ആരാമോളെ നിന്റെ അമ്മ? ഗായത്രി. യാമിയുടെ കൈ വിറച്ചു, സൂചി വിരലിൽ തറച്ചു. ഒരിറ്റു ചോര മെഷീനിലുള്ള തുണിയിൽ വീണു. അതിന് വാഗപ്പൂവിൻ്റെ നിറമായിരുന്നു. ഏറെ വർഷത്തിനു ശേഷം തറവാട്ടുമുറ്റത്തേക്ക് കാലെടുത്തു വെച്ചു. ഇത്തവണ തലകുനിച്ചില്ല, മുഖം മറച്ചില്ല, നെറുകയിൽ സിന്ദൂരമില്ല. യോദ്ധാവിനെ പോലെ ഉറച്ച കാൽവെപ്പോടെ മുറ്റത്തെത്തി. ഗായത്രി എന്ന സ്ത്രീ തിണ്ണയിലിരിക്കുന്നു. അടുത്തായി രണ്ട് പെൺകുട്ടികളും. പെട്ടെന്ന് കുഞ്ഞുങ്ങളെ മാറ്റി എഴുന്നേൽക്കാനാഞ്ഞ ഗായത്രിക്ക് കരച്ചിൽ വന്നു. അത്രയും ക്ഷീണാവസ്ഥയായിരുന്നു ആ പാവത്തിന്. പരിസരമാകെ കൺമഷിക്കറുപ്പായി കണ്ടിരുന്നു. ജീവിതത്തിൻ്റെ കാഠിന്യത്തിൽ ഗായത്രി എന്ന മുറപ്പെണ്ണ് തളർന്നുപോയി. ഗായത്രിയുടെ കണ്ണീരിൽ മുഖം തിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഇതിന് ഇനി വിലയില്ല ഗായത്രി. ചേച്ചി എന്നോട് ക്ഷമിക്കണം, എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ആരുമില്ല. നമ്മളേറ്റേച്ച് ഒരു വാക്കും മിണ്ടാതെ എങ്ങോട്ടോ പോയതാ. ഇത് ദൈവം തന്ന ശിക്ഷയോ? സാരമില്ല മോളെ. ആ കൈത്തലത്തിലേക്ക് തൻ്റെ ചൂടും കരുത്തും നൽകി യാമി പുറത്തേക്കിറങ്ങി. മുറ്റത്ത് കോണിലായി ഒരു വാഗച്ചെടി നട്ടിരിക്കുന്നു. ഇതുവരെ അത് പൂത്തിട്ടില്ല. ഗായത്രിയുടെ അരികിലിരുന്ന കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു പൊതി കൊടുത്തു. നിന്റെ കുഞ്ഞിന് ഞാനൊരു ഉടുപ്പ് തയ്ച്ചു, നോക്കൂ, വാഗപ്പൂവിൻ്റെ നിറമുള്ളത്. ഗായത്രി പൊട്ടിക്കരഞ്ഞു, ചേച്ചി ഞാൻ. യാമി അവളുടെ ചുണ്ടിൽ വിരൽ വെച്ചു. വാഗമരം പൂക്കും പൊഴിയും, അതാണ് ജീവിതം. വർഷം യാഗാശ്വത്തെപ്പോലെ കുതിച്ചു. എന്നും പടിപ്പുര തുറന്നിട്ടു. വരാന്തയിൽ രണ്ടു സ്ത്രീകൾ തിരക്കിട്ട് തയ്യൽ മെഷീനിൽ പണിയെടുക്കുന്നു. മുറ്റത്ത് കുട്ടികളുടെ ഒച്ചപ്പാടിൽ മെഷീൻ്റെ ഇരമ്പം അലിഞ്ഞില്ലാതാവുന്നു. വഴിയിൽ വാഗമരങ്ങളില്ല. വർഷങ്ങൾക്കു മുൻപ് കൊടുങ്കാറ്റിൽ എല്ലാം കടപുഴകി വീണു. പകരമിപ്പോൾ കുടമുല്ലയുടെ ചെടികളാണ്. മുല്ലപ്പൂത്ത വഴിയിലൂടെ രാത്രി നടക്കുമ്പോൾ സുഗന്ധത്താൽ അവിടം നിറയും. ഒരു സന്ധ്യയിൽ യാമി മുറ്റത്തേക്കിറങ്ങി. ആകാശത്ത് നക്ഷത്രക്കൂട്ടങ്ങളെ കാണാം. യാമിയുടെ അരികിലായി ഗായത്രിയും വന്നു. ചേച്ചി, വാഗമരവില്ലാത്തതിൽ സങ്കടമുണ്ടോ? ഇല്ല മോളെ, വാഗയ്ക്ക് ഭംഗിയേ ഉള്ളൂ, മണമില്ലല്ലോ.
1: തൊട്ടാൽ കൊഴിയും, പക്ഷേ ഈ മുല്ല നോക്കൂ, രാത്രി മുഴുവനും മണം പരത്തും. ആരും നോക്കിയില്ലെങ്കിലും വിരിയും, ചതച്ചാലും മണം മാറില്ല.
2: മോളെ, നീ അന്ന് നട്ട വാഗച്ചെടി നോക്ക്, ഇതുവരെ പൂത്തിട്ടില്ല.
1: ഒരു ദിവസം അതും പൂക്കും. അന്ന് നമ്മൾ അതിൻ്റെ തണലിലിരുന്ന് കഥ പറയും. അന്ന് നമ്മൾ ഒന്നിച്ചായിരിക്കും പൂക്കൾ തൊടുന്നത്. അത് കണ്ട് നക്ഷത്രങ്ങൾ പുഞ്ചിരിക്കട്ടെ. അവരുടെ സ്നേഹം കണ്ട് മുല്ലപ്പൂക്കൾ മണം പരത്തി അവരുടെ ചുറ്റും വലം വെച്ചു. ആ രാത്രിക്ക് കൂടുതൽ സൗന്ദര്യമുണ്ടായിരുന്നു.
0: ബിന്ദു സുരേഷ് അടുക്കം എഴുതിയ വാഗപ്പൂത്ത വഴിയിൽ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അശ്വിനി. സർഗജാലകത്തിൽ ഇനി ഷെഫീന റഷീദ് കൊതേരി എഴുതിയ പെൺമനം എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് നന്ദാത്മജൻ കൊതേരി.

0: ഷെഫീന റഷീദ് കൊതേരി എഴുതിയ പെൺമനം എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് നന്ദാത്മജൻ കൊതേരി. സർഗജാലകത്തിൽ ഇനി ഐരൂർ സുബ്രഹ്മണ്യൻ എഴുതിയ കഥ കരളലിയിക്കുന്ന കാഴ്ച, അവതരിപ്പിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി.
1: ദുബായിലെ ഒരു ടവറിന്റെ പണിയിലാണ് മനസ്സിനെ വേദനിപ്പിച്ച ഒരു സംഭവം കാണാനിടയായത്. 70 നിലയോ മറ്റോ ഉള്ള കൂറ്റൻ ബിൽഡിംഗിന്റെ 2-ാം നിലയിൽ ഒരു റെസ്റ്റോറൻറ്റിന്റെ പണിയിലാണ് ഞങ്ങൾ. 17-18 പണിക്കാരുണ്ട്, ഒരു ഫോർമാനും. സൈറ്റ് എഞ്ചിനീയറും പ്രൊജക്ട് മാനേജറും ഇടക്കിടെ വന്നു പോകും. വലിയൊരു പ്രൊജക്റ്റാണ്, മാസങ്ങളോളം എടുക്കും വർക്ക് അവസാനിക്കാൻ. നല്ല വെള്ളം കിട്ടാനായിരുന്നു ഈ സൈറ്റിൽ പ്രയാസം. കൂളറുണ്ടെങ്കിലും ചൂടുവെള്ളമാണ് വരിക. ഫിൽട്ടറായി വരാനോ തണുപ്പിക്കാനോ സമയമുണ്ടാവില്ല. ഇടതടവില്ലാതെ ഓരോരുത്തരും വന്ന് വെള്ളമെടുത്തു കൊണ്ടുപോയിരിക്കും. ഇങ്ങനെ വരുമ്പോൾ വെള്ളത്തിന് രുചിമാറ്റമുണ്ടാകും. തനി പൈപ്പ് വെള്ളമായി അത് മാറും. ഇത് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലമാകട്ടെ കക്കൂസിൻ്റെ സൈഡിലും, അവിടുത്തെ വൃത്തിഹീനമായ അന്തരീക്ഷം കൂടിയാകുമ്പോൾ കുടിക്കുന്ന വെള്ളത്തിന് മനംപുരട്ടൽ സ്വാഭാവികം. ഇനി നമ്മൾ കുപ്പിയിൽ വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാകും ഏതെങ്കിലും വിദ്വാൻ വന്ന് അടുത്ത ടാപ്പ് തുറന്ന് മുഖം കഴുകുകയും ചിലപ്പോൾ മൂക്ക് ചീറ്റുകയും കാറിത്തുപ്പുകയും മറ്റും ചെയ്യുക. വേറെ നിവൃത്തിയില്ല, വെള്ളം കുടിക്കാതിരിക്കാനാവില്ലല്ലോ. 6-ാം നിലയിലാണ് ഞങ്ങൾക്കുള്ള ടോയ്ലറ്റും ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലവും. ഇനിയൊരു ടോയ്ലറ്റ് കാണണമെങ്കിൽ വീണ്ടും 4 ഫ്ലോർ കൂടി മുകളിലോട്ട് ചവിട്ടി കയറേണ്ടി വരും. 1-ന് പോകുന്നവനായാലും 2-ന് പോകുന്നവനായാലും പെട്ടെന്ന് കാര്യം സാധിച്ച് തിരിച്ചു വരാമെന്ന് വിചാരിക്കരുത്. 1000-ക്കണക്കിന് ആളുകൾ പണിയെടുക്കുന്ന സൈറ്റാണ്. കാര്യം സാധിക്കുന്നിടത്ത് സദാ നീണ്ട ക്യൂ ഉണ്ടാകും. അതിനാൽ പരമാവധി വരെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കരുത്. ചിലപ്പോൾ പണി കിട്ടും. നിശ്ചയിച്ച സ്ഥലത്തല്ലാതെ ഉദ്ദേശം സാധിച്ചാൽ പിടിക്കപ്പെട്ടാൽ പിഴ അടക്കേണ്ടി വരിക മാത്രമല്ല, പിന്നെ ആ സൈറ്റിൽ ആ വ്യക്തിക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല. എത്ര തിടുക്കമുണ്ടെങ്കിലും ലൈനിൽ നിൽക്കുകയേ നിവൃത്തിയുള്ളൂ. വരി നീങ്ങാതെ വരുമ്പോൾ ലൈനിൽ നിൽക്കുന്നവർ അക്ഷമരാകും, ബഹളം വയ്ക്കും. ഒഴിക്കുന്നവനാകട്ടെ ഇതോടുകൂടി ആകെ സ്തംഭിച്ച മട്ടാകും. വരിയിൽ നിൽക്കുന്നവരിൽ ചിലരുടെ കാലുകൾ ശരിക്കും നിലത്തുറക്കുന്നുണ്ടായിരിക്കില്ല. അത്രയും തിടുക്കപ്പെട്ടാണ് അവരുടെ നിൽപ്പ്. ഇനി 2-ന്റെ കാര്യത്തിനാണ് ഇതിനേക്കാൾ പ്രശ്നം. ചിലർ വാതിലിൽ തുടരെ തുടരെ മുട്ടി ഉള്ളിലുള്ളവന് ഒരു സുഖവും സമാധാനവും കൊടുക്കില്ല. ചില ക്ഷിപ്രഗോപികൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ചാടി തെറിയ അഭിഷേകവുമായി മുട്ടിയവനെ തിരയുന്ന ആ രംഗം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഈ സമയം കലി കയറി വരുന്ന അയാൾക്ക് മുഖം കൊടുത്താൽ തിരിച്ചെടുക്കാൻ പിന്നെ മുഖമുണ്ടാവില്ലെന്ന് മനസ്സിലാവുന്ന ക്രിയാകർത്താവ് ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന മട്ടിൽ നിൽക്കും. ഇനി ഒരു കൂട്ടരുണ്ട്, ടൈം പാസിനായി ഇതിനകത്ത് വന്നിരിക്കുന്നവർ. അവർ ഹുഡ്കയും ചവച്ച് മൊബൈലും നോക്കി അങ്ങനെ ഇരിക്കും. ഇക്കൂട്ടർക്ക് വാതിലിൽ മുട്ടുന്നത് അത്ര വലിയ പ്രശ്നമല്ല. ഊഴം കാത്തു നിൽക്കുന്നവരുടെ ധർമ്മസങ്കടം ഇവർക്ക് അറിയുകയും വേണ്ട. ഇവിടെ പോയി കാര്യം സാധിച്ച് തിരിച്ചെത്താൻ സ്വാഭാവികമായും സമയമെടുക്കും. അതിനാൽ ഫോർമാൻ ആരൊക്കെ എപ്പോഴൊക്കെ പോകുന്നു എന്നത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഇടക്കിടെ മൂത്രമൊഴിക്കാനെന്ന വ്യാജേനം മുങ്ങുന്ന ചില സൂത്രശാലികളുണ്ട്. ഇത് മണത്തറിഞ്ഞ ഫോർമാന്റെ കുശാഗ്രബുദ്ധിയിൽ അതിനൊരു മറുമരുന്ന് കണ്ടെത്തി. ഒരാൾ ഇത്ര തവണയേ മൂത്രമൊഴിക്കാവൂ, ഇന്ന സമയത്തൊക്കെയേ പോകാവൂ എന്നൊക്കെയുള്ള കർശന നിലപാടുകളായിരുന്നു അത്. ഇത് പക്ഷേ യഥാർത്ഥത്തിൽ മൂത്രം മുട്ടുമ്പോൾ മാത്രം ഒഴിക്കാൻ പോകുന്നവന് കൂടി ഈ സമയപ്രക്രിയ പ്രതികൂലമായി ബാധിച്ചു. ലൈനിൻ്റെ നീളം കാരണം തിരിച്ചു വരാൻ സമയമെടുത്താൽ ഫോർമാൻ മുറുമുറുക്കുകയും നിന്നെ ഞാൻ എടുത്തോളാം എന്നർത്ഥത്തിൽ നോക്കി പേടിപ്പിക്കുകയും ചെയ്യുന്നത് കാണാം. ഒരിക്കൽ രണ്ടും കൽപ്പിച്ച ഒരുവൻ നീ ഇത്ര സമയം എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. താങ്കൾ വെള്ളം കുടിക്കുകയോ മൂത്രമൊഴിക്കുകയോ ചെയ്യുന്നില്ലെന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങനെ ആകണമെന്ന് വാശി പിടിക്കരുത്. ഈ സമയത്ത് ഫോർമാൻ്റെ മുഖത്ത് വിരിയാനിടയുള്ള ഭാവവ്യത്യാസങ്ങൾ നോക്കിക്കാണാൻ കരുത്തില്ലാത്ത മുഖം തിരിച്ചവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാനായി ബെഞ്ചും ഡെസ്കും ഇട്ടിട്ടുണ്ടെങ്കിലും ആളുകളുടെ ബാഹുല്യം കാരണം ചിലപ്പോൾ ഇരിക്കാൻ സ്ഥലമുണ്ടാവില്ല. മുമ്പേ കഴിച്ചെണീറ്റവരുടെ എച്ചിലുകൾ നമ്മൾ തന്നെ തട്ടി നീക്കി വേണം ചിലപ്പോഴൊക്കെ ഭക്ഷണപ്പൊതി ഡെസ്കിൽ വെക്കാൻ. ചില മിടുക്കന്മാർ ഉച്ചിഷ്ടം മേശയിൽ തന്നെ ഉപേക്ഷിച്ച് ഒരു പോക്കാണ്. ഹലോ ബായ് സാബ്, കുച്ച് സഫായി കരോനാ, ഒന്ന് വൃത്തിയാക്കി പോകുന്നേ എന്നെങ്ങാനും നമ്മൾ പറഞ്ഞാൽ, വേണമെങ്കിൽ ഇരുന്ന് കഴിച്ചെണീറ്റ് പോടാ എന്ന ഭാവത്തിലുള്ള അവൻ്റെ പരുക്കൻ നോട്ടത്തെ നേരിടേണ്ടി വരുമെന്നുള്ളതിനാൽ നാവ് വായിൽ തന്നെ ഇടുകയാവും ഉചിതമെന്ന് പിന്നെ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇത്തരക്കാരിൽ തന്നെ മിടുക്കന്മാരുണ്ട്. ഭക്ഷണം കഴിച്ച ശേഷം ഒരു കവിൾ വെള്ളമെടുത്ത് കുലുക്കുഴിഞ്ഞ് അതും അകത്താക്കി കുപ്പി വെള്ളമെടുത്ത് 2 വിരലൊന്ന് നനച്ച് ചുണ്ടൊന്ന് തുടയ്ക്കും. പിന്നെ തമ്പാക്കും ഉള്ളം കയ്യിലിട്ട് അതിൽ കുറച്ച് ചുണ്ണാമ്പും ചുരണ്ടിയിട്ട് അവ നന്നായി കൂട്ടിത്തിരുമ്മി ഉടച്ച് ഒടുവിൽ നാലടിയും അടിച്ച് അതിൻ്റെ കടഞ്ഞെടുത്ത പൊടി രണ്ട് വിരൽ കൊണ്ട് നുള്ളിയെടുത്ത് അണ്ണാക്കിലേക്ക് തിരികെ വെച്ച് അവിടെ തന്നെ ഇരുന്നു ഉറങ്ങിയെന്നും വരാം. മനസ്സിൽ ഉരുണ്ടുകൂടുന്ന ഓക്കാനവും അതൃപ്തിയും ആരോട് പറയാൻ? ഇതുകൊണ്ടൊക്കെ തന്നെ ഇരിക്കാനൊരിടം കിട്ടാൻ പലപ്പോഴും ആളൊഴിയാനും വൃത്തിയുള്ള സ്ഥലത്തിനുമായി കാത്തു നിൽക്കേണ്ട അവസ്ഥ. പിന്നെ ഒരു വിഭാഗം ആളുകൾ തലപരിമിതി കണക്കിലെടുത്ത് ഭക്ഷണം കഴിക്കുന്ന ഹാളിനോട് ചേർന്നുള്ള ഒഴിഞ്ഞുകിടക്കുന്ന വൃത്തിഹീനമായ വെറും നിലത്ത് പലരും കാറിത്തുപ്പിയതും മൂക്കു ചീറ്റിയതും തമ്പാക്ക് ചവച്ചു തുപ്പിയതും വകവയ്ക്കാതെ ഒരു പേപ്പർ പോലും വിരിക്കാനില്ലാതെ ഭക്ഷണപ്പൊതി അഴിച്ചുവെച്ച് കഴിക്കുന്നത് കാണാം. ഒരു പ്രവാസിയുടെ കുപ്പായത്തിൽ തുന്നിച്ചേർക്കാവുന്ന ദുരന്ത ചിത്രങ്ങളിലൊന്നാണ് ഇതും. നിശ്ചിത സമയത്തിനുള്ളിൽ ഭക്ഷണം കഴിച്ച് ഒന്ന് വിശ്രമിക്കാനുള്ള വ്യഗ്രതയിൽ എല്ലാം മറന്നുപോകുന്ന ഒരു പ്രവാസിയുടെ പ്രയാസങ്ങളുടെ നേർക്കാഴ്ചകളിൽ ഒന്നു മാത്രം. ഒരു ദിവസം ഞാൻ ഈ സൈറ്റിൽ ടോയ്ലറ്റിൽ പോകുന്ന വഴിയാണ് കാതടപ്പിക്കുന്ന ശബ്ദങ്ങളിൽ വേറിട്ട ശബ്ദം എൻ്റെ ശ്രദ്ധയിലേക്ക് ആഞ്ഞു തുളഞ്ഞത്. കുറച്ച് പ്രായമുള്ള ഒരാൾ ഒരൊറ്റപ്പെട്ട സ്ഥലത്ത് ഒരു മൂലയിലിരുന്ന് ഉറക്കെ ഉറക്കെ പൊട്ടിക്കരയുന്നു. നിർത്താതെയുള്ള ആ മനുഷ്യൻ്റെ ആർത്തനാദം ആർദ്രതയുടെ ഉറവ പറ്റിയിട്ടില്ലാത്ത ആരെയും ഒരു നിമിഷ നേരത്തേക്കെങ്കിലും പിടിച്ചു നിർത്തുന്നതും മനോവേദന ഉണ്ടാക്കുന്നതുമായിരുന്നു. എന്താണ് കാര്യം? ആരോടന്വേഷിക്കും? എല്ലാവരും അവരവരുടേതായ തിരക്കിലാണ്. അവിടെ അപ്പോൾ കണ്ട ഒരാളോട് കാര്യമന്വേഷിച്ചു. നാട്ടിൽ അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവരാരോ മരണപ്പെട്ടിരിക്കുന്നു. കൂടുതൽ അയാൾക്കും അറിയില്ല. ഇദ്ദേഹത്തെ ഇത്രയധികം ദുഃഖിപ്പിക്കണമെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ടവരിൽ അടുത്ത ആരെങ്കിലുമായിരിക്കും. അച്ഛനാവാം, അമ്മയാവാം, സഹോദരങ്ങളാവാം, ഭാര്യയോ മക്കളോ ആവാം. അത് അജ്ഞാതമായി തന്നെ നിലകൊണ്ടു. ആ ഹൃദയത്തിൽ ഉരുണ്ടുകൂടിയ കാർമേഘക്കൂട്ടങ്ങൾ പെയ്തൊഴിയാൻ സമയമെടുത്ത് നിരിക്കും. അയാളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും അവിടെയപ്പോൾ ആരുമുണ്ടായിരുന്നില്ലെന്നത് ഓർക്കണം. ഈ പ്രവാസ ലോകത്ത് അങ്ങനെ എത്രയോ നിർഭാഗ്യർ. ഉറ്റവർ, പ്രിയപ്പെട്ടവർ, അവസാന യാത്രാസമയത്ത് ഒരു നോക്ക് കാണാനാവാതെ ഉള്ളുനീറിപ്പിടയുന്നവർ. ഒന്ന് സഹതാപം പ്രകടിപ്പിക്കാനോ ആശ്വാസവാക്കുകൾ പറയാനോ ആകാതെ ഞാനും എൻ്റേതായ തിരക്കുകളിലേക്ക് ഊളിയിട്ടെങ്കിലും അന്ന് കണ്ട അയാളുടെ മുഖത്തെ ആ കണ്ണീർപ്പുഴ മനസ്സിൽ ഓളങ്ങളുണ്ടാക്കി ഇടക്കിട കയറി വരും.
0: ഐരൂർ സുബ്രഹ്മണ്യൻ എഴുതിയ കരളലിയിക്കുന്ന കാഴ്ച എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് രാമകൃഷ്ണൻ പഴശ്ശി. ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിലെന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ പരിപാലനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓണം സപ്ലൈകോ മേളകൾ അടുത്ത മാസം 8 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഓണക്കാല വിപണി നിയന്ത്രിക്കാൻ സ്ക്വാഡിനെ നിയോഗിക്കുമെന്നും മന്ത്രി. അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലിരുന്ന രോഗി മരിച്ചു. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെ നടന്ന പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പ്രതിഷേധം ശക്തമായതോടെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ബഹളത്തിനിടെ പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കാൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ് മല്യ ബാഗ്ചി, V മോഹന എന്നിവരടങ്ങിയ ബെഞ്ചാണ് തീരുമാനിച്ചത്. CRPF സ്ഥാപക ദിനത്തിൽ സൈനികർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ആഭ്യന്തര സുരക്ഷയും സംരക്ഷിക്കുന്നതിൽ CRPF നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകളെ നേതാക്കൾ പ്രശംസിച്ചു. മുൻ രാഷ്ട്രപതിയും പ്രശസ്ത ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഇന്ത്യയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ട കലാമിന് രാഷ്ട്രീയ സാംസ്കാരിക ശാസ്ത്ര രംഗത്തെ പ്രമുഖർ ആദരമർപ്പിച്ചു. ഒരു റിപ്പോർട്ട്.
1: തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച APJ അബ്ദുൽ കലാം കഠിനാധ്വാനത്തിലൂടെയും പ്രതിഭയിലൂടെയുമാണ് രാജ്യത്തിന്റെ പ്രഥമ പൌരൻ എന്ന പദവിയിലെത്തിയത്. ISROയിലും DRDOയിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. SLV-3, പൃഥ്വി, അഗ്നി തുടങ്ങിയ മിസൈൽ പദ്ധതികളുടെ വികസനത്തിന് നേതൃത്വം നൽകിയ കലാമിനെ രാജ്യം ആദരവോടെ ഇന്ത്യയുടെ മിസൈൽമാൻ എന്ന് വിശേഷിപ്പിച്ചു. 2 പൊഖ്രാൻ ആണവ പരീക്ഷണത്തിന് സാങ്കേതിക നേതൃത്വം നൽകിയതും കലാമായിരുന്നു. 2002 മുതൽ 2007 വരെ ഇന്ത്യയുടെ 11th രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ച കലാം രാഷ്ട്രപതി ഭവന്റെ വാതിലുകൾ സാധാരണക്കാർക്കായി, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കായി തുറന്നിട്ടു. ഉറക്കത്തിൽ കാണുന്നതല്ല, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം എന്ന സന്ദേശം പകർന്നു നൽകിയ അദ്ദേഹം 2015 ജൂലൈ 27 ഷില്ലോങ്ങിലെ IIMൽ വിദ്യാർത്ഥികളോട് പ്രസംഗിക്കുന്നതിനിടെ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. അഗ്നിചിറകുകൾ, ഇന്ത്യ 2020, ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്നിവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളാണ്. രാഷ്ട്രം ഭാരതരത്നം നൽകി ആദരിച്ച ഡോക്ടർ അബ്ദുൽ കലാമിന്റെ ചിന്തകളും ആശയങ്ങളും ഇന്നും കോടിക്കണക്കിന് ഇന്ത്യക്കാർക്ക് വഴിവിളക്കായി തുടരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ പരിപാലനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടങ്ങൾ സംബന്ധിച്ച മേഖലാതല ശില്പശാലകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തുടർച്ചയായ പഠനമാണ് ജീവിതമെന്നും വളർന്നുവരുന്ന തലമുറയെ സ്വാധീനിക്കാൻ അധ്യാപകർക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരം ഹിന്ദി പ്രചാരസഭയിൽ ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹിന്ദി പ്രചാരസഭയുടെ സ്ഥാപകൻ വാസുദേവൻ പിള്ളയുടെ അർത്ഥകായ പ്രതിമ മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി രാജ്യം മുഴുവൻ ഹിന്ദി പ്രചാരണത്തിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച വ്യക്തിത്വമാണ് വാസുദേവൻ പിള്ളയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഓണം സപ്ലൈകോ മേളകൾക്ക് അടുത്ത മാസം 8 തുടക്കമാകും. മുഖ്യമന്ത്രി ഓണം മേള ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 12, 13 തീയതികളിൽ ജില്ലാ മേളകൾക്കും തുടക്കമാകും. പൂഴ്ത്തിവയ്പ് ഉൾപ്പെടെ തടയാനും ഓണക്കാല വിപണി നിയന്ത്രിക്കാനും കളക്ടറുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് ഓഗസ്റ്റ് ആദ്യം പ്രവർത്തനം തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു.
2: സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റും സപ്ലൈകോയും വഴി 165,932 മെട്രിക് ടൺ അരി ഈ ഓണക്കാലത്ത് വിപണിയിൽ എത്തിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. സെപ്റ്റംബർ മാസത്തെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൂടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഓഗസ്റ്റിൽ അത് വിതരണം ചെയ്യും. 3 കിലോ അരിയും 2 കിലോ ഗോതമ്പും അധികമായിട്ട് നീലക്കാർഡുകൾക്ക് നൽകാനായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. AY കാർഡുകൾക്ക് സൌജന്യ ഓണക്കിറ്റിന്റെ വിതരണം ഓഗസ്റ്റ് ആദ്യവാരത്തോടെ തന്നെ ആരംഭം കുറിക്കാനാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്.
0: അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന രോഗി മരിച്ചു. കൊയിലാണ്ടി സ്വദേശിയായ 49-കാരനാണ് മരിച്ചത്. ഇയാളുടെ രോഗ ഉറവിടം വ്യക്തമല്ല. കിണറിലെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതായും പ്രദേശത്ത് ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കോളേജിലെ പഥോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാമിനെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു. തലശ്ശേരി കോടതിയാണ് ഇയാളെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അമേരിക്ക ഇറാൻ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ പശ്ചിമേഷ്യ. എല്ലാ തലങ്ങളിലുമുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് UNലെ US അംബാസിഡർ മൈക്ക് വാൾസ് പറഞ്ഞു. മേഖലയിലെ പ്രത്യാക്രമണങ്ങൾ നിർത്തിവച്ചതായി ഇറാൻ സൈനിക വക്താവും സ്ഥിരീകരിച്ചു. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു നാളെ വാഷിംഗ്ടണിൽ പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഈ മാസം 30 അവസാനിക്കും. സെൻസസ് 1-ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് ട്രെയിനിന്റെ സമയം പുനഃക്രമീകരിച്ച് ദക്ഷിണ റെയിൽവേ. ഇന്ന് രാവിലെ 5:10 തിരുനെൽവേലിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 1-9-5-7-7 നമ്പർ തിരുനെൽവേലി ജാംനഗർ ദ്വിവാര എക്സ്പ്രസിന്റെ സമയമാണ് ക്രമീകരിച്ചത്. ട്രെയിൻ രാത്രി 11:45 പുറപ്പെടും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് കർക്കടക മാസാചരണത്തോടനുബന്ധിച്ചുള്ള ക്ഷേത്ര ദർശനവും ആരോഗ്യ സംരക്ഷണ ചികിത്സകളും സജീവം. രാമായണ കഥാസന്ദർഭത്തിന്റെ ദൃഷ്ടാന്ത അനുഭവം സമ്മാനിക്കുന്ന ജഡായുപാറയിലെ കോദണ്ഡ രാമസ്വാമി ക്ഷേത്രത്തിൽ നിരവധി പേരാണ് ദർശനത്തിനെത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
4: രാവണൻ സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് പുഷ്പക വിമാനത്തിൽ പോകവേ തടഞ്ഞ് ധീരമായി പോരാടിയ ജഡായു രാവണന്റെ ചന്ദ്രഹാസം കൊണ്ടുള്ള വെട്ടേറ്റ് വീണതും പിന്നീട് ശ്രീരാമനെത്തി ജഡായുവിന് മോക്ഷം നൽകിയതും ഈ പാറമുകളിലാണെന്ന് വിശ്വസിക്കുന്നു. കൂറ്റൻ ജഡായു ശില്പത്തിനടുത്താണ് ശ്രീ കോദണ്ഡരാമക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠയായ ശ്രീരാമ വിഗ്രഹത്തിന് 13 ഉയരമുണ്ട്. സീതാദേവി, ലക്ഷ്മണൻ, വീര ജഡായു തുടങ്ങിയ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട്. കുരങ്ങന്മാർക്ക് ഭക്ഷണം നൽകുന്ന വാനരയൂട്ട് ക്ഷേത്രത്തിലെ വഴിപാടാണ്.
0: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി ആദ്യ സ്വർണം നേടിയ മീരാബായ് ചാനുവിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. വനിതകളുടെ 48 കിലോഗ്രാം ഭാരോദ്വഹനത്തിലാണ് മീരാബായ് ചാനുവിന്റെ സുവർണ നേട്ടം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം.

ഉപയോഗിച്ച ആയുധങ്ങൾ പോലീസ് കണ്ടെടുത്തു. ഇന്നലെ പ്രതികളെ പിടികൂടിയ പുലയനാർകോട്ട നെഞ്ചുരോഗ ആശുപത്രിക്ക് സമീപമുള്ള കുറ്റിക്കാട്ടിൽ നിന്നാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. പ്രതികളുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ പരിപാലനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓണം സപ്ലൈകോ മേളകൾ അടുത്ത മാസം 8 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഓണക്കാല വിപണി നിയന്ത്രിക്കാൻ സ്ക്വാഡിനെ നിയോഗിക്കുമെന്നും മന്ത്രി. അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലിരുന്ന രോഗി മരിച്ചു. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യസൗരഭം, നാട്ടുവിശേഷം. ഒരു മണിക്ക് പ്രിയരാഗം, ചലച്ചിത്ര ഗാനങ്ങൾ. രണ്ടു മണിക്ക് ഒരു വട്ടം കൂടി ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ അഷ്ടാവക്രനെ കുറിച്ച് കേൾക്കാം. വൈകുന്നേരം 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 നാലമ്പല വിശേഷങ്ങൾ, 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥാ ഗാനലയം, രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. കാർഷിക വിശേഷങ്ങൾ പങ്കുവെക്കുന്നു സതി വണ്ടിച്ചാലിൽ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് വായനശാല. ബഷീറിന്റെ പാവപ്പെട്ടവന്റെ വേശ്യ എന്ന കഥാസമാഹാരത്തിലെ ചെറുകഥ, മിസിസ് ജി പിയുടെ സ്വർണപ്പല്ലുകൾ, അവതരിപ്പിക്കുന്നു സ്നേഹ പുതിയപുരയിൽ. 9:30 സംഗീത നിശ. 10 മണിക്ക് മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: കാവ്യശകലങ്ങളിലെ അക്ഷരസൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം.
1: തയ്യാറാക്കി അവതരിപ്പിക്കുന്നു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
2: മലയാളത്തിലെ ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന കവിതയ്ക്ക് വഴി തുറക്കുന്നത് ഇളം പൈതലിനെ പള്ളിക്കൂടത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരോർമ്മയാണ്. കവിത ആരംഭത്തിൽ മുത്തച്ഛൻ കുഞ്ഞിനോട് പറയുന്നത് ഇങ്ങനെ:

നിനക്ക് കിളിയുടെ വാക്കറിയാലോ. ഇന്നലെ വരെ നീ തൊട്ടറിഞ്ഞതാണല്ലോ ഇതെല്ലാം. അതിനാൽ കിളിയോട് യാത്ര പറഞ്ഞു പോരൂ. പ്രകൃതിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പടികൾ കൊരുത്തെടുക്കുകയാണ് മർത്യൻ. പ്രകൃതി എന്ന മഹാവിദ്യാലയത്തിലെ സഹവർത്തിത്വവും കൂടിക്കാഴ്ചയും ഇല്ലാതായി. ഭേദബുദ്ധിയോടെ കാണാൻ നിർബന്ധിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് പ്രവേശിക്കാനൊരുങ്ങുമ്പോൾ നിലവിലുള്ള സഹപ്രവർത്തകരോട് യാത്ര ചോദിക്കണമല്ലോ. അതിനാൽ കിളിയോട് യാത്ര പറഞ്ഞു പോരൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, നീ പോയി പഠിച്ചു വരുമ്പോഴേക്കും

നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ചില പ്രശ്നങ്ങളിലേക്കാണ് കവി വിരൽ ചൂണ്ടുന്നത്. ശൈശവത്തിൽ ശീലിച്ച സ്വാതന്ത്ര്യവും സ്വാഭാവികവുമായ ഭാഷാ പ്രയോഗ രീതിയുമായി വിദ്യാലയത്തിലെത്തി ഭാഷയുടെ ഉന്നതമായ കാര്യങ്ങൾ അലിയിച്ചിറക്കി കഴിയുമ്പോഴേക്കും, അതായത് വ്യാകരണത്തിൻ്റെ യാന്ത്രിക പഠനം കഴിയുമ്പോഴേക്കും, യാഥാർത്ഥ്യവും മനോഹരവുമായ ഭാഷ കുട്ടിക്ക് നഷ്ടമാവുന്നു. ലളിതമായി പറഞ്ഞാൽ, പഠിച്ചു വരുമ്പോൾ വാക്കിന് പഞ്ഞമുണ്ടാവുന്ന അവസ്ഥ സംജാതമാവുന്നു.

0: ഭാഗ്യ പുത്രനും തിരിയക്കുമാക്കി മാറ്റി.
1: 50 കൊല്ലം മുമ്പ് ഒരുമിച്ചായവർ പഠിച്ച് പണ്ഡിതനായപ്പോൾ വേണ്ടത്ര വിവരം വെച്ചപ്പോൾ ജന്തുവും മനുഷ്യനുമായി. കുട്ടിക്കാലത്തെ നന്മകളും മൂല്യങ്ങളും സ്വാതന്ത്ര്യവും സ്വാഭാവികതയും സ്കൂൾ സമ്പ്രദായത്തിൻ്റെ വ്യവസ്ഥപ്പെടലാൽ നഷ്ടപ്പെടുന്നതിൻ്റെ യഥാർത്ഥ ചിത്രം വാക്കുകളിലൂടെ എത്ര സുന്ദരമായാണ് വരച്ചിട്ടത്! എത്രമാത്രം പരിമളമാണ് ആ വരികൾ പ്രദാനം ചെയ്യുന്നത്!
2: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം
3: തയ്യാറാക്കി അവതരിപ്പിച്ചത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
4: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: ഇനി നാട്ടുവിശേഷം. PWD പഴയ വെസ്റ്റ് കോസ്റ്റ് റോഡിൽ NS ടാക്കീസിന് സമീപം പ്രവൃത്തി നടക്കുന്നതിനാൽ ഒരു മാസത്തേക്ക് 100 മീറ്റർ റോഡിൽ ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കും. വാഹനങ്ങൾ ഗാന്ധി സർക്കിൾ വഴി പോകണം. തലശ്ശേരി തിരുവങ്ങാടി ശ്രീരാമക്ഷേത്രത്തിലെ രാമായണ സപ്താഹം ഇന്നു മുതൽ ഓഗസ്റ്റ് 2 വരെ യജ്ഞാചാര്യൻ മോളേരി രഞ്ജിത്ത് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടക്കും. കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാതല ഓണാഘോഷം ഓഗസ്റ്റ് 22 മുതൽ 30 വരെ നടക്കും. കൂത്തുപറമ്പ് ഓടക്കാട് NK മമ്മദ് മാസ്റ്റർ മെമ്മോറിയൽ മുസ്ലിം LP സ്കൂളിന്റെ നവീകരിച്ച കെട്ടിടം ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ താലൂക്ക് വികസന സമിതിയുടെ ഓഗസ്റ്റ് മാസത്തെ യോഗം 1 പകൽ 11 കണ്ണൂർ താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: ശ്രോതാക്കളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12 പ്രക്ഷേപണം ചെയ്യുന്ന വായനശാല ഇനി മുതൽ ചൊവ്വാഴ്ച രാവിലെ 7:35 കേൾക്കാം. അതുപോലെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 പ്രക്ഷേപണം ചെയ്യുന്ന ശാസ്ത്രവീതി ഇനി മുതൽ കേൾക്കാം വ്യാഴാഴ്ച രാവിലെ 7:35.

0: പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ന്യൂഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴ ഇന്നും തുടരും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാൻ സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കാസ്പിയൻ കടലിൽ ഇറാനിയൻ കപ്പലിനു നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെ ന്യൂഡൽഹിയിൽ നടന്ന പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. കോമൺവെൽത്ത് ഗെയിംസിലെ സ്വർണ്ണ മെഡൽ നേട്ടത്തിൽ ഇന്ത്യൻ താരം മീരാഭായ് ചാനുവിനെ ലോക്സഭ അഭിനന്ദിച്ചു. തുടർന്ന് ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ ശ്രമിക്കവെ പ്രതിപക്ഷം ബഹളം വയ്ക്കുകയായിരുന്നു. സഭയുടെ അന്തസ്സിന് അനുസരിച്ച് അംഗങ്ങൾ പെരുമാറണമെന്ന് സ്പീക്കർ ഓം ബിർള പറഞ്ഞു.
1: और इसकी सारी व्यवस्थाओं की जिम्मेदारी सभी माननीय सदस्यों की है. ऐसे माननीय सदस्यों के खिलाफ मुझे कार्रवाई करनी पड़ेगी जो सदन की मर्यादाओं परंपराओं को समाप्त करने का प्रयास कर रहे हैं. आप संवाद करो, चर्चा करो, महत्वपूर्ण मुद्दों पर बात करो, लेकिन तख्तियां लेकर आना ये उचित नहीं है.
0: പ്രതിപക്ഷ ബഹളത്തിനിടെ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധം അരങ്ങേറി. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. സമാധാനപരവും നിയമപരവുമായ പ്രതിഷേധത്തിനുള്ള അവകാശം ഭരണഘടനാപരമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നിരീക്ഷിച്ചു. സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നീലേക്കനിയുടെ അധ്യക്ഷതയിൽ പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി ഉന്നതാധികാര കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്താൻ ടാസ്ക് ഫോഴ്സിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: कल पार्लियामेंट के अंदर कठोर कानूनों के प्रावधान के साथ नया कानून बनाने की दिशा में भी आगे बढ़ रहे हैं, लेकिन हमें भविष्य के लिए सोचना है. हमारी परीक्षा पद्धति ट्रांसपेरेंट हो, हमारी परीक्षा पद्धति में सबसे ज्यादा टेक्नोलॉजी का उपयोग हो, इन सारी बातों को ध्यान में रखते हुए विश्व प्रसिद्ध टेक्नोलॉजी एक्सपर्ट श्रीमान नंदन नीलेकनी जी के नेतृत्व में एक हाई पावर टास्क फोर्स बनाने का निर्णय किया है जो एग्जामिनेशन रिफॉर्म की तरफ फोकस करेगा.
0: മുൻ രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. 2015 ജൂലൈ 27 മേഘാലയയിലെ ഷില്ലോങ്ങിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ വിദ്യാർത്ഥികളോട് സംവദിക്കുന്നതിനിടെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിര്യാണം. ISRO DRDO സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ APJ അബ്ദുൽ കലാം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ഇന്ന് തുടക്കമാകും. BJP ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി റാലികളും അനുസ്മരണ സമ്മേളനങ്ങളും നടക്കും. CRPF സ്ഥാപക ദിനത്തിൽ സൈനികർക്കും കുടുംബാംഗങ്ങൾക്കും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ആഭ്യന്തര സുരക്ഷയും സംരക്ഷിക്കുന്നതിൽ CRPF നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകളെ നേതാക്കൾ പ്രശംസിച്ചു. ഈ വർഷത്തെ അമർനാഥ് യാത്രയിൽ ദർശനം നടത്തിയ തീർത്ഥാടകരുടെ എണ്ണം 4 ലക്ഷം കവിഞ്ഞു. 4,474 തീർത്ഥാടകർ അടങ്ങിയ സംഘം ജമ്മുവിലെ ഭഗവതി നഗർ യാത്രീ നിവാസിൽ നിന്ന് വടക്കൻ കാശ്മീരിലെ ബാൾട്ടാൽ അടിസ്ഥാന ക്യാമ്പിലേക്ക് ഇന്നലെ യാത്ര തിരിച്ചിട്ടുണ്ട്. ഈ മാസം 3 ആരംഭിച്ച യാത്ര ശ്രാവണ പൗർണമിയും രക്ഷാബന്ധൻ ആഘോഷവും ഒരുമിച്ച് വരുന്ന ഓഗസ്റ്റ് 28 സമാപിക്കും. പാകിസ്ഥാനെയും പ്രതിഷേധങ്ങളെയും സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വ്യാജ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ച ഡീപ് ഫേക്ക് വീഡിയോയാണ് പ്രചരിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടങ്ങൾ സംബന്ധിച്ച മേഖലാതല ശില്പശാലകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഓണം സപ്ലൈകോ മേളകൾക്ക് ഓഗസ്റ്റ് 8 തുടക്കമാകും. ഓണമേള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പൂഴ്ത്തിവയ്പ് ഉൾപ്പെടെ തടയാനും ഓണക്കാല വിപണി നിയന്ത്രിക്കാനും കളക്ടറുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തമല്ല. കിണറിലെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. പ്രദേശത്തെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയതായും ആരോഗ്യ ഉപാധികൃതർ പറഞ്ഞു. ഇദ്ദേഹം ജലാശയങ്ങളിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തതായി പ്രാഥമിക അന്വേഷണത്തിൽ വിവരമില്ല. പൊതുവെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നും നീന്തൽ കുളങ്ങളിൽ നിന്നുമാണ് അമീബ ശരീരത്തിൽ പ്രവേശിക്കാറുള്ളത്. നേരത്തെയും കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം നിരവധി പേർ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുമുണ്ട്.
0: കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാമിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. തലശ്ശേരി കോടതി 5 കസ്റ്റഡിയിൽ വിട്ടത്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴ ഇന്നും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാ തീരം, കർണാടക, കിഴക്കൻ മധ്യപ്രദേശ്, ഗുജറാത്ത്, ഹരിയാന, ഛത്തീസ്ഗഡ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഝാർഖണ്ഡ്, മാഹി, പഞ്ചാബ്, വിദർഭ, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥയായിരിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. കാസ്പിയൻ കടലിൽ ഇറാനിയൻ വാണിജ്യ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ. ആക്രമണത്തിൽ ഒരു നാവികൻ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാനിയൻ വിദേശകാര്യമന്ത്രി ആരോപിച്ചതിന് പിന്നാലെയാണ് മുന്നറിയിപ്പ്. കാസ്പിയൻ കടൽ ഉൾപ്പെടെ റഷ്യയിലെ സൈനിക ലക്ഷ്യങ്ങളിൽ യുക്രൈൻ ദീർഘദൂര ആക്രമണങ്ങൾ നടത്തിയെന്ന യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് ഇറാൻ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ പശ്ചിമേഷ്യ. എല്ലാ തലങ്ങളിലുമുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് UNലെ US അംബാസഡർ മൈക്ക് വാട്സ് പറഞ്ഞു. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വാഷിംഗ്ടണിൽ നാളെ കൂടിക്കാഴ്ച നടത്തും. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതകളുടെ 48 kg ഭാരോദ്വഹനത്തിൽ മീരാബായ് ചാനുവാണ് സ്വർണ്ണ മെഡൽ നേടിയത്. ചരിത്ര വിജയം നേടിയ മീരാബായ് ചാനുവിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 689 ഉയർന്ന് 76,750, നിഫ്റ്റി 198 നേട്ടത്തിൽ 23,967 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 680 കൂടി, 1,06,960 ഗ്രാമിന് 13,370 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ന്യൂഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ APJ അബ്ദുൾ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴ ഇന്നും തുടരും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാൻ സാധ്യത. 5 ഇന്ന് മഞ്ഞ ജാഗ്രത. കാസ്പിയൻ കടലിൽ ഇറാനിയൻ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ പ്രിയരാഗത്തിലേക്ക് സ്നേഹസ്വാഗതം. മലയാളികളുടെയെല്ലാം സ്വകാര്യ അഹങ്കാരം, കേരളത്തിന്റെ വാനമ്പാടി, പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായിക കെ എസ് ചിത്രയുടെ ജന്മദിനമായ ഇന്ന് അവർക്ക് റേഡിയോ മലബാറിന്റെ ജന്മദിനാശംസകൾ അറിയിക്കുന്നതോടൊപ്പം അവർ പാടി മനോഹരമാക്കിയിട്ടുള്ള ചില ഗാനങ്ങളാണ് പ്രിയരാഗത്തിൽ ശ്രോതാക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. 1986 എം മോഹനന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു കഥ ഒരു നുണക്കഥ എന്ന ചിത്രത്തിലെ ഗാനമാണ് ആദ്യം. എം ഡി രാജേന്ദ്രന്റെ ഗാനരചനയ്ക്ക് ജോൺസൺ മാഷിന്റെ സംഗീതം. അറിയാതെ അറിയാതെ
1: അറിയാതെ അറിയാതെ എന്നിലേ എന്നിൽ നീ കവിതയായി വന്ന് തുളുമ്പി, കവിതയായി വന്ന് തുളുമ്പി.

ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ബോംബെ രവി ഈണം പകർന്ന ഗാനം കേൾക്കാം. ചിത്രം നഖക്ഷതങ്ങൾ 1986 ടി ഹരിഹരന്റെ സംവിധാനത്തിലാണ് ചിത്രം പുറത്തിറങ്ങിയത്. മോനിഷ, വിനീത്, സലീമ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കേൾക്കാം മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി.

0: ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, മാസ്റ്റർ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, സെബ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷനിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സഹിതം വിദഗ്ധ പരിശീലനം. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഷോർട്ട് ടേം കോഴ്സുകളും ലഭ്യമാണ്. ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9645996295.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
0: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
0: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: 1988 ഭരതന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രമായിരുന്നു വൈശാലി. നെടുമുടി വേണു, ദേവൻ, പാർവതി, ഗീത, സുപർണ, സഞ്ജയ് മിത്ര എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിനുവേണ്ടി ONV കുറുപ്പ് ഗാനരചന നിർവഹിച്ച് ബോംബെ രവി ഈണം പകർന്ന ഗാനം.

പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായിക കെ എസ് ചിത്രയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് അവർ പാടി മനോഹരമാക്കിയ ഗാനങ്ങളാണ് പ്രിയരാഗത്തിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.

പി ഭാസ്കരൻ്റെതാണ് വരികൾ. സംഗീതം ശ്യാം. ചിത്രം 1988 പ്രതാപ് പോത്തന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഡെയ്സി.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹുട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961101075 77, മറ്റൊരു നമ്പർ 9496666646.
3: ജയറാം, ഇന്നസെന്റ്, ഉർവശി, കവിയൂർ പൊന്നമ്മ, സിതാര എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രമായിരുന്നു മഴവിൽ കാവടി. 1989 സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഗാനരചന നിർവഹിച്ച് ജോൺസൺ ഈണം പകർന്ന ഗാനം.

ചാർമിള എന്ന പുതുമുഖ നായികയെ മലയാളത്തിനു പരിചയപ്പെടുത്തിയ സിനിമ. 1991 സിബി മലയിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ധനം. മോഹൻലാൽ, മുരളി, നെടുമുടി വേണു, കവിയൂർ പൊന്നമ്മ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിനു വേണ്ടി പി കെ ഗോപി വരികൾ എഴുതി രവീന്ദ്രൻ സംഗീതം പകർന്ന ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ എന്ന ഗാനം പ്രിയരാഗത്തിലൂടെ ആസ്വദിക്കാം.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: 1991 ഈ പത്മരാജൻ എന്ന അതുല്യ പ്രതിഭയുടെ സംവിധാനത്തിൽ ഗന്ധർവന്റെ കഥ പറഞ്ഞ സിനിമ ഞാൻ ഗന്ധർവൻ. നിതീഷ് ഭരദ്വാജ്, സുപർണ, ഫിലോമിന, ഗണേഷ് കുമാർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം ഗാനരചന നിർവഹിച്ച് ജോൺസൺ ഈണം പകർന്ന ഗാനം കേൾക്കാം. പാലപ്പൂവേ നിൻ തിരുമംഗല്യ താലി തരൂ.

പ്രിയ രാഗങ്ങളിൽ ഇനി കേൾക്കാം. മമ്മൂട്ടി, ജയറാം, ഗൗതമി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ധ്രുവം എന്ന ചിത്രത്തിലെ ഗാനം. 1993 ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ഷിബു ചക്രവർത്തി ഗാനരചന നിർവഹിച്ച് എസ് പി വെങ്കിടേഷ് സംഗീതം പകർന്ന അതിമനോഹരമായ ഗാനം.

0: Stitchwell, Botic and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836,
1: 9447-371-836,
0: 8078-502-836.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
4: ഡോക്ടർ രാജീവ് ഗാനരചന നിർവഹിച്ച് ജോൺസൺ ഈണം പകർന്ന ഗാനം. നെടുമുടി വേണു, മനോജ് കെ ജയൻ, ദിവ്യ ഉണ്ണി, കെ പി എസ് സി ലളിത എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ സിനിമ ചുരം 1997 ഭരതന്റെ സംവിധാനത്തിലാണ് ചിത്രം പുറത്തിറങ്ങിയത്.

അനുഗ്രഹീത ഗായികയായ കെ എസ് ചിത്രയുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനം ചെലുത്തിയ ഗാനം. ചിത്രം നന്ദനം. പൃഥ്വിരാജ് സുകുമാരൻ, സിദ്ദിഖ്, രേവതി, നവ്യ നായർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഈ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രഞ്ജിത്താണ്. 2002 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി ഗാനരചന നിർവഹിച്ച് രവീന്ദ്രൻ ഈണം പകർന്ന ഗാനം ഏതൊരു മലയാളിയെയും അനിർവചനീയമായ തലങ്ങളിലേക്കെത്തിക്കുന്ന ഭക്തിസാന്ദ്രമായ ഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം, കേരളത്തിന്റെ വാനമ്പാടി, പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായിക കെ എസ് ചിത്രയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് അവർ പാടി മനോഹരമാക്കിയ ഗാനങ്ങളായിരുന്നു പ്രിയരാഗത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ചാരുകസേര ഒരു വട്ടം കൂടി.
2: ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: അശ്വിനി,
1: ഓ
0: നമ്മുടെ ചാരുകസേരയുടെ നേരാണല്ലോ.
1: അതെ,
0: നമുക്ക് കഥ ഏതാണെന്ന് അറിയണ്ടേ?
1: അറിയണം.
0: കഴിഞ്ഞ ആഴ്ചത്തെ ചാരുകസേരനെ പറ്റിയിട്ടും അറിയണം അല്ലേ?
1: വേണം.
0: അപ്പൊ നമുക്ക് മാഷെടുത്ത് പോയാലോ?
1: പോവാ.
0: എന്നാ വാ. മാഷേ.
2: ആ, ചാരുകസേരയുടെ സമയമാണല്ലേ.
0: അതെ.
2: കഴിഞ്ഞ ആഴ്ച നമ്മൾ ഏത് കഥയാ പറഞ്ഞത്?
0: ഗാന്ധാരി.
2: ഗാന്ധാരിയുടെ കഥയാണല്ലേ.
0: എന്നിട്ട്
1: അടിപൊളിയായിരുന്നില്ലേ?
0: നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു പക്ഷേ ഗാന്ധാരിക്ക്.
2: പുരാണത്തിലെ കഥയാണെങ്കിലും വർത്തമാനകാല പ്രസക്തിയുള്ള ഒരു കഥ ഗാന്ധാരിക്കുണ്ട് അല്ലേ. അങ്ങനെയാണ് നമ്മളത് പറഞ്ഞു വെച്ചത്. അപ്പൊ നമുക്ക് പുരാണത്തിൽ തന്നെ തപ്പി നോക്കാം മറ്റൊരു കഥാപാത്രത്തെ. ഏതെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ?
1: ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്.
0: അതിലേതാണ്?
1: അങ്ങനെയില്ല, അത് ഒരുപാടുള്ളതുകൊണ്ട് മാഷെന്ന് പറയട്ടെ. നാടകം മഹാറാണി കേട്ടിരിക്കുമല്ലോ എല്ലാരും. അപ്പൊ അതിൽ തന്നെ ഉണ്ടല്ലോ കഥാപാത്രങ്ങൾ, ഓരോന്നായി വിശദീകരിക്കേണ്ട ആൾക്കാര്.
0: അതെ,
2: കുറെ സംശയങ്ങൾ ബാക്കി വെച്ചിട്ടാണ് മഹാറാണി മുന്നോട്ട് പോയതല്ലേ. നമുക്ക് മഹാറാണിയില് റാണി പദം ആഗ്രഹിക്കുന്ന ആളുകളുടെ പരാമർശങ്ങള് ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു കസേല സെപ്പറേറ്റ് ആയിട്ട് നടത്താം. കുറെ അധികം സംശയങ്ങളുണ്ട്. അവര് ചില ആളുകള് പഞ്ചാലിയും ബലന്ധരയൊക്കെ സുഭദ്രയൊക്കെ പറയുമ്പോൾ ഭാരത കഥയുടെ ഒരു വിശദീകരണം നമുക്ക് ആവശ്യമുണ്ട്. കഥാപാത്രങ്ങൾ തമ്മിലാണല്ലോ
1: സംസാരിക്കുന്നത്.
2: ഒരു കഥാപാത്രം എല്ലാം അറിയുന്ന ആളുകളാണ്. അവരുടെ ചോദ്യങ്ങളും ആരോപണങ്ങൾക്കും അവരുടേതായ മറുപടികളുണ്ടാവും. അപ്പോൾ അത് കേൾവിക്കാർക്ക് ഒരു ചെറിയ വിശദീകരണം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ആ വിശദീകരണം ഒരു ദീർഘമായ വിശദീകരണമായിരിക്കും. അതുകൊണ്ട് നമുക്കതൊരു ചാരകസേലയുടെ വിഷയമാക്കി മാറ്റാം. നമുക്കിന്ന് ഒരു ചെറിയൊരു കഥ പറയാം. അഷ്ടാവക്രൻ എന്ന് കേട്ടോ?
1: കേട്ടിട്ടുണ്ട്, കൂടുതലൊന്നും അറിയില്ല.
2: പുരാണത്തിലെ ഒരു കഥാപാത്രമാണ്, ഒരു മുനികുമാരനാണ്. പേരിന് ഒരു അർത്ഥമുണ്ട്. നമ്മൾ പണ്ടത്തെ പുരാണ കഥാപാത്രങ്ങളുടെ പേരുകൾ അതിലൊരു ആശയക്കുഴപ്പമുണ്ട്. കാരണം ഭീമസേനൻ എന്ന പേര് നമ്മളിന്ന് കേൾക്കുമ്പോൾ ഭീമാകാരമായ ശരീരത്തിനോടുകൂടിയവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ ഭീമസേനൻ ജനിക്കുമ്പോഴങ്ങനെയല്ലല്ലോ അല്ലേ. ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ ആ സ്വഭാവം ആ പേരിൽ പ്രതിഫലിക്കുന്നുണ്ട്. പക്ഷെ ജനിച്ച ഉടനെ അങ്ങനെയാണെന്നില്ല. അപ്പം അതുപോലെ അഷ്ടാവക്രൻ എന്ന പേര് ഒരുപക്ഷെ അദ്ദേഹത്തിന് അതായിരിക്കില്ല ജനിച്ചപ്പോഴും, അല്ലെങ്കിൽ ജനിച്ചപ്പോഴും അഷ്ടാവക്രൻ ആ പേര് തന്നെ കൊടുക്കാനുള്ള ഒരു പ്രത്യേകത പേരിൻ്റെ അർത്ഥമായിട്ടുണ്ട്. അഷ്ടം എന്ന് പറഞ്ഞാൽ അത്രയും
1: എട്ട്.
2: വക്രം എന്ന് പറഞ്ഞാൽ വക്രബുദ്ധി എന്ന് കേട്ടില്ലേ, വളഞ്ഞത്. വക്രബുദ്ധി, വളഞ്ഞ ബുദ്ധി അല്ലേ. ഋജു ആയതും വക്രമായതൊക്കെ ഉണ്ട്. അപ്പം എട്ട് വക്രങ്ങൾ, എട്ട് വളവുകൾ, എട്ട് കൂനുകളുള്ള ആളെന്നാണ് അഷ്ടാവക്രൻ്റെ അർത്ഥം. നമ്മൾ ഇന്നത്തെ ഭാഷ ദിവ്യാംഗൻ എന്നൊക്കെ പറയും അല്ലേ. അങ്ങനെ ഇത്തരം വൈകല്യങ്ങളുള്ള ആളുകൾ ഏതെങ്കിലും അറിയോ പുരാണത്തിൽ? അത് കുബ്ജയാണ് കൂനുള്ളത്. മഹാഭാഗവതത്തിലെ ശ്രീകൃഷ്ണൻ്റെ ആശ്ലേഷം കൊണ്ട് കൂനുമാറിപ്പോയൊരു സ്ത്രീയില്ലേ, കൃഷ്ണഭക്തിയായ കംസന്റെ അടുത്തേക്ക് മധുരയിലേക്ക് ശ്രീകൃഷ്ണൻ വരുമ്പോൾ കുബ്ജ എന്ന് പറഞ്ഞിട്ടൊരു വൃദ്ധയുണ്ട്. ഭാഗവതത്തിൽ മധുരയിലേക്ക് ശ്രീകൃഷ്ണൻ്റെ വരവുണ്ടല്ലോ, കംസൻ അക്രൂരൻ്റെ ക്ഷണം സ്വീകരിച്ച് കംസൻ എന്നിട്ട് കൃഷ്ണനെയും രാമനെയും കൊല്ലാൻ വേണ്ടി നോക്കും. കൊല്ലാൻ വേണ്ടി നോക്കിയവരൊക്കെ തിരിച്ചു കൊല്ലുന്നു. കംസവധത്തിന് തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ അവിടെ മധുരയിലേക്ക് എത്തിയ ശ്രീകൃഷ്ണ വരവേൽക്കുന്നൊരു വൃദ്ധയുണ്ട്. അവരെ ആശ്ലേഷിച്ചിട്ട്, അങ്ങനെയാണ് ആശ്ലേഷിച്ചിട്ട് അസുഖം മാറ്റുന്ന പവർ അവതാര പുരുഷന്മാർക്കുണ്ട്. നമ്മൾ ഇന്ന് ചില ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ അത് കാണാം അല്ലേ. പ്രാർത്ഥനയിലൂടെ എഴുന്നേൽക്കാൻ പറ്റാത്ത ആൾ എഴുന്നേൽക്കുകയും നടക്കാൻ പറ്റാത്ത ആൾ ഓടുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇന്ന് നമുക്കത് അതിശയം തോന്നും, പക്ഷെ പണ്ടുകാലത്ത് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ അഷ്ടാവക്രൻ്റെ ഒരു കഥയാണ് നമ്മൾ പറയുന്നത്. പുരാണത്തിലെ അത്ര പ്രസിദ്ധമല്ലാത്ത ഒരു കഥാപാത്രമാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ഉദ്ധാലകനാണ്. ഉദ്ധാലക മഹർഷി കേട്ടിട്ടുണ്ടാവും അല്ലേ. ഉദ്ധാലക മഹർഷിക്ക് ഒരു മകളുണ്ട്. മകളുടെ പേര് സുജാത എന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഒരുപാട് സുജാതമാരുണ്ട് അല്ലേ. നന്നായി നല്ലതായി ജനിച്ചവൾ ആണ് സുജാത. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു. സുജാത എന്ന പേര് പോലെ വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു ശിഷ്യനല്ല. കഹോടകൻ, ഇതാണ് കഹോടകനാണ് ശിഷ്യൻ. അപ്പം മകളും ശിഷ്യനുമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ മകളും ശിഷ്യനും തമ്മിൽ ചില പ്രണയത്തിനൊരു സാധ്യത അവിടെ ഉണ്ട്. അത് അവിടെയും ഉണ്ടാവുകയും ചെയ്തു. അത് പിന്നെ അധികം നീട്ടിക്കൊണ്ടുപോയില്ല ഉദ്ധാലകൻ. അവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കഹോടകനും സുജാതയും വിവാഹിതരായി. കഹോടകൻ മുനിയാണ്, ഉദ്ധാലകനെ പോലെ വലിയ ജ്ഞാനിയാണ്. അദ്ദേഹം വേദങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. വേദങ്ങൾ ചൊല്ലുമ്പോൾ, ഇപ്പോഴേക്കും സുജാത ഗർഭിണിയാണ്, ഈ ചൊല്ലുന്ന വേദങ്ങൾ ഗർഭസ്ഥ ശിശുവായ സുജാതയുടെ കുഞ്ഞ് കേൾക്കുന്നു. അങ്ങനെ ഒരു കഥ നമ്മൾ പുരാണത്തിൽ കേട്ടിട്ടില്ലേ, മഹാഭാരതത്തിൽ
1: സുഭദ്രയുടെ ഗർഭത്തിലിരിക്കുന്ന അഭിമന്യു.
2: അതെ, അഭിമന്യുവാണത് കേൾക്കുന്നത്. ഏതാണ്, എന്താ കേൾക്കുന്നത്? ചക്രവ്യൂഹം ഭേദിക്കുവാനുള്ള ഉപായമാണ് അല്ലേ. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അർജുനൻ അങ്ങോട്ട് ഉറക്കു പിടിച്ചു. കേൾക്കുന്നത് സുഭദ്രയുടെ ഗർഭസ്ഥ ശിശുവായ അഭിമന്യുവാണ്. പക്ഷേ താൻ ആരോടാണ് പറയേണ്ടത്, അയാൾ ഉറങ്ങുകയാണെന്ന് തിരിച്ചറിഞ്ഞു ആര്യ ശ്രീകൃഷ്ണൻ. അപ്പോഴത്തേക്കും ആ കഥയുടെ ഒരു എപ്പിസോഡ് തീർന്നു. എന്താണ്, എങ്ങനെ അകത്ത് കയറാം, ഇനി എങ്ങനെ പുറത്തിറങ്ങാം എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അർജുന നോക്കുമ്പോൾ അർജുന നല്ല ഉറക്കം, എന്നാൽ പിന്നെ ശരി പിന്നീട് പറയാമെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഗർഭസ്ഥ ശിശുവായ അഭിമന്യുവിന് ചക്രവ്യൂഹം ഭേദിക്കാൻ മാത്രമേ അറിയുള്ളൂ, അവിടുന്ന് പുറത്തേക്ക് വരാനുള്ള ഉപായം അറിയില്ല. അങ്ങനെയാണ് കൊല്ലപ്പെടുന്നത്. അപ്പം ഇത് ഈ ഗർഭസ്ഥ ശിശുക്കൾക്ക് പുറമേന്ന് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റും എന്നാണ് പുരാണം പറയുന്നത്. ശാസ്ത്രം അങ്ങനെ പറയുന്നുണ്ടോ? എന്താണ് അതിന്റെ ഉദാഹരണം പറയാം. ചരിത്രത്തിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ ഗർഭശ്രീമാൻ എന്നൊക്കെ പറയും, തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ കാലത്ത് സ്വാതി തിരുനാളൊക്കെ അല്ലേ, സംഗീത അഭ്യസനം അത് സ്വാധീനിക്കും. നമുക്കിപ്പം നമ്മുടെ കവി കൈതപ്പുറം അവരുടെ ഒരു സംഗീത ക്ലാസ് ഉണ്ട്, സംഗീത സംഘടനയുണ്ട്. ആശുപത്രികളിൽ മ്യൂസിക് തെറാപ്പി നടത്തുന്നുണ്ട്. പല രോഗികളുടെയും ഒരു റിലാക്സേഷൻ, മെൻ്റൽ റിലാക്സേഷൻ മ്യൂസിക് തെറാപ്പി തന്നെയുണ്ട്. അങ്ങനെ അല്ലാണ്ട് ഉണ്ട്, ഇങ്ങനെ സ്വാധീനിക്കും അല്ലേ. ഉദാഹരണങ്ങളുണ്ട് പറയാം. ശാസ്ത്രലോകം അങ്ങനെ ഗർഭസ്ഥ ശിശുവിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സ്വാധീനം അവരിൽ ഉണ്ടാകും എന്ന ഒരു ശാസ്ത്രത്തിന്റെ നിഗമനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ അല്ലേ.
1: കുട്ടി അമ്മയുമായിട്ട് പൊക്കുൾക്കുടി വഴി കണക്ട് ചെയ്തിട്ടാണല്ലോ ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അമ്മയ്ക്ക് എന്ത് കിട്ടുന്നോ അതാണല്ലോ കുട്ടിയിലേക്ക് എത്തുക.
2: അതെ, അമ്മ കഴിക്കുന്ന ആഹാരം, മരുന്നുകള്, അത് ഗർഭസ്ഥ ശിശുവിനെ സ്വാധീനിക്കുന്ന പോലെ അമ്മ കേൾക്കുന്ന പാട്ടുകളും അനുഭവിക്കുന്ന അമ്മ കഴിക്കുന്ന ആഹാരം, മരുന്നുകള്, അത് ഗർഭസ്ഥ ശിശുവിനെ സ്വാധീനിക്കുന്ന പോലെ അമ്മ കേൾക്കുന്ന പാട്ടുകളും അനുഭവിക്കുന്ന ചുറ്റുപാടുകളും, അത് ഷോക്കിംഗ് ആയിരിക്കും, പ്ലസന്റ് ആയിരിക്കും, അല്ലെ, വേദനാജനകമായിരിക്കും, അത് എന്താണെങ്കിലും അത് അതേപോലെ തൻ്റെ ഗർഭത്തിൽ ഉള്ള കുട്ടിയെയും സ്വാധീനിക്കുമെന്ന് ശാസ്ത്രവും പറയുന്നുണ്ട്. ഏതായാലും ഇത് നമ്മുടെ കഹോടകം ചെയ്യുന്നത് വേദോച്ചാരണമാണ്. അത് കേട്ട ഉടനെ തന്നെ ഒരു പടി കടന്നിട്ടാണ് കേട്ടോ, ഗർഭസ്ഥ ശിശു സംസാരിക്കുകയാണ്. അത് നമുക്ക് എന്ത് വിശ്വസിക്കാൻ പറ്റില്ല. സുജാതയുടെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞു പറയുന്നു, അച്ഛ നിങ്ങൾ തെറ്റായിട്ടാണ് ഉച്ചരിക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണത്. അപ്പം കഹോടകൻ അത് ഇഷ്ടപ്പെട്ടില്ല. ജനിക്കുന്നിടയ്ക്ക് തന്നെ അച്ഛനെ തിരുത്താൻ വരുവാണ് ഇവൻ. ഞാൻ വേദങ്ങൾ ഉച്ചരിച്ച് കൃത്യമായിട്ട് തന്നെയാണ്. കഹോടകൻ കേട്ടു, ഗർഭസ്ഥ ശിശു പറഞ്ഞു, കഹോടകൻ അത് കേട്ടു. ഒരു പറയുക കേൾക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു പ്രോസസ്സാണല്ലോ. ഒരാൾ പറയുമ്പോൾ അത് മറ്റൊരാൾ കേൾക്കുന്നുണ്ടെങ്കിൽ രണ്ടു തവണയില്ല, ഒരു കാര്യമാണ്. അപ്പൊ ഗർഭസ്ഥ ശിശു പറഞ്ഞു എന്നത് നമുക്ക് വിശ്വസിക്കണമെങ്കിൽ പുറമേയുള്ള ആള് കേൾക്കണം. പുറത്തുള്ള കഹോടകൻ അത് കേട്ടു. പറഞ്ഞെന്താണ്, അച്ഛൻ ഉച്ചരിക്കുന്ന വേദങ്ങൾ തെറ്റാണ്. അപ്പൊ അത് അച്ഛന്റെ മറുപടി എന്താണ്, നീ എന്നെ തിരുത്താൻ വേണ്ട, ഞാൻ കൃത്യമായിട്ട് ശരിയായ രീതിയിൽ തന്നെയാണ് ഉച്ചാരണം നടത്തുന്നത്. അപ്പം ജനിക്കും മുമ്പ് തന്നെ അച്ഛനെ തിരുത്താൻ മകൻ വരുമ്പോൾ ചില്ലറക്കാരനായിരിക്കില്ലല്ലോ. അപ്പം കഹോടകൻ ഒരു ചെറിയൊരു ശാപം കൊടുത്തു, നിസ്സാരമൊരു ശാപം. നിന്റെ വക്ര ബുദ്ധി കൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത്. നേരായ ബുദ്ധിയാണെങ്കിൽ എൻ്റെ ഉച്ചാരണത്തിൽ തെറ്റ് നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിന്റെ മനസ്സിന് ചേർന്ന ശരീരമുണ്ടാകട്ടെ, ഇതാണ് ശാപം. മനസ്സെന്താണ്, വക്രബുദ്ധിയാണ്. നേരെ ചൊവ്വേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പകരം അതിന് തെറ്റ് മാത്രം കണ്ടുപിടിക്കുന്ന രീതിയുണ്ടല്ലോ, അത് അങ്ങനെ ഉണ്ടല്ലോ ചിലപ്പം അല്ലേ. ആളുകൾക്ക് കുറ്റങ്ങളും തെറ്റുകളും മാത്രം മറ്റുള്ളവരിൽ കണ്ടെത്തുകയും അത് പ്രൊജക്റ്റ് ചെയ്യുന്ന ചില സ്വഭാവങ്ങൾ നമുക്ക് ചുറ്റും ചില ആളുകൾക്കൊക്കെ ഉണ്ട് അല്ലേ. അങ്ങനെ മനസ്സിന് ചേർന്ന് ശരീരമുണ്ടാകട്ടെ എന്ന ശാപത്തോടുകൂടി ആണ് കുട്ടി പിന്നെ വളരുകയും ജനിക്കുകയും ചെയ്യുന്നത്. ജനിച്ചു നോക്കുമ്പം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 8 വളവുകളും 8 ഒടിവുകളും, അങ്ങനെ വളവുകളോടും ഒടിവുകളോടും കൂടി ജനിച്ച ആ കുട്ടിക്ക്
0: അഷ്ടാവക്രം,
2: 8 ഒടിവുകളുള്ളയാൻ എന്ന പേര് കിട്ടി. ഇവര് രാജകുമാരന്മാരൊന്നുമല്ല, മഹർഷിയാണ്, വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല, ദാരിദ്ര്യമുണ്ട്, യജ്ഞവും മറ്റു കാര്യങ്ങളൊക്കെ പോലെ. കഹോടകൻ എന്ത് ചെയ്തെന്നറിയോ, ജനകരാ

0: രാജധാനിയിൽ ജനകരാജാവിനറിയില്ലേ? സീതയുടെ, ജാനകിയുടെ അച്ഛൻ ജനകരാജധാനിയിൽ അവിടെ ചെന്നു. അവിടെ എന്തിനാ അവിടെ പോയെന്ന് വെച്ചാൽ, അവിടെ ഒരു വലിയ പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് വാന്തീനൻ എന്നാണ്, വാന്തീനൻ എന്നൊരു മഹാപണ്ഡിതനുണ്ട്. ഇയാളുമായിട്ട് മത്സരിച്ച് ജയിച്ചാൽ കണക്കറ്റ് സമ്പത്ത് കിട്ടും, ഒരുപാട് സമ്പത്ത് കിട്ടും. അപ്പോൾ കഹോടകൻ ഒരു ജ്ഞാനിയാണ്, വേദം വിജ്ഞാനമുള്ള ആളാണ്, പണ്ഡിതനാണ്. അപ്പോൾ ഈ വന്ദീനനെ തോൽപ്പിക്കാൻ പറ്റിയാൽ തൻ്റെ ദാരിദ്ര്യം മാറി നല്ല നിലയിൽ ജീവിക്കാമെന്ന് കരുതിയാണ് ജനകരാജധാനിയിലേക്ക് ആര് പോകുന്നത്?
1: കഹോടകൻ
0: പോകുന്നത്. അവിടെ വാന്തീനനുമായിട്ട് മത്സരിച്ചു, എട്ട് നിലയിൽ പൊട്ടി, തോറ്റുപോയി. എന്താ കരാറെന്ന് ചോദിച്ചാൽ, ജയിച്ചാൽ സമ്പത്ത് കിട്ടും, തോറ്റാലോ സമുദ്രത്തിൽ ഉപേക്ഷിക്കും, തോറ്റയാളെ കടലിലേക്ക് വലിച്ചെറിയും. വാന്തീനനാണ് തോറ്റെങ്കിൽ അയാൾ കടലിൽ കൊണ്ടുവരും, കഹോടകനാണെങ്കിൽ അയാൾ കൊണ്ടുവരും. അങ്ങനെ കഹോടകനെ കടലിലേക്ക് എറിഞ്ഞു, കടലിൽ വെച്ചിട്ട് മരിച്ചു. അപ്പം അഷ്ടാവക്രന് അച്ഛനില്ല, അമ്മയും മകനുമായിട്ട് മാത്രമാണ് അവിടെ കഴിയുന്നത്. അവർക്കും ദാരിദ്ര്യമുണ്ട്. ഈ മകൻ ശരിക്കും അഷ്ടാവക്രൻ തൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല. സുജാത മകനെ പ്രസവിക്കും മുൻപാണ് ഈ സംഭവം, ഈ ജനകരാജ്യത്ത് പോയിട്ട് പരാജയപ്പെട്ട് മരിക്കുന്നത്. ഈ സമയത്ത് അഷ്ടാവക്രനും അമ്മ സുജാതയും അവിടെ വീട്ടിൽ കഴിയുകയാണ്. ഉദാലക മഹർഷിക്ക് മറ്റൊരു മകൻ കൂടി പിറന്നു. അദ്ദേഹത്തിൻ്റെ പേര് ശ്വേതകേതു എന്നാണ്. ശ്വേതകേതു എന്താണ്? ശ്വേതകേതു. ഈ ശ്വേതകേതുവിൻ്റെ ശരിക്കും മരുമകനാണ് അഷ്ടാവക്രൻ അല്ലേ, പെങ്ങളാണല്ലോ സുജാത. പക്ഷേ അവർ തമ്മിൽ നല്ല ചേർച്ചയിലൊന്നും ആയിരുന്നില്ല. കുടുംബക്കാർ തമ്മിലാകുമ്പോൾ കുറച്ച് ഏറ്റുമുട്ടലുകളും കലഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആദ്യകാലത്ത് രണ്ടുപേരും വളരെ സുഹൃത്തുക്കളായിരുന്നു, അമ്മാവനും മരുമകനും, ശ്വേതകേതുവും അഷ്ടാവക്രനും. പിന്നീട് ഈ ശ്വേതകേതുവും അഷ്ടാവക്രനും തമ്മിൽ തെറ്റുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യം, അഷ്ടാവക്രൻ്റെ അച്ഛനായ കഹോടകൻ്റെ, അതായത് ശ്വേതകേതുവിൻ്റെ സഹോദരിയുടെ ഭർത്താവ്, സുജാതയുടെ ഭർത്താവ് അളിയൻ എന്ന് പറയും അല്ലേ, അയാൾ എങ്ങനെ മരിച്ചു, എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യമൊന്നും ശ്വേതകേതുവിനോട് പറഞ്ഞില്ല, രഹസ്യമായി സൂക്ഷിച്ചു. എങ്ങനെയോ മരിച്ചു എന്നല്ലാതെ ഇതുപോലെ അപമാനിതനായിട്ട് മരിച്ച കാര്യമൊന്നും പറഞ്ഞില്ല. ഇത് ഒരു ദിവസം ശ്വേതകേതു അറിഞ്ഞു. അറിഞ്ഞു കഴിഞ്ഞ ഉടനെ ശ്വേതകേതുവിനെ ദേഷ്യം പിടിച്ച് അഷ്ടാവക്രനോട് പറഞ്ഞു, നീ അച്ഛനില്ലാത്തവനാണ്, പിതാവില്ലാത്തവനാണ്. അച്ഛനില്ലാത്തവൻ, പിതാവില്ലാത്തവൻ എന്നൊക്കെ അല്പം നല്ല വാക്കുകളാണല്ലേ, അതേ അർത്ഥം വരുന്ന ചില മോശം വാക്കുകളിലേക്ക് പോയാൽ
1: ദേഷ്യം വരും.
0: ദേഷ്യം വരും ആർക്ക്?
1: കേട്ട് നിൽക്കുന്ന അഷ്ടാവക്രന്
0: മാത്രമല്ല, നമ്മുടെ ശ്രോതാക്കൾക്ക്. നമ്മൾ അല്പം സഭ്യേതരമായ ഭാഷകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം പിതാവില്ലാത്തവൻ, അച്ഛനില്ലാത്തവൻ എന്ന് പരിഹസിച്ചു, ആക്ഷേപിച്ചു അഷ്ടാവക്രനെ സ്വന്തം അമ്മാവനായ ശ്വേതകേതു. അതിന് കാരണം കഹോടകന്റെ മരണത്തിന്റെ വൃത്താന്തം തന്നോട് പറഞ്ഞില്ല എന്നതിന്റെ പേരിലാണ് നമ്മുടെ അഷ്ടാവക്രം വല്ലാതെ വിഷമായി. എന്നിട്ട് അമ്മയോട് ചോദിച്ചു എങ്ങനെയാണ് സംഭവിച്ച അച്ഛൻ്റെ മരണത്തെ കുറിച്ചൊക്കെ ചോദിച്ചു. അമ്മ പറഞ്ഞു, കഷ്ടപ്പാടായിരുന്നു, ദാരിദ്ര്യമാണ്, കുറച്ച് പണമെങ്കിൽ എവിടെന്നെങ്കിലും ഉണ്ടാക്കാന്ന് കരുതി ജനകരാജധാനിയിലെ പണ്ഡിതനായ ഒരാൾ മത്സരം വെച്ചിട്ടുണ്ടായിരുന്നു, വാന്തീനൻ എന്നാണ് പേര്. അദ്ദേഹത്തോട് മത്സരിച്ച് ജയിച്ചാൽ ഒരുപാട് സമ്പത്ത് കിട്ടുമായിരുന്നു. പക്ഷേ കഷ്ടകാലത്തിന് പരാജയപ്പെട്ടുപോയി. ആ മത്സരത്തിന്റെ കരാറനുസരിച്ച് ജയിച്ചയാൾക്ക് സമ്പത്തും തോറ്റയാൾക്ക് സമുദ്രത്തിലേക്ക് എറിയും. സമുദ്രത്തിൽ എറിഞ്ഞാൽ പിന്നെ മുങ്ങി മരിക്കുമല്ലോ. അങ്ങനെയാണ് അച്ഛൻ മരിച്ചത്. അങ്ങനെ അഷ്ടാവക്രൻ എന്ത് ചെയ്തു, ഞാൻ എനിക്ക് കൂടി കാണണം, എൻ്റെ അച്ഛനെ പരാജയപ്പെടുത്തി കൊന്നുകളഞ്ഞ ആ പണ്ഡിതൻ എനിക്ക് കാണണം. അഷ്ടാവക്രൻ കഷ്ടപ്പെട്ട് കുറേ കാര്യങ്ങൾ, വേദങ്ങളും പാണ്ഡിത്യങ്ങളൊക്കെ ഒരുപാട് നേടി ഒരു ദിവസം ജനകരാജധാനിയിൽ പോയി. അഷ്ടാവക്രൻ ആൾ വളരെ ചെറുതാണ്, പ്രായം ചെറുതാണ്, കൂടാതെ ഈ മൊത്തം വക്രമാണല്ലോ, ഒരുപാട് ഒടിവുകളും വളവുകളും ഉള്ളതുകൊണ്ട് തന്നെ ആൾ കാണാൻ തീരെയില്ല. അവിടെ പോയിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങയുടെ പണ്ഡിതനായ വാന്തീനോട് മത്സരിക്കണം. കൊട്ടാരവാസികളെല്ലാം പരിഹസിച്ചു, എങ്ങനെ മത്സരിക്കാൻ, പ്രായം വളരെ ചെറുപ്പമാണ്, ചെറുബാല്യമാണ്, മാത്രമല്ല കാണാനും തീരെയില്ല, അതുകൊണ്ട് നിന്നോട് മത്സരിക്കാനൊന്നും അയാൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അഷ്ടാവക്രം പറഞ്ഞു, പാണ്ഡിത്യവും പ്രായവും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല, പ്രായമില്ലാത്തവർക്ക് പാണ്ഡിത്യമില്ല എന്ന് പറയാൻ പറ്റില്ല, അതേപോലെ പ്രായമുള്ളവർക്കെല്ലാം പാണ്ഡിത്യമുണ്ട് എന്നും പറയാൻ പറ്റില്ല. ഈ ഒരു വിശകലനം കേട്ടതോടുകൂടി രാജാവിന് തോന്നി, ഒന്നയാള് ചില്ലറക്കാരനല്ല, എന്തെങ്കിലുമൊക്കെ അറിയാമെന്ന് കരുതി. ശരി, എന്നാലും മത്സരിച്ചോളൂ, ഇതാണ്, തോറ്റാൽ സമുദ്രത്തിലേക്ക് ഉപേക്ഷിക്കും, സമുദ്രത്തിന് രക്ഷപ്പെടാൻ പറ്റില്ല, മത്സ്യങ്ങൾ വിഴുങ്ങി നീ മരിക്കും, ജയിച്ചാൽ മാത്രം സമ്പത്ത് കിട്ടും. അങ്ങനെ മത്സരിക്കാൻ തുടങ്ങി. മത്സരത്തിൽ അഷ്ടാവക്രൻ ജയിച്ചു, വാന്തീനൻ തോറ്റു. അപ്പൊ എന്താ കിട്ടി?
1: സമ്പത്ത്,
0: ഒരുപാട് സമ്പത്ത് കിട്ടി. വാന്തീനൻ കടലിലേക്ക് എറിയപ്പെട്ടു. വാന്തീനൻ വരുണന്റെ മകൻ കൂടിയാണ്, വരുണന്റെ ഒരു ബന്ധമുണ്ട്. വരുണൻ സമുദ്രദേവനാണല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ വാന്തീനന് സമുദ്രത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് പോലെ ഒരു ലാഘവത്തോടു കൂടിയാണ് പോയത്. അവിടെ പോയിട്ട് എന്തിനാണ് എങ്ങനെയാണ് നീ ഇവിടത്തേക്ക് വന്നതെന്നൊക്കെ ചോദിച്ചു വരുണദേവൻ മകനോട്. അപ്പോഴാണ് കഥകളൊക്കെ പറഞ്ഞു കൊടുത്തത്. ഇങ്ങനൊരു മത്സരം വെച്ചിരുന്നു. ആ മത്സരത്തിൽ എന്നെ ഒരാൾ പരാജയപ്പെടുത്തി, ആദ്യമായിട്ട് പരാജയപ്പെടുത്തി. ആദ്യമായിട്ടല്ലേ പറ്റൂ, നേരത്തെ പരാജയപ്പെട്ടിരുന്നെങ്കിൽ അയാൾ നേരത്തെ പോയിട്ടുണ്ടാവല്ലോ. എന്നെ പരാജയപ്പെടുത്തത് കാണാൻ തീരെ വലിപ്പമില്ലാത്ത, പ്രായം തീരെ ചെറുതായ ഒരാളാണ്. അപ്പോൾ ആരാണ് ആ അഷ്ടാവക്രൻ? അഷ്ടാവക്രൻ ഉദ്ധാലകൻ്റെ മകളായ സുജാതയുടെ ശിഷ്യനായ കഹോടകൻ്റെ പുത്രനാണ്. ഉദ്ധാലകൻ എല്ലാവർക്കും അറിയുന്ന ആളാണ്. കഹോടകൻ ഞാൻ നേരത്തെ പരാജയപ്പെടുത്തി ഈ സമുദ്രത്തിലേക്ക് എറിയപ്പെട്ട് കൊല്ലപ്പെട്ട ആളാണ്. അപ്പോൾ വരുണദേവൻ പറഞ്ഞു നമുക്ക് ആ അഷ്ടാവക്രനെ രക്ഷിക്കാം, കഹോടകനെ തിരിച്ചു കൊടുക്കാം. അങ്ങനെ അഷ്ടാവക്രന് കഹോടകനെ സമുദ്രം തിരിച്ചു കൊടുത്തു, വരുണദേവൻ തിരിച്ചു കൊടുത്തു. അങ്ങനെ ശ്വേതകേതുവിൻ്റെ പരിഹാസം കൊണ്ടാണ് യഥാർത്ഥത്തിൽ അഷ്ടാവക്രൻ ഇങ്ങനെയൊക്കെ ഇറങ്ങി പുറപ്പെട്ടത് അല്ലേ. ആ പരിഹാസം എന്തായിരുന്നു? പിതാവില്ലാത്തവൻ തിരിച്ച് ആശ്രമത്തിലേക്ക് പോകുന്നത് ആരുമായിട്ടാണ്? പിതാവുമായിട്ടാണ്. അതുമാത്രമല്ല, അതിലിടയ്ക്ക് ഒരു കാര്യം കൂടി സംഭവിച്ചു. പോകുന്ന വഴിയിൽ സമുദ്രമാണ് തനിക്ക് പിതാവിനെ സമ്മാനിച്ചത്. ആ സമുദ്രത്തോടുള്ള ഒരു ആദരവ് സൂചകമായിട്ട് സമുദ്രത്തിൽ സ്നാനം ചെയ്തു. അത് വരുണദേവന് വലിയ ഇഷ്ടമായി. സമുദ്രത്തിൽ മുങ്ങി നിവരുമ്പോഴേക്കും അഷ്ടാവക്രന്റെ വക്രങ്ങളെല്ലാം അപ്രത്യക്ഷമായി. അതിസുന്ദരനായ മുനികുമാരനായിട്ട് മാറി. ഒട്ടുമില്ല, ഒടിവുമില്ല, ഒടിവൊട്ടുമേ ഇല്ല. അങ്ങനെ നല്ല ആരോഗ്യവാനായ സുന്ദരനായ ആളായിട്ടാണ് ഇവിടത്തേക്ക് തിരിച്ചു പോകുന്നത്. വീട്ടിലേക്ക് മുത്തച്ഛനുണ്ട്, അമ്മയുണ്ട് അല്ലേ, അവരിടത്തേക്ക് പോകുന്നു. അങ്ങനെ കുറേ കാലം ജീവിച്ചു. പിന്നീട് വദാന്യൻ എന്ന മുനിയുടെ മകളായ സുപ്രഭയാണ് അഷ്ടാവക്രൻ വിവാഹം ചെയ്യുന്നത്. കുറേ കാലം സുഖമായിട്ട് ജീവിച്ചു. പുരാണത്തിൽ, മഹാഭാരതത്തിലും രാമായണത്തിലുമൊക്കെ അഷ്ടാവക്രൻ്റെ, ഉദ്ധാലകൻ്റെ ഒക്കെ കഥ നമുക്ക് കേൾക്കാം. ഈ സമയത്ത് ഇതിൻ്റെ അഷ്ടാവക്രൻ്റെ ഒരു ചില ഉപകഥകൾ കൂടിയുണ്ട്. ഒന്ന്, ദേവസ്ത്രീകൾ അഷ്ടാവക്രനെ പരിഹസിക്കുന്നുണ്ട് ഈ ശരീരത്തിൻ്റെ പ്രത്യേകത കൊണ്ട്. ഈ പരിഹാസം കിട്ടിയ ഉടനെ തന്നെ അഷ്ടാവക്രൻ തിരിച്ചവരെ ശപിക്കുകയാണ്. നിങ്ങൾ മനുഷ്യ സ്ത്രീകളായിട്ട് ജനിക്കട്ടെ, അസുരഭാര്യമാരായി ജനിക്കട്ടെ, കൃഷ്ണഭാര്യമാരായിട്ടും കഴിയട്ടെ എന്നൊക്കെ ശപിച്ചു. ആരായിരിക്കും അത്? ഒന്നും രണ്ടെന്നല്ല, ഒരുപാട് പേരുണ്ട്. 16,000 പേരുണ്ട്. ആരുടെ ഭാര്യയായിരുന്നു? അതിനു മുൻപ് നരകാസുരൻ്റെ. അപ്പൊ നരകാസുരന്റെ ഭാര്യമാരായിട്ട് 16,000 പേര് അഷ്ടാവക്രന്റെ ശാപത്താൽ അസുര ഭാര്യമാരായിട്ട് മാറിയ ദേവസ്ത്രീകളാണ്. പിന്നീട് നരകാസുര വധത്തിന് ശേഷം ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ അവരെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ അതൊരു യഥാർത്ഥ ഭാര്യമാരല്ല, അവരെ സംരക്ഷിക്കുകയാണല്ലോ ശ്രീകൃഷ്ണൻ ചെയ്യുന്നത്. അതൊക്കെ അഷ്ടാവക്രന്റെ ശാപം കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. പിന്നീടും ശാപം തുടരുകയാണ്. നിങ്ങൾ ഒരു ഘട്ടത്തിൽ രക്ഷകരെ നിസ്സഹായരാകുന്നൊരു സാഹചര്യം നിങ്ങൾക്ക് വരട്ടെ എന്ന് കൂടി ശപിക്കുന്നുണ്ട്. അതിങ്ങനെ വരുന്നു. ശ്രീകൃഷ്ണന്റെ ഭാര്യമാർക്ക് എങ്ങനെയാണ്, എന്താണ് പറ്റുന്ന അവസാനം? ദ്വാരക നശിക്കുന്നു, യാദവ കലഹം ഉണ്ടാകുന്നു, ബലരാമൻ മരിച്ചു, ശ്രീകൃഷ്ണനും വേടന്റെ അമ്പേറ്റും മരിക്കുന്നു. അപ്പോഴേക്കും അർജുനനെ വിളിച്ചിരുന്നു, ദ്വാരകയിലെത്തണം, ദ്വാരകയിലെ ഗോപസ്ത്രീകളെ ഹസ്തിനാപുരത്തിലേക്ക് കൊണ്ടുപോകണം എന്നെല്ലാം ഏർപ്പാടാക്കിയിട്ടാണ് ധ്യാനത്തിനിരിക്കുന്നത്. അർജുനൻ വരുമ്പോഴേക്കും ശ്രീകൃഷ്ണൻ മരിച്ചു. യാദവന്മാരുടെ സംസ്കാരങ്ങളെല്ലാം, സ്ത്രീകളെല്ലാം കഴിഞ്ഞ് യാദവ സ്ത്രീകളെ കുറച്ചൊന്നുമില്ല, 16,800 പേര് ഭാര്യമാർ തന്നെയുണ്ട് ശ്രീകൃഷ്ണൻ്റെ. പിന്നെ ശ്രീകൃഷ്ണന്റെ മക്കളുടെ ഭാര്യമാരൊക്കെ ആയിട്ട് എല്ലാ സ്ത്രീകളെയും കൂട്ടി ഹസ്തിനാപുരത്തിലേക്ക് പോകലാണ് ആര്?
1: അർജുനൻ.
0: തൻ്റെ കയ്യിൽ ഗാന്ധീവമുണ്ട്. പക്ഷെ എന്ത് കാര്യം, വനത്തിലെത്തിയപ്പോൾ കാട്ടാളന്മാർ വന്നു, രാക്ഷസന്മാർ വന്നു, സ്ത്രീകളെ ആക്രമിക്കാൻ തുടങ്ങി. അർജുനൻ പെട്ടെന്ന് തന്നെ തൻ്റെ വില്ലെടുത്ത് അമ്പ് തുടക്കാൻ നോക്കുമ്പം വില്ലനങ്ങുന്നില്ല. ഗാന്ധീവം നിഷ്പ്രഭമായി. കാര്യം എന്താണ്? ഗാന്ധീവത്തിൻ്റെ പവറ്, ചൈതന്യം ശ്രീകൃഷ്ണൻ ജീവിച്ചിരിക്കുന്ന കാലം മാത്രമേ ഉള്ളൂ. ശ്രീകൃഷ്ണൻ മരിച്ചുപോയില്ലേ, പിന്നെ ഗാന്ധീവത്തിൻ്റെ എല്ലാ ശക്തിയും അസ്തപ്രഭമായി. അങ്ങനെ അർജുനൻ നോക്കി നിൽക്കെ ഈ കാട്ടാളന്മാരെല്ലാവരും ഈ ഗോപസ്ത്രീകളെ, കൃഷ്ണഭാര്യമാരെല്ലാം ആക്രമിച്ചു കൊണ്ടുപോയി. ഇതും അഷ്ടാവക്രന്റെ ശാപം കൊണ്ടാണെന്നാണ് വിശ്വാസം. ശപിക്കുമ്പം അസുരഭാര്യ, കൃഷ്ണഭാര്യ, പിന്നെ നിരാലംബരായിട്ട് നിസ്സഹായരായി നോക്കി നിൽക്കെ അപഹരിക്കപ്പെടട്ടെ എന്നൊക്കെ ശാപം ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ഒരുപക്ഷെ അഷ്ടാവക്രന്റെ ഒരു സാന്നിധ്യം പുരാണത്തിൽ കാണാൻ പറ്റും. ചില കഥകളിൽ രംഭയുമായിട്ട് ബന്ധപ്പെട്ട ചില കഥകളിവിടെ പറയുന്നുണ്ട്. അസിതൻ എന്ന മുനി അദ്ദേഹത്തിൻ്റെ പുത്രനായ ദേവലൻ രംഭയുമായിട്ട് സ്നേഹത്തിലാകുന്നു. ഈ മുനികുമാരൻ പക്ഷേ രംഭയെ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ ഈ ദേവലൻ എന്ന മുനികുമാരനെ രംഭ, തൻ്റെ പ്രണയം സ്വീകരിക്കാത്ത, അംഗീകരിക്കാത്ത രംഭ ശപിക്കുന്നു. ശപിച്ചിട്ടാണ് ആ ദേവലൻ്റെ ശരീരം ഇതുപോലെ വക്രമായി മാറിയത്, അഷ്ടാവക്രനായത് എന്നൊരു കഥ, ഉപകഥ ഉണ്ട്. ആ അഷ്ടാവക്രന്റെ ഇങ്ങനെയുള്ള ശരീരത്തെ നേരെയാക്കിയത് ശ്രീകൃഷ്ണൻ ആലിംഗനം ചെയ്തോടുകൂടിയാണെന്നും വിശ്വാസം. അപ്പോൾ രണ്ട് കഥകളാണ്, ഒന്ന് സമുദ്ര സ്നാനം കൊണ്ട് ശരീരം നന്നായി, മറ്റൊന്ന് ശ്രീകൃഷ്ണൻ്റെ ആലിംഗനം കൊണ്ട് നന്നായി. പുരാണത്തിൽ ഒരുപക്ഷെ നമ്മൾ ഇതുവരെ ചാരുകസേനയിൽ പ്രതിപാദിച്ച വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഏറെ സുപരിചിതമല്ലാത്ത ഒരാളെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ ശ്രമിച്ചത്. പുരാണങ്ങളിൽ 10,000 കഥാപാത്രമുണ്ട് അല്ലേ. മഹാഭാരതത്തിലാണെങ്കിൽ കഥാപാത്രങ്ങളും കഥകളുടെയും ഒരു മഹാസമുദ്രമാണ്. ആ കഥാപാത്രങ്ങൾക്കെല്ലാം ചെറുതും വലുതുമായ കഥാപാത്രങ്ങളാണ്. അപ്പം ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ അർജുനൻ, ഭീമൻ എന്ന് പറഞ്ഞ ഒരുപാട് കഥകളുണ്ട്. അപ്രസക്തമായ കഥാപാത്രങ്ങളും വ്യക്തിത്വമുള്ള കുറേ കഥാപാത്രങ്ങളാണ്. അപ്പം ആ മഹാഭാരതത്തിൻ്റെ ആഴിയിൽ മുങ്ങിത്തപ്പിയാൽ നമുക്ക് കിട്ടുന്ന കഥാമുത്തുകൾ അനവധിയാണ്. ആ മുത്തുകൾ തപ്പി നമുക്ക് വീണ്ടും മഹാഭാരതത്തിൻ്റെ മഹാസാഗരത്തിൽ മുങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട്
1: ഇന്നത്തെ ചാരുകസേര ഇവിടെ നിർത്താം. നന്ദി, നമസ്കാരം.
2: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ഇനി അടുത്ത തിങ്കളാഴ്ച ഉച്ചക്ക് 2 മണിക്ക്
1: Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. ആ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
3: റേഡിയോ മലബാറിൽ ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

0: അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.

അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നന്ദി, നമസ്കാരം.

ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, മാസ്റ്റർ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, സെബ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷനിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സഹിതം വിദഗ്ധ പരിശീലനം. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഷോർട്ട് ടേം കോഴ്സുകളും ലഭ്യമാണ്. ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9645996295.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111933600.
1: സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.

SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411744.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പാണ്ടിപ്പട എന്ന ചിത്രത്തിനു വേണ്ടി ദേവാനന്ദ് പാടിയ ഗാനം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, മാസ്റ്റർ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, സെബ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷനിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സഹിതം വിദഗ്ധ പരിശീലനം. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഷോർട്ട് ടേം കോഴ്സുകളും ലഭ്യമാണ്. ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9645996295.
2: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
3: ജനകീയം

0: പാരായണ പുണ്യത്തോടൊപ്പം രാമായണ കഥാസന്ദർഭങ്ങൾ അനുസ്മരിക്കുന്ന നാലമ്പലങ്ങളിലേക്ക് തീർത്ഥാടനവും ഈ കാലത്ത് നടക്കുന്നു. വടക്കൻ കേരളത്തിൽ രാമായണ കഥയിലെ ദശരഥ പുത്രന്മാരുടെ പേരിലുള്ള നാല് ക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥാടകർ യാത്ര ചെയ്യുകയാണ്. നീർവേലി ശ്രീരാമക്ഷേത്രം, എളയാവൂർ ഭരതക്ഷേത്രം, പെരിഞ്ചേരി ലക്ഷ്മണക്ഷേത്രം, പായം ശത്രുഘ്ന ക്ഷേത്രം, നാലമ്പലങ്ങളിലേക്ക് ജനകീയത്തിന്റെ മൈക്രോഫോണുമായി ഞങ്ങളും. നാലമ്പല വിശേഷങ്ങളിൽ ഇന്ന് നീർവേലി ശ്രീരാമക്ഷേത്രത്തിലെ വിശേഷങ്ങൾ. നീർവേലി ശ്രീരാമക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ എ ഇ ഭാസ്കരൻ.
1: ഇത് നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇത് ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷരന്മാരാൽ പ്രതിഷ്ഠിതമായിട്ടുള്ള ക്ഷേത്രമാണ് എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. ഇവരുടെ പ്രതിഷ്ഠയുടെ ഒരു പ്രത്യേകത, കരപഥം കഴിഞ്ഞ ആ ഭാവത്തോടുകൂടിയുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. അതേപോലെ മറ്റ് ഉപദേവന്മാർ, ഗണപതി അല്ലാതെ മറ്റ് ഉപദേവന്മാരൊന്നും ക്ഷേത്രത്തിന് അകത്ത് ഇല്ല. പിന്നെ മറ്റൊന്ന്, ഇവിടെ ഉത്സവം നടത്തി വരുന്നത് മകരമാസത്തിലെ അശ്വതി നാളിനും പ്രതിഷ്ഠാദിന ഉത്സവം നടത്തുന്നത് മേടമാസത്തിലെ രോഹിണി നക്ഷത്രത്തിലുമാണ്. ഇവിടെ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പണ്ടുകാലത്ത് ഈ ചിറ്റമ്പലത്തിന്റെ അതൊക്കെ ഓല കെട്ടിയതായിരുന്നു. വലിയ ചിറ്റമ്പലാണ്. അത് ഏകദേശം 1981 അന്ന് നാട്ടുകാരുടെ സഹായ സഹകരണത്തോടുകൂടി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിന് ഊട് വെച്ചിട്ടുള്ളത്. അത് ആർന്നിട്ട് ഇങ്ങോട്ട് ക്ഷേത്രത്തിൽ പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടുകൂടി ചെയ്തു വരുന്നുണ്ട്. ക്ഷേത്രത്തിൽ വന്നവർക്ക് കാണാൻ സാധിക്കും. നമ്മൾ തിരുമുറ്റവും പ്രദക്ഷിണ വഴിയും ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ മണ്ണിലേക്കൂടി ചവിട്ടി നടത്തേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഇപ്പൊ സുഖമായ ദർശനം നടത്താനുള്ള ഒരു സൗകര്യമൊക്കെ ക്ഷേത്ര കമ്മിറ്റി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത് കൂത്തുപറമ്പിൽ ഭാഗത്തു നിന്ന് വരുന്നതാണെങ്കിൽ കൂത്തുപറമ്പിൽ നിന്ന് മട്ടന്നൂരേക്ക് പോകുന്ന വഴിയിൽ നീർവേലി അളകാവരി ബസ് സ്റ്റോപ്പിൽ നിന്ന് വലത്തോട്ട് 1 കിലോമീറ്റർ വന്നാൽ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരാൻ പറ്റും. പിന്നെ മട്ടന്നൂരിൽ നിന്ന് കൂത്തുപറമ്പിലേക്ക് പോകുന്നതാണെങ്കിലും നീർവേലി അളകാവരി ബസ് സ്റ്റോപ്പിൽ നിന്നും ഇടത്തോട്ട് വന്നാൽ 1 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരാൻ പറ്റും. ഇവിടെ സാധാരണഗതിയിൽ രാവിലെ 5:30 നട തുറക്കും, 9:30 നട അടക്കാണ് പതിവ്. പക്ഷെ ഈ രാമായണ മാസം രാവിലെ 7-5 മണിയോടുകൂടി നട തുറന്ന് 11:30 വരെ ഇവിടെ ഭക്തജനങ്ങൾക്ക് പ്രവേശിക്കുന്ന തരത്തിലുള്ള നട തുറന്ന് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള ദേവന്റെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് പാൽപ്പായസം, പിന്നെ ഒന്ന് നെയ്വിളക്ക്. ഇതാണ് ദേവനുള്ള പ്രധാന വഴിപാടുകൾ. മറ്റൊന്ന്, ഈ ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തുള്ള ഒരു നാഗസ്ഥാനാണ്. കേരളത്തിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന പാതാളനാഗം എന്ന് അറിയപ്പെടുന്ന നാഗസ്ഥാനാണ് ഇതിന്റെ പിൻഭാഗത്തുള്ളത്. നാഗത്തറയോ ചിത്രകൂടോ ഒന്നുമില്ല, അതൊക്കെ പാതാള സങ്കല്പത്തിലാണ് ഉള്ളത് എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. അവിടെ കുംഭമാസത്തിലെ ആയില്യം നക്ഷത്രത്തിലാണ് നാഗത്തിൽ പൂജ നടത്തി വരുന്നത്. പിന്നെ ഉത്സവം മകരമാസത്തിലെ അശ്വതി നാളിൽ നടത്തി വരുന്നു. പ്രതിഷ്ഠാദിനം മേടത്തിലെ രോഹിണിക്കും. ഇങ്ങനെയുള്ള ഉത്സവാദി കർമ്മങ്ങളിലൊക്കെ അനവധി ഭക്തന്മാർ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുന്നുണ്ട്.
2: ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് അവിടെ? വളരെ ദൂരെ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ടല്ലോ.
1: ആ ഉണ്ട്, ദൂരെ നിന്നും മലപ്പുറത്തുനിന്നൊക്കെ ഇവിടെ ആള് വന്നിട്ടുണ്ട്. അവർക്കുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ പ്രഭാത ഭക്ഷണം എന്നുള്ളതല്ല, നന്ന രാവിലെ മുതൽ ഇവിടെ ഭക്തന്മാർ വരുന്നത് കൊണ്ട് ലഘുഭക്ഷണം തയ്യാറാക്കുന്ന മുമ്പിൽ ഇവിടെ ഭക്തന്മാർ എത്തിച്ചേരുന്നുണ്ട്. അവർക്കൊക്കെ കാപ്പി നമ്മൾ ഇവിടെ വെച്ച് വിതരണം ചെയ്യുന്നുണ്ട്.
2: നമ്മളിപ്പം ഈ നാലമ്പലങ്ങളിൽ ആദ്യത്തെ ദർശനം നടത്തേണ്ടത് അല്ലേ?
1: ആദ്യ ദർശനം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീരാമചന്ദ്രനെയാണ് ആദ്യം തന്നെ ദർശനം നടത്തേണ്ടത്. അതിനുശേഷം എളയാവൂരുള്ള ഭരതക്ഷേത്രത്തിലും പെരിഞ്ചേരിയുള്ള ലക്ഷ്മണ ക്ഷേത്രത്തിലും തുടർന്ന് പായത്തുള്ള ശത്രുഘ്ന ക്ഷേത്രത്തിലാണ് യഥാവിധി ദർശനം നടത്തേണ്ടത്.
2: നമ്മളിപ്പം ഈ ലക്ഷ്മണ ശത്രുഘ്ന ഭരത ക്ഷേത്രങ്ങള് കുറവാണ്, പക്ഷെ ശ്രീരാമ ക്ഷേത്രങ്ങള് കണ്ണൂർ ജില്ലയിൽ തന്നെ ഉണ്ട്. ഇപ്പം തിരുവനാട് ശ്രീരാമസ്വാമി ക്ഷേത്രമാണ്, പക്ഷെ നാലമ്പല ദർശനം എന്ന് പറയുമ്പോ നിർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് വരുന്നത്. അതിനെന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ?
1: അതിന്റെ പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ, അത് പുരാണത്തിൽ തന്നെ പറയുന്നത് ഭഗവാൻ ശ്രീരാമചന്ദ്രനും അനുജൻ ലക്ഷ്മണനും സീതാദേവിയും കൂടി വനവാസ കാലത്ത് പെരിഞ്ചേരി എന്ന സ്ഥലത്ത് വന്നു ചേരുകയും അവിടെ അവർ പഠനശാല കെട്ടി താമസിച്ച് അവിടെ മാരീചൻ പൊന്മാനായി പെരിഞ്ചേരിയിൽ എത്തിയെന്നും ആ മാരീചനെ പിന്തുടർന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നെറുവേലി എത്തിയെന്നും പറയപ്പെടുന്നുണ്ട്. അതിന്റെ കാരണമാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രന് ഇവിടെ നെറുവേലി ക്ഷേത്രം പണ്ട് ഋഷി ശേഷന്മാർ നിർമ്മിച്ചു നൽകിയത്.
2: ക്ഷേത്രത്തിന്റെ ഇന്നത്തെ ഭരണ ചുമതല എങ്ങനെയാണ്? ബോർഡിൻ്റെതാണോ അല്ലെങ്കിൽ നാട്ടുകാരുടെ സമിതിയാണോ?
1: ഇവിടെ വർഷങ്ങളായിട്ട് ഏകദേശം 1980 മുതൽ നാട്ടുകാരുടെ ഒരു കമ്മിറ്റി ഇന്ന് ഈ നിലവിൽ വരെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ പേര് വി ഭാസ്കരൻ എന്നാണ്, അത് ഞാൻ തന്നെയാണ്. ഇപ്പോഴുള്ള ഇതിന്റെ സെക്രട്ടറിയുടെ പേര് വിനോദ് കുമാർ എന്നാണ്. പിന്നെ ട്രഷറർ എന്ന് പറയുന്നത് ദേവസ്വം ക്ഷേത്രം ആയതുകൊണ്ട് ട്രഷറർ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. പക്ഷെ കാര്യങ്ങളൊക്കെ കമ്മിറ്റിയിലുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ ചെയ്തു വരുന്നത്.
2: കർക്കിടക മാസത്തില് ഒരുപാട് മറ്റ് പ്രദേശങ്ങൾ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ഒരുപാട് തീർത്ഥാടകരെത്തിച്ചേരുമ്പോ ഈ നാട്ടുകാരുടെ ഒരു സഹകരണവും ഒക്കെ എങ്ങനെയാണ്?
1: തീർച്ചയായിട്ടും നാട്ടുകാരൊക്കെ ഭക്തന്മാർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നാട്ടുകാരുടെ ഭാഗത്ത് ഉണ്ടാവുന്നു. കാരണം വളരെ സ്നേഹത്തോടും വളരെ ആദരവോടുകൂടിയാണ് നമ്മൾ ഇവിടെ ക്ഷേത്ര ദർശനത്തിന് വരുന്ന ഭക്തന്മാരെ കമ്മിറ്റിക്കാരായാലും നാട്ടുകാരായാലും സ്വീകരിക്കുന്നത്. അതുകൊണ്ടെന്ന് വെച്ചാൽ വളരെ ദൂരത്തിന് വരുന്നവരൊക്കെ ഏറ്റവും നല്ല അഭിപ്രായമാണ് ഇവിടെയുള്ള പ്രദേശത്തുള്ള ആളെ കൊണ്ടും കമ്മിറ്റിയെ കൊണ്ടും അവർ പറയുന്നത്.
2: നമ്മളിപ്പം കുറച്ച് കാലം മാത്രമേ ആയിട്ടുള്ളൂ ഇത് നാലമ്പല ദർശനം. ഇപ്പൊ തെക്കൻ കേരളത്തിലുണ്ട്, വടക്കൻ കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ നാലമ്പലങ്ങളിലേക്ക് തീർത്ഥാടകർ വന്നു തുടങ്ങിയിട്ട് കുറച്ച് നാളുകളിലായിട്ടുള്ളൂ അല്ലെ? എങ്ങനെയാണ് ഭക്തജനങ്ങളുടെ ഒരു ആധിക്യം ഇപ്പം കൂടുതലാണോ എങ്ങനെയാണ്?
1: ഇവിടെ ഏകദേശം കൊറോണ എന്ന മഹാമാരിക്ക് 2 വർഷം മുമ്പെയാണ് ഈ നാലമ്പലം ഇങ്ങനെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് നമ്മൾ 4 ക്ഷേത്രങ്ങളിലുള്ള ഭാരവാസികളും നാട്ടുകാരും ഒക്കെ അറിയുന്നത്. അപ്പൊ അതിന്റെ കാരണം കൊണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ 4 അമ്പലക്കാരും കൂടി ഒത്തുചേർന്ന് കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഇപ്പൊ ആ കമ്മിറ്റി നിലവിലുണ്ട്. 4 അമ്പല കമ്മിറ്റി എന്നുള്ളത് അറിയപ്പെടുന്ന ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ പ്രവർത്തനമൊക്കെ നടന്നതും അതിന്റെ പേരിൽ തന്നെ ഞങ്ങൾ ഇതിനുള്ള പരസ്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. കാരണം മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ കൊട്ടിയൂർ പോലുള്ള മഹാക്ഷേത്രങ്ങളിലൊക്കെ ഞങ്ങൾ ഇതിന്റെ ബാനർ ഒക്കെ കെട്ടി ജനങ്ങള് അതിനൊക്കെ നല്ല സഹകരണമൊക്കെ ചെയ്തു തരുന്നുണ്ട് ജനങ്ങള്.
2: ഈ നാലമ്പല ദർശനത്തിന്റെ ഒരു പുണ്യം എങ്ങനെയാണ്?
1: നാലമ്പല ദർശനം എന്ന് പറഞ്ഞാൽ ഇതിലുണ്ട് പുണ്യത്തിൽ പറയുന്നത് ഒരു മാസം രാമായണം പാരായണം ചെയ്യുന്ന

0: ആളാണ്. ഈ നാലമ്പല ദർശനത്തിന്റെ ഒരു വലിയൊരു ഭാഗ്യം നമ്മളെ ഈ ക്ഷേത്രത്തിനും ഈ നാട്ടിലും കിട്ടിയിട്ടുണ്ട്. അതിലൂടെ തന്നെ ഒരുപാട് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ ഇപ്പം പുറത്തുനിന്നുള്ളതല്ലാത്ത ഭക്തജനങ്ങളുടെ പ്രവാഹം കണ്ടിട്ട് നാട്ടിൽ നിന്നും ആൾക്കാർ ക്ഷേത്രത്തിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷേത്രം നല്ല അഭിവൃദ്ധിയിലേക്ക് പോകും എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്. വലിയൊരു പരാധീനത ഉള്ള ക്ഷേത്രമാണ്, പുരോഗതി പ്രാപിച്ചു വരുന്നേയുള്ളൂ. നാട്ടുകാരുടെ നിർലോഭമായ സഹായ സഹകരണത്തോടു കൂടിയാണ് ഈ ക്ഷേത്രം ഇങ്ങനെ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ജീർണാവസ്ഥയിലുള്ള ക്ഷേത്രം ഇന്ന് ശ്രീകോവിലൊക്കെ ചെമ്പടിച്ച് വളരെ നല്ല ഭംഗിയാക്കി വച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രദക്ഷിണ വഴിയും തിരുമുറ്റവും ഇന്റർലോക്കെല്ലാം ചെയ്ത് ഭക്തന്മാർക്ക് സുഖമായി പ്രദക്ഷിണം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കർക്കടക മാസത്തിൽ വിശേഷമായിട്ട് താന്ത്രിക വിധികളോടുകൂടി മഹാമൃത്യുഞ്ജയ ഹോമവും മഹാഗണപതി ഹോമവും എല്ലാ വർഷവും ഈ കർക്കടക മാസത്തിൽ നടത്തി വരുന്നുണ്ട്. അതിനും ഭക്തജനങ്ങളിൽ നിന്നും നല്ല സഹകരണം ലഭിക്കാറുണ്ട്. ശ്രീരാമനെ കുറിച്ച് പറയുന്ന സമയത്ത് ഭക്തന്മാർക്ക് അധികം അഭീഷ്ട വരദായകനായിട്ടുള്ള ദൈവമാണ് ഈ നെറുവേലി ശ്രീരാമ ക്ഷേത്രം ത്തിലെ ഭഗവാൻ. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഭക്തന്മാർക്ക് മുഴുവനും നല്ല ഒരു അനുഗ്രഹം ഭഗവാന്റെ അടുക്കൽ നിന്ന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നു.
1: നാലമ്പല വിശേഷങ്ങളിൽ നെറുവേലി ശ്രീരാമക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്. ക്ഷേത്രവിശേഷങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവച്ചത് നെറുവേലി ശ്രീരാമക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ എ ഇ ഭാസ്കരനും ക്ഷേത്ര കമ്മിറ്റി അംഗം ശ്രീ രാമചന്ദ്രനും. ജനകീയം. SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.
2: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാടൻ പാട്ടുകൾ.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
2: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
2: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
1: സിഎം വിസ്താര നെല്ലൂന്നി.
3: റേഡിയോ മലബാർ.

റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിക്കുന്ന രാമകഥ ഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:00 വായനശാല. ഇതിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാവപ്പെട്ട വേശ്യ എന്ന കഥാസമാഹാരത്തിലെ മിസിസ് ജി പിയുടെ സ്വർണപ്പല്ലുകൾ എന്ന കഥ കേൾക്കാം. അവതരണം സ്നേഹ വലിയ പുരയിൽ. 9:30 സംഗീത നിശ. 10:00 മധുരഗീതങ്ങൾ. 5:05 പ്രഭാതഗീതങ്ങൾ. തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ അക്കിത്തത്തിന്റെ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കവിത കേൾക്കാം. ആലാപനം ശിവന്യ ചോല. തുടർന്ന് ചരിത്രപദം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം എന്നിവ കേൾക്കാം. 6:30 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിക്കുന്ന രാമകഥ ഗാനലയം. 12-ാം ദിവസമായ ഇന്ന് ആരണ്യകാണ്ഡത്തിലെ ഖരവധം എന്ന ഭാഗം കേൾക്കാം. പാരായണം ചെയ്യുന്നത് വത്സല ടീച്ചർ പാടിക്കുന്ന് കയരളം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 നാലമ്പല ദർശനം. ഇതിൽ എളയാവൂർ ഭരതക്ഷേത്രത്തെക്കുറിച്ച് കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനശാല. ഇതിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാവപ്പെട്ടവരുടെ വേശ്യ എന്ന കഥാസമാഹാരത്തിലെ മിസിസ് ജി പിയുടെ സ്വർണപ്പല്ലുകൾ എന്ന കഥ കേൾക്കാം. അവതരണം സ്നേഹ വലിയ പുരയിൽ. 8:00 സ്മൃതിഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 നാലമ്പല ദർശനം. എളയാവൂർ ഭരതക്ഷേത്രത്തെക്കുറിച്ച് കേൾക്കാം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിക്കുന്ന രാമകഥ ഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. ഇതിൽ മലബാർ വെഡ്ഡിംഗ് എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM

ശ്രോതാക്കളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വായനശാല ഇനി മുതൽ ചൊവ്വാഴ്ച രാവിലെ 7:35 കേൾക്കാം. അതുപോലെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ശാസ്ത്രവീതി ഇനി മുതൽ കേൾക്കാം വ്യാഴാഴ്ച രാവിലെ 7:35.

0: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम्। प्रवाचकः जतिन शर्मा। आदौ मुख्य वार्ताः। सर्वकारेण लोकसभायां सार्वजनिक परीक्षा अनुचित साधन निवारण संशोधन विधेयकः उपस्थापितः। प्रतिपक्षीयाणां भृशं कोलाहलेन संसद सदनम् अद्य स्थगितम्। अस्मिन् विषये चर्चायाः स्थगनं राष्ट्राय असमीचीनं सन्देशं प्रसारयिष्यतीति केन्द्रीयमन्त्री किरण रिजिजुः उदघोषयत्। एम वी ओमर्फी इति वाणिज्यपोते जाते आक्रमण प्रकरणे एकस्य भारतीय नागरिकस्य निधनात् पश्चात् भारत सर्वकारेण युक्रेन देशस्य राजदूतः आहूतः। ऋतुविभागेन ओडिशा छत्तीसगढ़ पश्चिम वंग राज्येषु अतिवृष्टिपरा पूर्व सूचना प्रख्यापिता। आईएसएफ लक्ष्यभेद विश्वचषक स्पर्धायां भारतस्य ईशा सिंहः स्वर्णपदकम् अवाप्तवती। मनुभास्करश्च कांस्यपदकं समुपार्जितवती। अपि च नवदिल्ल्यां द्वादशतमा राष्ट्रमण्डल टेबल टेनिस चैम्पियनशिप क्रीडा अद्य समारब्धा। अथ वार्ताः विशदीकृत्य। अद्य लोकसभायां सार्वजनिक परीक्षा अनुचित साधन निवारण संशोधन विधेयकः उपस्थापितः। एषः विधेयकः 24-अधिक-2000 वर्षस्य अधिनियमस्य संशोधनं कर्तुम् ईहते। एषः छात्राणां भाविजीवनस्य संरक्षणं परीक्षाप्रणाल्याः पारदर्शितां निष्पक्षतां सत्यनिष्ठां च दृढयितुम् एकां सबलां न्यायसंरचनाम् उद्भावयति। अस्मिन् विधेयके केचन महत्वपूर्णाः नियमाः समाविष्टाः सन्ति, यत्र अपराधिनां कृते 10 वर्षपर्यन्तः कारागृहदण्डः, 10 कोटिरूप्यकाणां दण्डशुल्कं, सहैव दोषिणां सम्पत्ति अधिग्रहणम् इत्यादयः कठोराः दण्डाः विधीयन्ते। मध्याह्ने 12 वादने प्रथमस्थगनात् पश्चात् यदा सभा पुनः समवेता तदा राज्यमन्त्री डॉ. जितेन्द्र सिंहः विधेयकम् उपस्थापितवान्। विधेयकस्य उपस्थापनावधौ नीट प्रकरणे छात्रविरोध प्रदर्शनस्य आरक्षक कार्याचरणमधिकृत्य चर्चां कामयमानाः प्रतिपक्षसदस्याः उत्थाय उच्चैः कोलाहलं कृतवन्तः। नीट परीक्षा प्रकरणे प्रदर्शनकारी छात्रेषु कृतस्य आरक्षक कार्याचरणस्य विरोधं कुर्वतां विपक्षिदलानां घोरकोलाहलेन अद्य संसदः उभयोः सदनयोः कार्यजातं पुनः श्वः प्रातः 11 वादनं यावत् बाधितम् अभवत्। सायं 5 वादने तृतीयस्थगनात् परं यदा लोकसभा समवेता तदा पीठासीनाधिकारी कृष्णप्रसाद तेनेटी देशस्य परीक्षाप्रणाल्यां परिष्कारार्थं सार्वजनिक परीक्षा अनुचित साधन निवारण संशोधन विधेयकम् इत्यस्योपरि चर्चां प्रारब्धुम् ऐच्छत्। तदा विपक्षिसांसदाः स्वस्थानेभ्यः उत्थाय उच्चैः विरोधोद्घोषान् अकुर्वन्। अत्रावसरे तैः नीट विषये प्रदर्शनकाले छात्रेषु पञ्जीकृतानां सर्वासां प्राथमिकीनां सद्य एव प्रत्याहरणस्य दृढयाचना विहिता। विदेशमन्त्रालयेन अद्य भारतस्थितः युक्रेन देशस्य राजदूतः डॉ. अलेक्जेंडर पोलिश्चुक इत्यसौ आहूतः। अयं पदक्षेपः व्यापारिकपोते एम वी ओमोर्फी इत्यस्मिन् संजाते आक्रमणे एकस्य भारतीय नागरिकस्य मृत्योः पश्चादुत्थापितः। एतां घटनामालक्ष्य स्वस्य गभीरा चिन्ता प्रकटयता विदेशमन्त्रालयेन व्यापारिकपोतेषु एतादृशाणाम् आक्रमणानां घोरनिन्दा विहिता। मन्त्रालयेन रेखाङ्कितं यत् एतादृशाणि आक्रमणानि सामुद्रिकनौवहनस्य सुरक्षायां, नौवहनस्वतन्त्रतायाम्, अन्ताराष्ट्रियव्यापारे च प्रतिकूलप्रभावं निपातयन्ति। विदेशमन्त्रालयेन एकस्मिन् वक्तव्ये गदितं यत् व्यापारिकपोतानां लक्ष्यीकरणं प्रति भारतस्य दृढचिन्ता युक्रेन प्रशासनं यावत् प्रापयितुं राजदूतः निवेदितः। मन्त्रालयेन पुनः प्रत्यपादि यत् एतादृशानि कार्याणि निरपराधानां नागरिकनाविकानां जीवनं संकटे निपातयन्ति। केन्द्रीयसंसदीयकार्यमन्त्री किरण रिजिजुः अद्य सार्वजनिकपरीक्षाविधेयकमधिकृत्य चर्चां प्रतिरुन्धतः विपक्षीयान् दलान् भृशं निन्दितवान्। संसदी प्रसार माध्यमान् संबोधयन् सः न्यगादीत् यत् एषः विधेयकः प्रश्नपत्र गोप्यता भंग प्रकरणेषु संलग्नानां दोषिणां कृते कठोरस्य समयबद्धस्य च दण्डस्य विधानं करोति। श्री रिजिजुः सविस्तरम् अवदत् यत् अस्मिन् विषये चर्चायाः विघटनं छात्रेषु राष्ट्रे च असमीचीनं सन्देशं प्रसारयति।
1: देश में जो एग्जामिनेशन होने का जो प्रक्रिया आज तक हमने देखा है उसको मजबूती से जो रिफॉर्म्स लाया है इस पे चर्चा होना ये सबसे प्राथमिकता होना चाहिए। मुद्दे को भटकाने के लिए और मुद्दे चेंज करने के लिए कोई कोशिश ना करें। इस वक्त स्टूडेंट का वेलफेयर, स्टूडेंट का फ्यूचर और स्टूडेंट का इंटरेस्ट, ये हम सबका प्राथमिकता होना चाहिए।
0: रिजिजुः विपक्षीयान् दलान् अभ्यर्थयत् यत् ते छात्राणां भावनाः सम्भावयन्तः प्रस्तावित विधेयकमधिकृत्य सर्जनात्मकचर्चायां संलग्नाः भवेयुः। संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तंत्रांशे अपि समुपलब्धो भविष्यति। अद्य पूर्वराष्ट्रपतेः प्रसिद्ध वैज्ञानिकस्य भारतरत्न विभूषितस्य डॉक्टर एपीजे अब्दुल कलाम वर्यस्य पुण्यतिथिः वर्तते। लोकप्रियः मिसाइल मैन इति नामना प्रख्यातः डॉक्टर कलाम वर्यः देशस्य अग्रगण्येषु शिक्षकेषु अन्यतमत्वेन स्मर्यते। सः प्रतिष्ठित नागरिक सम्मानैः पद्मभूषणं, पद्मविभूषणं अथ च देशस्य सर्वोत्कृष्टं नागरिक सम्मानं भारतरत्नम् इत्यादिभिः विभूषितम्। सः भारतस्य रक्षा संशोधनक्षेत्रे अन्तरिक्षानुसन्धान विकास कार्येषु च अत्यन्तं महत्वपूर्णां भूमिकां निर्व्यूढवान्। भारतीय ऋतुविज्ञान विभागः पूर्वम् अनुमिमिते यत् वंगोपसागरे गभीरनिम्नपीडस्य संजातत्वात् श्वः यावत् ओडिशा छत्तीसगढ़ गंगातटीय पश्चिमवंग राज्येषु अतिवृष्टिः भविता। विभागेनानेन अद्य ओडिशा राज्ये क्वचित् अत्यन्तवर्षणस्य सम्भावनामालोच्य रक्तवर्णीया सञ्चेतना प्रसारिता। एतदतिरिच्य ऋतुसंस्था दिल्ली चण्डीगढ़ हरियाणा हिमाचल प्रदेश पंजाब उत्तर प्रदेश उत्तराखंड विदर्भ क्षेत्रेषु अपि श्वः यावत् अतिवृष्टिं वेदयति। इतोपि च विभागः धीवरान् उद्बोधयति यत् ते बुधवासरं यावत् उत्तर पश्चिम वंगोपसागरे तथा ओडिशा पश्चिम वंग उत्तर आंध्र प्रदेशयोः तटीय क्षेत्रेषु समुद्रं मा विविशुः। असम राज्ये जलौघस्थितौ परिष्कारो जातः यतः अधिकांशेषु प्रभावित क्षेत्रेषु जलस्तरः न्यूनीभूतः। साम्प्रतं शिवसागर गोलाघाट जारहाट चराईदेव जनपदेषु स्थापितेषु नवाधिकशतं साहाय्य शिविरेषु 37,000+ जनाः आश्रयं गृहीतवन्तः। केवलं शिवसागर जनपदे एव 66 सहायता शिविराणि सञ्चालितानि, येषु 30,000+ जनाः वर्तमानाः। प्रशासनिक अभिकरणानि एतेषु जनपदेषु प्रभावितेभ्यः जनेभ्यः साहाय्य सामग्रीणां वितरणं कुर्वन्ति। लक्ष्यभेद क्रीडायाम् अद्य चीनस्य हांगझोउ नगरे समायोजितायाम् ISSF विश्वचषक स्पर्धा मालिकायां भारतस्य ईशा सिंहः महिलानां 25 मीटर पिस्टल स्पर्धायां स्वर्णपदकं विजितवती। 21-वर्षीया ईशा सिंहः अन्तिमस्पर्धायाम् उत्कृष्टं नैपुण्यं प्रदर्श्य 40 लक्ष्यवेधैः सह स्वर्णपदकम् आत्मसात् कृतवती। अपरत्र पेरिस ओलंपिक स्पर्धायाः पदकविजेत्री मनुभास्कर प्रतिस्पर्धायां निर्णायकं शूट ऑफ जित्वा 28 लक्ष्यवेधैः कांस्य पदकम् अर्जितवती। नवदिल्ल्याम् अद्य 22-तमायां राष्ट्रमंडल टेबल टेनिस प्रतिस्पर्धायाः विधिवत शुभारंभो जातः। स्पर्धायाः उद्घाटन समारोहं संबोधयन्ती दिल्ल्याः मुख्यमंत्री रेखा गुप्ता प्रावोचत् यदेषा राष्ट्रमंडल टेबल टेनिस प्रतियोगिता सर्वेषां कृते प्रेरणास्रोतः वर्तते। इयं सहभागिदेशानां मध्ये परस्पर संबंधान् सुदृढीकर्तुं सहायिका भविष्यति इति वार्ताः।
2: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
4: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
3: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
5: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
6: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
7: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
6: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
8: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലഹരി മാഫിയയുടെ പൂർണ്ണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടിയുമായി സിവിൽ സപ്ലൈസ് വകുപ്പ്. പൂഴ്ത്തിവെപ്പ് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭയുടെ അന്തസ്സിന് അനുസരിച്ച് അംഗങ്ങൾ പെരുമാറണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റു ഹർജികളും പരിഗണിക്കും. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടങ്ങളുടെ മേഖലാതല ശില്പശാലകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പ് വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. സപ്ലൈകോയുടെ ഓണം ട്രേഡ് ഫെയറുകൾ അടുത്ത മാസം 8 ആരംഭിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. AAY റേഷൻ കാർഡ് ഉടമകൾക്കുള്ള 16 ഇനം ഉൽപ്പന്നങ്ങൾ അടങ്ങുന്ന സൌജന്യ ഓണക്കിറ്റ് വിതരണം August 1 ആരംഭിക്കും. വിപണിയിലെ പൂഴ്ത്തിവെപ്പ് തടയാൻ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ പരിശോധന ശക്തമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. കുറ്റിപ്പുറം ബസ് അപകടം ഏറെ ഗൌരവതരമാണെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
9: ഒരു സ്റ്റേജ് കാരിയർ ബസ് എന്നുള്ള നിലയ്ക്ക് അത് ഓവർ സ്പീഡ് പോയി എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കാണുന്നത്. കഴിഞ്ഞ കൊട്ടാരക്കര അപകടത്തിന് ശേഷം എന്ത് അപകടം ഉണ്ടായാലും അത് പോലീസ് കേസ് ആവുന്നതിന് പുറമെ ഒരു 5-day എൻക്വയറി, അതിന് പോസ്റ്റ് ക്രാഷ് എൻക്വയറി എന്നാണ് പേരിട്ടിട്ടുള്ളത്. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കർശനമായിട്ടുള്ള സ്പീഡ് നിയന്ത്രണം പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നടത്തണം. അതേപോലെ സ്റ്റേജ് കാരിയർക്കെല്ലാം സ്പീഡ് ഗവർണർ വേണം. അപ്പൊ സ്പീഡ് ഗവർണർ ഇല്ലാത്ത വണ്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ കർശനമായ നടപടികൾ എടുക്കും.
8: ലഹരി മാഫിയയുടെ പൂർണ്ണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ട് പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾ ഒരേ മനസ്സോടെ സ്വീകരിച്ച ഈ പദ്ധതി കേരളത്തെ സുരക്ഷിത സംസ്ഥാനമാക്കുമെന്നും അദ്ദേഹം കാസർഗോഡ് മാധ്യമങ്ങളോട് പറഞ്ഞു. 8500 പേർ അറസ്റ്റിലായതായും 70 കോടി വിലമതിക്കുന്ന മയക്കുമരുന്ന് ഇതിനകം പിടികൂടിയിട്ടുണ്ടെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ ജില്ലാ കുടുംബശ്രീ ഓഫീസിൽ നടത്തിവന്ന കുത്തിയിരിപ്പ് സമരം ഒത്തുതീർന്നു. കൃഷിമന്ത്രി ടി സിദ്ദിഖ് നേരിട്ടെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയാണ് ഒത്തുതീർപ്പിലെത്തിയത്. മൈക്രോ പ്ലാനിലെ അപാകത ഉടൻ പരിഹരിക്കുമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ ദുരന്തബാധിതർക്കും 2 ലക്ഷം രൂപ വീതം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കുണ്ടറ സ്വദേശി സിയാദാണ് മരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
10: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
8: തുടർച്ചയായ പഠനമാണ് ജീവിതമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തിരുവനന്തപുരം ഹിന്ദി പ്രചാര സഭയിൽ ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ വാസുദേവൻ പിള്ളയുടെ അർത്ഥകായ പ്രതിമ മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു. ഈ വർഷത്തെ ഓണം വാരാഘോഷം പ്ലാസ്റ്റിക് രഹിതമായി നടപ്പിലാക്കുമെന്ന് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ചെയർമാൻ വി. മുരളീധരൻ MLA. തിരുവനന്തപുരം നഗരസഭയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഘോഷയാത്രയ്ക്കുള്ള ഫ്ലോട്ടുകളുടെ നിർമ്മാണത്തിന് പ്രകൃതി സൌഹൃദ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. ഹരിതചട്ടം പാലിച്ച് നിർമ്മിക്കുന്ന മികച്ച ഫ്ളോട്ടുകൾക്ക് സമ്മാന നിർണയത്തിൽ മുൻഗണന നൽകുന്നതിനോടൊപ്പം പ്രത്യേക ഹരിത ഫ്ളോട്ട് അവാർഡും സമ്മാനിക്കുമെന്നും ശ്രീ വി. മുരളീധരൻ അറിയിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി BJP ചില മലയാള മാധ്യമങ്ങൾ നടത്തുന്ന വ്യാജ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. കേരളത്തിലെ ജനങ്ങൾ അടിസ്ഥാനരഹിതമായ വാർത്തകൾ തള്ളിക്കളയുമെന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടിയുടെ മീഡിയ ടീമുമായി വിവരങ്ങൾ സ്ഥിരീകരിക്കാതെയാണ് ഇവ നൽകിയതെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണത്തിന്റെ വിഴിഞ്ഞം കേന്ദ്രത്തിലുള്ള അക്വേറിയത്തിൽ പ്രദർശനത്തിനായി പുതിയ അതിഥി കൂടി. കന്യാകുമാരി കടലിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ എത്തിച്ചു നൽകിയ ഗിറ്റാർ ഫിഷ് ആണ് പുതിയ അതിഥി. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
11: 2 ആഴ്ച മുൻപാണ് കന്യാകുമാരിയിൽ നിന്നും ഗിറ്റാർ ഫിഷിനെ വിഴിഞ്ഞത്തെത്തിച്ചത്. വിഴിഞ്ഞം സമുദ്ര ഗവേഷണ കേന്ദ്രത്തിന്റെ അക്വേറിയത്തിലെത്തിയ ഗിറ്റാർ ഫിഷിന് തിരണ്ടിയുടെ തലയും സ്രാവിന്റെ ഉടലിന് സമാനമായ രൂപവുമാണുള്ളത്. കാഴ്ചയിൽ ഗിറ്റാറിന്റെ രൂപമുള്ളതിനാലാണ് ശാസ്ത്രലോകം ഇതിന് ഗിറ്റാർ ഫിഷ് എന്ന് പേരിട്ടത്. തവിട്ട് കലർന്ന മഞ്ഞ നിറവും ശരീരത്തിൽ പൊട്ടുകൾ പോലുള്ള അടയാളവുമുള്ള മീനാണിത്. തരുണാസ്ഥികളാൽ നിർമ്മിതമായ ഇതിന്റെ ശരീരത്തിന് ചെറു സ്കെയിലിന്റെ വലുപ്പമാണുള്ളത്. ഗിറ്റാർ ഫിഷിന് കൂട്ടായി വെള്ള തിരണ്ടിക്കുഞ്ഞിനെയും അക്വേറിയത്തിൽ എത്തിച്ചിട്ടുണ്ട്.
8: അടുത്ത മാസം 2 നടക്കുന്ന സെറ്റ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് LBScenter.kerala.gov.in നിന്നും ഡൌൺലോഡ് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. ഇത് തപാൽ മാർഗം ലഭിക്കുന്നതല്ല. കണ്ണൂർ ആറളം ഫാമിലെ കാട്ടാനകളെ തുരത്തുന്ന ഗജമുക്തി ദൌത്യം പുനരാരംഭിച്ചു. 4 ആനകളെയാണ് ഇന്ന് തുരത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
12: കൊട്ടിയൂർ റേഞ്ച് കീഴ്പള്ളി സെക്ഷൻ പരിധിയിലെ ആറളം പഞ്ചായത്ത്, ആറളം വില്ലേജ്, ആറളം ഫാം എന്നിവിടങ്ങളിൽ തമ്പടിച്ച കാട്ടാനകളെ ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറിയിൽ എത്തിക്കുന്ന ദൌത്യമാണ് ഇന്ന് നടത്തിയത്. രാവിലെ മുതൽ കൊട്ടിയൂർ റേഞ്ച് കീഴ്പള്ളി സെക്ഷൻ പരിധിയിലെ ആറളം TRDM ബ്ലോക്ക് 8 എലിപ്പാട് 18 ഏക്കർ പ്രദേശങ്ങളിൽ നിന്നുമാണ് ആനകളെ തുരത്തുന്ന ദൌത്യം നടത്തിയത്. 4 കാട്ടാനകളെ എലിപ്പാട് 18 ഏക്കർ ഭാഗങ്ങളിൽ നിന്നും താളിപ്പാറ ആനമുക്ക് വഴി ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറിയിലേക്ക് കയറ്റിവിട്ടു.
8: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. നീന്തലിൽ പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിലാണ് ഒളിമ്പ്യൻ സജൻ പ്രകാശ് ഫൈനലിൽ കടന്നത്. ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയുമായി സജൻ പ്രകാശ് ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ മാറ്റുരയ്ക്കും. ലോങ് ജംപ് താരം മുരളി ശ്രീശങ്കർ 8.01 മീറ്റർ ചാടിയാണ് ഫൈനലിൽ ഇടം നേടിയത്. പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ തമിഴ്നാട് സ്വദേശി രാജമുത്തുപാണ്ഡി വെള്ളി മെഡൽ നേടി. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു.
13: ലഹരി മാഫിയയുടെ പൂർണ്ണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടിയുമായി സിവിൽ സപ്ലൈസ് വകുപ്പ്. പൂഴ്ത്തിവയ്പ്പ് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: രാമകഥാഗാനലയം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

ഗാനലയം. പതിനൊന്നാം ദിവസമായ ഇന്ന് അധ്യാത്മരാമായണം, ആരണ്യകാണ്ഡത്തിലെ അഗസ്ത്യ സന്ദർശനം, അഗസ്ത്യ സ്തുതി എന്നീ ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നു പ്രിയ മുരളി കുറ്റിയാട്ടൂർ.

ഭരതനും ശത്രുഘ്നനും അയോധ്യയിലെത്തി. രാജഭവനത്തിൽ പ്രവേശിച്ചു. ഏകാഗിനിയായ മാതാവ് കൈകേയിയെ കണ്ടിട്ട് ഭക്തിയോടെ അവരുടെ പാദങ്ങളിൽ പ്രണമിച്ചു. എന്നിട്ട് ചോദിച്ചു, അമ്മേ, എൻ്റെ അച്ഛനെവിടെ? അമ്മയെ ഇവിടെ തനിച്ചാണല്ലോ കാണുന്നത്. കൈകേയി ഇങ്ങനെ പറഞ്ഞു, ഹേ പിതൃവത്സലനായ പുത്ര, എന്താണ് ദുഃഖിക്കുന്നത്? നിന്റെ പിതാവ് അശ്വമേധാദി യാഗങ്ങൾ ചെയ്യുന്ന ധർമ്മശീലന്മാർ പ്രാപിക്കുന്ന സൽഗതിയെ പ്രാപിച്ചു. ഇത് കേട്ട ഭരതൻ ശോകവിഹുലനായി നിലത്തു വീണു. അപ്പോൾ കൈകേയി പറഞ്ഞു, ഹേ പുത്ര, സമാശ്വസിച്ചാലും നിനക്കെല്ലാം ശുഭമാണ്. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭരതൻ ചോദിച്ചു, അമ്മേ, മരിക്കുന്ന സമയത്ത് പിതാവ് എന്താണ് പറഞ്ഞത്? വീണ്ടും വീണ്ടും രാമ രാമ ലക്ഷ്മണ സീതേ എന്നിങ്ങനെ വിലപിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്വർഗത്തിലേക്ക് ഗമിച്ചത്. അപ്പോൾ രാമൻ അടുത്തുണ്ടായിരുന്നില്ലേ? ലക്ഷ്മണനും സീതയും എവിടെ പോയിരുന്നു? കൈകേയി പറഞ്ഞു, നിന്റെ പിതാവ് രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അപ്പോൾ നിനക്ക് രാജ്യം ലഭിക്കുന്നതിനു വേണ്ടി ഞാൻ ആ അഭിഷേകത്തെ വിഘ്നം വരുത്തി. പണ്ട് നിന്റെ പിതാവ് രണ്ട് വരങ്ങൾ തന്നിരുന്നു എനിക്ക്. അത് ഞാൻ അപ്പോൾ ആവശ്യപ്പെട്ടു. അവയിൽ ഒന്നിനാൽ നിനക്ക് മുഴുവൻ രാജ്യവും രാമന് വനവാസവും സാധിപ്പിച്ചു. രാമനും ലക്ഷ്മണനും സീതയും കാട്ടിലേക്ക് യാത്ര പോയി. മാതൃവാക്യം കേട്ട ഭരതകുമാരൻ വജ്രത്താൽ ഖണ്ഡിക്കപ്പെട്ട വൃക്ഷമെന്ന പോലെ പ്രജ്ഞയേറ്റ് ഭൂമിയിൽ വീണു. കൈകേയി വീണ്ടും ഇങ്ങനെ പറഞ്ഞു, വത്സ, നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? മഹാസാമ്രാജ്യം കയ്യിൽ കിട്ടിയ ഈ സന്ദർഭത്തിൽ ദുഃഖത്തിന് അവസരം എവിടെ? മാതാവിനെ ദഹിപ്പിക്കുന്ന മട്ടിൽ നോക്കിക്കൊണ്ട് ഭരതൻ പറഞ്ഞു, മഹാപാപി, നിങ്ങൾ എന്നോട് സംസാരിക്കുവാൻ പോലും അയോഗ്യയാണ്. നിങ്ങൾ ഭർതൃഘാതിനിയാണ്. നിങ്ങളുടെ ഗർഭത്തിൽ ജനിക്കുക കാരണം ഞാനും പാപിയാണ്. ഞാൻ തീയിൽ ചാടിയോ വിഷം കഴിച്ചോ വാൾകൊണ്ട് തന്നെത്താൻ വെട്ടിയോ മരിക്കാൻ പോവുകയാണ്. നിങ്ങൾ നരകത്തിൽ പോയി പതിക്കും. ഇപ്രകാരം ഭർസിച്ചുകൊണ്ട് ഭരതൻ കൗസല്യയുടെ ഭവനത്തിലേക്ക് പോയി. കൗസല്യയാകട്ടെ ഭരതനെ കണ്ട മാത്രയിൽ തൊണ്ടപൊട്ടുമാറി കരഞ്ഞു. കൗസല്യയോട് ഭരതൻ പറഞ്ഞു, മാതാവേ, എന്റെ വാക്കുകൾ കേട്ടാലും രാമരാജ്യാഭിഷേക വിഷയത്തിൽ കൈകേയി ചെയ്തതും മറ്റുള്ളതുമായ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞതേയില്ല. ഭരതനെ ആലിംഗനം ചെയ്തുകൊണ്ട് കൗസല്യ പറഞ്ഞു, പുത്ര, അതെനിക്ക് നന്നായിട്ടറിയാം. നീ ദുഃഖിക്കേണ്ട. ഈ അവസരത്തിൽ ഭരതൻ എത്തിച്ചേർന്നതറിഞ്ഞ വസിഷ്ഠൻ മന്ത്രിമാരോടുകൂടി രാജമന്ദിരത്തിലേക്ക് ചെന്ന് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഭരതനെ നോക്കി ആദരപൂർവം പറഞ്ഞു, വൃദ്ധനും ജ്ഞാനിയും സത്യപരാക്രമനുമായിരുന്ന ദശരഥ മഹാരാജാവ് മനുഷ്യജന്മത്തിൽ അനുഭവിക്കാവുന്ന സർവസുഖങ്ങളും അനുഭവിച്ച് ഉദാര ദക്ഷിണയോടുകൂടി യജ്ഞങ്ങൾ നടത്തി അശ്വമേധാദി യാഗങ്ങൾ സാക്ഷാത്കരിച്ച് വിഷ്ണു ഭഗവാനെ പുത്രനായ രാമനായി ലഭിച്ചു, സ്വർഗം പ്രാപിച്ചു. മനുഷ്യന്മാർ ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുത്തൻ വസ്ത്രങ്ങളെ കൈക്കൊള്ളുന്നത് പോലെ ജീവാത്മാവ് ജീർണദേഹത്തെ ഉപേക്ഷിച്ച് പുതിയ ദേഹത്തെ കൈക്കൊള്ളുന്നു. അതിനാൽ ശോകത്തിന് എന്ത് കാരണം? ആത്മാവ് മരിക്കുന്നില്ല, ഒരിക്കലും ജനിക്കുന്നുമില്ല. ഹേ കുലനന്ദന, എണ്ണത്തോണിയിൽ നിന്ന് പിതൃദേഹത്തെ പുറത്തെടുത്ത് മന്ത്രിമാരോടും ഞങ്ങളോടും കൂടി വിധിപ്രകാരമുള്ള സംസ്കാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. കുലഗുരുവായ വസിഷ്ഠനാൽ ഈ വിധത്തിൽ സംബോധിതനായ ഭരതകുമാരൻ അജ്ഞാനസംബോധമായ ശോകത്തെ ത്യജിച്ച് വിധിയാവണ്ണം ക്രിയകൾ ചെയ്തു. ഗുരുപദേശാനുസാരേണ അഗ്നിഹോത്രികൾക്കുള്ള വിധിപ്രകാരം ഭരതൻ പിതാവിന്റെ ദേഹം സംസ്കരിച്ചു. ഭരതൻ രാമനെ തന്നെ ചിന്തിച്ചുകൊണ്ട് വസിഷ്ഠനോടും ശത്രുഘ്നനോടും മന്ത്രിമാരോടും കൂടി സ്വഗൃഹത്തിൽ വസിച്ചു. ജാനകീദേവിയോടും ലക്ഷ്മണനോടും കൂടി ശ്രീരാമൻ ഘോരവനത്തിൽ പോയിരിക്കുകയും എന്റെ മാതാവ് നോട്ടം കൊണ്ട് തന്നെ രാക്ഷസിയെപ്പോലെ ഹൃദയം ഭേദിക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ ഞാൻ ദൃഢമതിയായിട്ട് രാജ്യം മുഴുവനും ദൂരത്ത് വലിച്ചെറിഞ്ഞ് ഇപ്പോൾ തന്നെ വനത്തിലേക്ക് ഗമിച്ച് സീതാസമേതനും സുസ്മേരവദനനുമായ ശ്രീരാമനെ സദാ സേവിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഭരതൻ അവിടെ നിവസിച്ചു.

0: ശബ്ദമാത്രമാണ്.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
2: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
2: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഹരിത സമൃദ്ധി
1: ഗ്രാമസമൃദ്ധിയുടെ

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ഇന്ന് കാർഷിക വിശേഷങ്ങൾ നമ്മോട് പങ്കുവെക്കുന്നു സതി വണ്ടിച്ചാലിൽ.
1: ചെറുപ്പം മുതൽ എന്റെ വീട്ടിൽ കൃഷി, നെൽകൃഷി, മുഴുവൻ സമയം നെൽകൃഷിയാണ്. 3 വളവെടുക്കുന്ന നെൽകൃഷിയാണ്. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് ഉൾക്കൊണ്ടിട്ടാണ് ഈ ഒരു ജീവിതം എന്ന് തന്നെ പറയാം. ഒരു സാധനം നമ്മള് മത്സ്യം പോലും വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ് മുമ്പേ ഉണ്ടായിട്ടുള്ളത്, എന്റെ കല്യാണം കഴിയുന്നതിനും മുന്നേ ഉണ്ടായിട്ടുള്ളത്. നെല്ല് കുത്തിയ അരിന്റെ ഭക്ഷണം അല്ലാതെ നമ്മളൊന്നും കഴിച്ചിട്ടില്ല. ഇവിടെ വന്നപ്പോന്ന്, കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോന്ന് ആ ഒരു രീതി മാറിയത്. വീടോട് ചേർന്നിട്ട് തന്നെ കുളങ്ങള്, 2 കുളമുണ്ട്. അപ്പൊ ആ കുളത്തിലുള്ള മീനിനെ പിടിക്കലും തുണി കഴുകലും അതിൻ്റെ അകത്തുനിന്ന് മാറിയിട്ട് വേറൊരു ജീവിതത്തിലേക്ക് വന്നപ്പോ ഭയങ്കര വിഷമായിരുന്നു. കഞ്ഞിവെള്ളം കുടിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് അരി കൊണ്ടുവന്നിട്ടുള്ള കഞ്ഞി വെച്ച് കുടിച്ചിട്ടുണ്ട്. മുറ്റത്ത് 2 കപ്പ വെച്ചു. കപ്പ വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 കിലോ, ഒറ്റ ഒരു മൂടുന്ന 20 കിലോ കിഴങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് വന്ന ആ സമയത്ത് നല്ല കറുത്ത മണ്ണ, നല്ല മണ്ണായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് പയറ് നല്ല വളവ് കിട്ടി എനിക്ക്. പിന്നെ ടെറസില് എന്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം 15 വർഷം, എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനസ്സിനെ ഒന്ന് സന്തോഷാക്കാൻ, നമ്മളെ ഒരു കുഞ്ഞുങ്ങളെ പോലെ അത്രയും കൃഷിനെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ. രാത്രിയാവും ഞാൻ വീട്ടിലെത്താൻ, 7 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ രാത്രി 8 മണി, ചില ദിവസം 9 മണി. ഓവർ ടൈം ജോലി ഉണ്ടെങ്കിൽ 9:30 വീട്ടിലെത്താൻ മൊബൈൽ ലൈറ്റ് അടിച്ചുകൊണ്ടാന്ന് എല്ലാം ചെയ്യുന്നത്. 11 മണി വരെ എല്ലാം നോക്കും. ജീവിതത്തിന്റെ ആ മനോവിഷമം മാറാൻ വേണ്ടി ഇത്തിരി നേരം ടെൻഷൻ പിടിച്ച വർക്കാണ് എന്റെ മേഖല എന്ന് പറയുന്നത്, ടെൻഷൻ പിടിച്ച വർക്ക്. അതിൻ്റെ അകത്തുനിന്ന് ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്. കുറച്ചു സമയം നമ്മള് ഇതിനെ ഒന്ന് തൊട്ട് തലോടി നമ്മൾ ആ ഒരു സ്പേസിലേക്ക് വരികയാണെങ്കിൽ അത്രയും മനസ്സിനും സന്തോഷം, ബാക്കിയുള്ള ടെൻഷൻ തീരേ ഇല്ലാണ്ടാവും. കൃഷിനെ സ്നേഹിക്കുമ്പോഴുള്ള ആ ഒരു സപ്പോർട്ട്, പിന്നെ നമുക്ക് വിഷമില്ലാത്ത, നമ്മളിപ്പോ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നത്, അപ്പൊ അതിൻ്റെ അകത്ത് നല്ലൊരു മാറ്റം വരുത്തിക്കൊണ്ട് വിഷരഹിത പച്ചക്കറി നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ തന്നെ ഒരു 4 ഗ്രോ, ഞാൻ എല്ലാവരുടെ അടുത്തും അഡ്വാൻസ് ആയിട്ട് പറയുന്നത്, ഒരു 4 ഗ്രോ ബാഗിലെങ്കിലും നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും എല്ലാം നട്ട് വളർത്തി കഴിഞ്ഞാൽ അതിനോളം സുഖം, അതിനോളം സന്തോഷം വേറൊന്നും ഇല്ല ജീവിതത്തിൽ. ഒരു ദിവസം എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ അന്നത്തെ ദിവസം മുഴുവനും ഞാൻ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക. ഇഷ്ടംപോലെ ഡ്രാഗൺ ഉണ്ട്, സപ്പോർട്ട ഉണ്ട്, മാവിന്റെ ഒരു 4 ഇനം ഉണ്ട്, ജാക്ക് ഫ്രൂട്ട് ഉണ്ട് 2 ഇനം, തേൻപരിക്ക, ഇതൊരു പരീക്ഷണമാണ്. മിറാക്കൾ ഫ്രൂട്ട് ഉണ്ട്, ജാക്ക് ഫ്രൂട്ട് ഉണ്ട്, ബറാബയുണ്ട്, സ്ട്രോബെറി ഉണ്ട്, റെഡ് നെല്ലി ഉണ്ട്, ലെമൺ 2 വിധത്തിലുണ്ട്, റെഡും യെല്ലോ, കുരുമുളക്, കുറ്റി കുരുമുളക് ഉണ്ട്. എടുത്തു പറയേണ്ട ഇതിൻ്റെ അകത്ത് ഇവിടെ വന്നപ്പോ ഉള്ള പ്രചോദനം എന്ന് പറഞ്ഞാൽ മാങ്ങാട്ടിടമഞ്ഞ. നമ്മൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഏത് പാതിരാത്രി പോലും വിളിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി അവർ തന്നിരിക്കും. എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഇങ്ങനെയുണ്ട് ഒന്ന് വന്ന് നോക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി വന്ന് നോക്കി ആ കൃഷിനെ പറ്റിയിട്ടുള്ള എല്ലാ അറിവുകളും പറഞ്ഞു തരുന്ന മാങ്ങാട്ടിടം പഞ്ചായത്തിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത്. ഇപ്പൊ ജയൽജി ഈ കൃഷി ഇങ്ങനെ പറഞ്ഞതിന് ശേഷം സന്തോഷ് സാറ് പറഞ്ഞു, ജയൽജിന്റെ പിന്നെ ശ്രീലത എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ആളുണ്ട് ഒന്ന് പോയി നോക്കുക. അപ്പൊ അവരിപ്പോ 2-3 പ്രാവശ്യമായി വരുന്നു. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഒരു 4 പേരാക്കിയിട്ട് ഒരു ഗ്രൂപ്പാക്കി. അപ്പൊ അങ്ങനെ ഗ്രൂപ്പാക്കി വെച്ചിട്ടുണ്ട് ഞാൻ എന്റെ മോളും, അങ്ങനെ ആയിട്ട് ഒരു കുടുംബശ്രീയിലെ 4-5 അംഗങ്ങളുമായിട്ട് ഒരു ഗ്രൂപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവരെടുത്ത് എടുത്തു പറയാനുണ്ട്, അവരും വേണ്ടുന്ന എല്ലാ അറിവുകളും ഇടയ്ക്ക് ഒന്ന് വന്ന് നോക്കും, അവർക്കെല്ലാം വരുന്ന ഒരു സന്തോഷം. വളക്കൂട്ട് ശീമക്കൊന്ന, ചാണകം, ചെറുപയറുപൊടി, മൈസൂർ പഴം, കടലപ്പിണ്ണാക്ക് ഇത് കൂടെ മിക്സാക്കി 2 ഡ്രമ്മിലുണ്ടായിരുന്നു. 15 ദിവസം വെച്ചു. അതിനുശേഷം 1.5 ഇടവിട്ടിട്ട് ഇളക്കി വെക്കും. അത് കഴിഞ്ഞിട്ട് നാർപ്പിച്ച് ഓരോ ഡ്രമ്മിൻ്റെ അകത്തും പകുതി പകുതി ഒഴിച്ച് അതിന്റെ നേരെ ഇരട്ടി വെള്ളവും ചേർത്തിട്ട് നാർപ്പിച്ച്. ഒരു വർഷം ഞാൻ മുളക് റെഡ് ചില്ലിന്റെ ഭാഗമായിട്ട് 350 മുളക് വെച്ചു. ആ വർഷം മുളക് പറച്ചിട്ട് തീരാത്ത അത്രയും മുളകുണ്ടായി. പിറ്റത്തെ വർഷം മുളക് കൃഷി ചെയ്തപ്പോ കംപ്ലീറ്റ് കുരുടിപ്പ് വന്നു. ആ വർഷം ഞാൻ ആ മുളക് ഉപേക്ഷിച്ചു. അത് ഒരു പ്രാവശ്യം നട്ടത് ആ സ്പേസിൽ നടുമ്പം പിന്നെയും ആ ഒരു വിഷയം ഉണ്ടാവും. അപ്പൊ അത് വന്നപ്പോ ആ വർഷം ഞാൻ അത് ഉപേക്ഷിച്ച് പിറ്റത്തെ വർഷം വീണ്ടും ചെയ്തു. ഈ വർഷം ചെയ്തപ്പോ നിറച്ചു ആ ഉണ്ട മുളകാന്ന് അത് നിറച്ചു ഞാൻ പഴുപ്പിച്ച് ഉണക്കി വെക്കുന്ന. കീടങ്ങൾ വന്നു കഴിഞ്ഞാലും അവരെ ഭാഗത്തു നിന്നുള്ള ആ ഒരു അറിവ് തരുന്ന ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇപ്പൊ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വിജേഷ് സാറെ വിളിച്ചു പറഞ്ഞു, അന്ന് വൈകുന്നേരം 5:30 ഞാൻ സൈറ്റിലുള്ള എനിക്ക് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നിൽക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ഒന്ന് നോക്കുമോ എന്ന് ചോദിച്ചു. 5:30 ഓഫീസ് വിട്ടിട്ട് വന്നു നോക്കി അതിനുള്ള പ്രതിവിധി പറഞ്ഞു തന്നു. ഞാനത് ചെയ്തു. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ഒന്നിനും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയാന്ന് മാങ്ങാട്ടട പഞ്ചായത്തിന് എടുത്ത് പറയണം. നമ്മളെ ആവശ്യം കഴിഞ്ഞിട്ട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും. ഈ കാണുന്നവരെല്ലാം ചോദിക്കും, ഇന്നലെ ചോദിച്ചു പച്ചമുളക് തരുമോ തക്കാളി തരും. പിന്നെ അവരടുത്ത് ഞാൻ അങ്ങോട്ട് ചോദിക്കും ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോന്ന് പറയും. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ജയൽജി, ജയൽജി അവർ ഇന്നലെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും പച്ചമുളക് പറിച്ചിട്ട് തരണേ. അടുത്തടുത്തുള്ള വീടുകളിലെല്ലാം കൊടുക്കലുണ്ട്. റേറ്റ് ഞാൻ വിളിച്ചു ചോദിക്കും, മാർക്കറ്റിൽ ചോദിക്കും, അതല്ലെങ്കിൽ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് സന്തോഷ് സാറോട് വിളിച്ച്. അതിൽ കൂടുതൽ വാങ്ങിക്കലില്ല. അപ്പൊ ആ ശരാശരി നമ്മളിപ്പോ പഞ്ചായത്തു നിന്നെല്ലാം കൊടുക്കുന്ന ആ ഒരു റേറ്റ് വെച്ചിട്ട് ചോദിച്ചിട്ട് ചോദിക്കുന്നവർക്ക് കൊടുക്കും. പയറിലുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, നന്നായിട്ട് പയറിലോ ഡ്രാഗൺ ഫ്രൂട്ട് മഴക്കാലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ആഗസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇത് 3 വർഷം ഞാൻ ഒറ്റയൊരു ഇത്രയുള്ള വിരലിന്റെ അത്രയുള്ള ഒരു തൈ കൊണ്ടുവന്ന് വെച്ചതാ. എല്ലാരും എൻ്റെ അടുത്ത് പറഞ്ഞു കായ്ക്കാത്തതാ ഞാൻ കൊണ്ടുവന്ന് വെച്ചത്. അവരടുത്ത് കായ്ച്ചിട്ടുണ്ടായില്ല. അന്ന് 800 രൂപ കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോ അതിനാ ഞാൻ എന്റെ ആ പരിചരണം കൊണ്ട് 3-ാമത്തെ വർഷം കായ്ക്കൂലെന്ന് എന്റെ അടുത്ത് എല്ലാരും പറഞ്ഞു കായ്ക്കാത്തതാ കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ കായ്ക്കൂല. അപ്പൊ എനക്കൊരു വാശിയായിരുന്നു ഇതിനെ എങ്ങനെയെങ്കിലും കായ്പിച്ചെടുക്കണം. അപ്പൊ 3 മാസം കൂടുമ്പോ എല്ലുപൊടിയും ചാണകപ്പൊടിയും വേപ്പമുണ്ണാക്കും കൂടെ ഇട്ട് കൊടുക്കും. അപ്പൊ 3-ാമത്തെ വർഷം കായ്ച്ചു. കായ്ച്ചപ്പോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ആദ്യത്തേതില് 17 എണ്ണം കായ്ച്ചു, കഴിഞ്ഞ വർഷം 10-60 അങ്ങനെ. അപ്പൊ ഈ വർഷം ഞാനെല്ലാം മുറിച്ചു മാറ്റി വെച്ചു. 1, 2, 4, 5, 6, 7 ഇവിടെ 4, 11 11, 3, 14 അവിടെ 1, 15 ഇപ്പുറം 16, 17, 18, 19 എണ്ണം. ഞാൻ ഇതിന്റെ അടിയിൽ ഇപ്പൊ കരിയാന്നുള്ളത്, കരി ഇട്ടിട്ട് പകുതി കരിയും പകുതി മണ്ണും. അപ്പൊ വേര് പിടിക്കാനും ബാക്കിയുള്ള എന്താ പറയണ്ടേ നല്ല വളങ്ങളെല്ലാം വലിച്ചെടുക്കാനും പറ്റും. വെണ്ണീരും കരിയും ആയിട്ട് വരുന്ന ഈ റോഡ് പണിക്ക് വിറക് കത്തിച്ച കരികൾ മുഴുവനും ചാക്കിലാക്കി. അപ്പൊ അതാണ് ഇതിന്റെ അടിയിലും മേലെയും കൊടുക്കും. മേലെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ആ ഡ്രാഗണിന്റെ എല്ലാം മുള്ളു കരി ഇട്ടിട്ട് കാണുന്നില്ല. ഈ സമയത്ത് നമുക്ക് നല്ല ഈർപ്പം കിട്ടും. ആ കരി ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഈർപ്പം കിട്ടും. അതുകൊണ്ട് അങ്ങനെ ഒഴുകി പോകാനൊന്നും വഴിയില്ല, ഒഴുകി പോക്കില്ല. അങ്ങനെ മഴക്കാലം ഉണ്ടാവും, വേനൽക്കാലം ഉണ്ടാവും. മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ജൂണ് തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് നട്ട് തൈ കുറച്ച് പൊങ്ങുവാണെങ്കിൽ ആ തൈ നശിച്ചു പോവില്ല. അപ്പൊ 11 രാത്രി വന്നു കഴിഞ്ഞാല് ചിലപ്പോ എന്റെ മോനും മോന്റെ ഭാര്യയെല്ലാം ഉറങ്ങിയിട്ടുണ്ടാവും. 11, 11.5 മണി വരെ ടെറസിലുണ്ടാവും ഒച്ചക്കിന് ഇതിന്റെ അകത്ത് ഡ്രാഗൺ ഉണ്ടാകത്ത്. അപ്പൊ രാത്രിക്ക് വന്ന് കുറച്ച് കുമ്മായം എടുത്തിട്ട് വന്ന് അതിനെ മുഴുവനും പിടിച്ചിടും. അതിന്റെ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും. ഇതിന്റെ വിളവ് കിട്ടുന്നതിന് ഇതിനെ ആ പരിചരിക്കുമ്പോൾ ഉള്ള സന്തോഷം. അതിന്റെ ഇടയിൽ കുറച്ച് ചെടികൾ നട്ടു പിടിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെണിവെളിയായിട്ട് കുറച്ച് ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഓരോ വർഷം എന്റെ വിഷമത്തിന്റെ ഇടയിൽ ഞാൻ ഓർക്കും കൃഷി വേണ്ട കയ്യല്ലാന്ന് വിചാരിക്കും. പക്ഷേ ആ സമയത്തുമ്പോ ഒരു 4 ചട്ടിയെങ്കിലും എനിക്ക് നടാണ്ട് പറ്റുന്നില്ല. അതാന്ന് എന്റെ ഒരു എന്നാ പറയണ്ടേ ഉപേക്ഷിക്കണമെന്ന് എല്ലാ വർഷവും വിചാരിക്കും. ഈ രാത്രിക്ക് വന്നിട്ട് വെള്ളം നനക്കുന്ന ആ വെയിലും രാവിലെ പണിക്കാരെ കൂടെ തന്നെ കഷ്ടപ്പെട്ടിട്ട് പണിക്കാരോട് അടി കൂടിയിട്ട് വന്ന് വരിക. വെയിലും തീയും, അടിയിൽ ചൂടും മേലെ വെയിലും. അപ്പൊ അതിൻ്റെ അകത്തു നിന്നാന്ന് വരിക. ചില ദിവസം എനിക്ക് ഞാൻ ഓർക്കും അയ്യോ ഇന്ന് വെള്ളം നനക്കാൻ കഴിയില്ല, എന്താ ചെയ്യുക. പക്ഷെ യാന്ത്രികമായിട്ട് എങ്ങനെയെങ്കിലും വന്ന് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ഒരു സുഖം, മനസ്സുഖം, നമ്മൾ ഈ കഴിക്കുന്നതിന്റെ പുറമെ 100 ഇരട്ടിയാന്ന് മനസ്സും. ഞാൻ ഓരോ വർഷം എന്റെ മോനെ എൻ്റെ അടുത്ത് പറയും ഈ കയ്യാണ്ടിരിക്കുമ്പോൾ പോണോന്ന് പറയും. എന്നാലും ഞാൻ എന്താ ഇക്കൊല്ലം ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയും. പക്ഷെ ആ സമയത്തുമ്പോ കൃഷി ഓഫീസിൽ നിന്ന് ഒരു 4 തൈ തന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് മുഴുവനും ചാടി വീണ്.
0: ഹരിത സമൃദ്ധിയിലൂടെ കാർഷിക വിശേഷങ്ങൾ ഇതുവരെ പങ്കുവച്ചത് സതി വണ്ടിച്ചാലിൽ.

0: കാർഷിക വൃത്തിയുടെ അനുഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നഷ്ടക്കണക്കുകൾക്ക് പകരം ലാഭക്കണക്കിന്റെ കഥകളാണ് നമുക്കായി പറഞ്ഞു തരുന്നത്. സത്യത്തിൽ കൃഷിയെ സംബന്ധിച്ച് എന്താവും ലാഭം? ലാഭമെന്നാൽ കേവലാർത്ഥത്തിൽ വരുമാനവും ചെലവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇത്തരത്തിൽ വരുമാനത്തെക്കുറിച്ചും ചെലവിനെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ കുറിച്ചു വച്ചാൽ മാത്രമേ നിലവിലുള്ള കാർഷിക പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശകലനം നടത്താനും അടുത്ത കൃഷിയിൽ അതിനനുസരിച്ച് മാറ്റം കൊണ്ടുവരാനും ഒരു കർഷകന് സാധിക്കുകയുള്ളൂ. പാഴ്ചെലവുകളും അശാസ്ത്രീയമായ പരിപാലന മുറകളും ഒഴിവാക്കി മെച്ചപ്പെട്ട കാർഷിക രീതികളിലേക്ക് മാറാൻ കർഷകന് സഹായകരമാകുന്ന ശീലമാണ് കൃത്യമായ കണക്കെഴുത്തും അതിൻ്റെ വിശകലനവും അനുസൃത മാറ്റങ്ങളും. കണക്കുകൾ എഴുതുന്നില്ല എന്നതിനൊപ്പം തന്നെ പരാമർശിക്കേണ്ട കാര്യമാണ് കൃഷിച്ചെലവ് സംബന്ധിച്ച ധാരണയില്ലായ്മ. പലപ്പോഴും കർഷകനും കുടുംബാംഗങ്ങളും ചെയ്യുന്ന കൂലിപ്പണികളുടെ കൂലിച്ചെലവ്, സ്വന്തം നിലയ്ക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ജൈവവളങ്ങൾ, വിത്ത് മുതലായ ഉൽപ്പാദനോപാധികളുടെ വില എന്നിവയൊന്നും ചിലവിൽ പെടുത്താറില്ല. പക്ഷേ ഇവയും കാർഷികോൽപാദനത്തിന്റെ ഭാഗം തന്നെയാണ്. കാർഷികോൽപാദന ചെലവ് ശാസ്ത്രീയമായി എങ്ങനെ കണക്കാക്കാം എന്നതിനെ സംബന്ധിച്ച് കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ് ചില മാനദണ്ഡങ്ങൾ അവലംബിച്ചിട്ടുണ്ട്. വിത്ത്, വളം, രാസവളം, കുമ്മായം, കീട രോഗ കള നിയന്ത്രണ ചെലവുകൾ, ഭൂനികുതി, വെള്ളക്കരം, ജലസേചനം, യന്ത്രങ്ങളുടെയും ഉപകരണങ്ങളുടെയും അറ്റകുറ്റപ്പണികൾ, മറ്റ് അനുബന്ധ ചെലവുകൾ, കർഷകരും കുടുംബാംഗങ്ങളും ചെയ്യുന്ന കൃഷിപ്പണികളുടെ കൂലിയൊഴികെ പ്രവർത്തന മൂലധനം എന്നറിയപ്പെടുന്ന സംഖ്യയിന്മേലുള്ള പലിശ, യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ തുടങ്ങി മറ്റ് ജംഗമവസ്തുക്കളിന്മേലുള്ള പലിശ, കൃഷിഭൂമിയുടെ പാട്ടം, കർഷകന്റെ മേൽനോട്ട ചെലവുകൾ എന്നിവയാണ് ആ ഘടകങ്ങൾ. കൃഷിച്ചെലവ് കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനം മണ്ണറിഞ്ഞ് കൃഷി ചെയ്യുകയാണ്. കാലങ്ങളായി അവലംബിച്ചു വരുന്ന അശാസ്ത്രീയ പരിപാലന മുറകൾ, വിശേഷിച്ചും രാസവളങ്ങളുടെ അമിത പ്രയോഗം നമ്മുടെ മണ്ണിന്റെ ഗുണത്തെ ബാധിച്ചിട്ടുണ്ട്. വർദ്ധിച്ച അമ്ലത, കുറഞ്ഞ ജൈവാംശം, മൂലകങ്ങളുടെ അസന്തുലിതാവസ്ഥ എന്നിവയെല്ലാം മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയെ ബാധിക്കുന്നു. അമിത രാസവളപ്രയോഗം ഇതിന്റെ പ്രധാന കാരണമാണ്. എന്നാൽ ഉൽപ്പാദനോപാധികൾ അധികമായി ഉപയോഗിച്ചെന്ന് കരുതി ആനുപാതികമായ അധിക വിളവ് ലഭിക്കണമെന്നില്ല. ജലസേചനം, കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ എന്നിവയുടെ കാര്യത്തിലും ഇത് ശരിയാണ്. പ്രദേശത്തിന് യോജിച്ച വിള, ഇനം, പരിപാലന മുറകൾ എന്നിവ വാണിജ്യ കൃഷിയിൽ പ്രധാനമാണ്. ഒരു കർഷകനെ സംബന്ധിച്ച് ന്യായവില ലഭിക്കുക എന്നത് പലപ്പോഴും വെല്ലുവിളിയാണ്. എന്നാൽ മുയ്യത്തെ കർഷകർ അവലംബിക്കുന്ന വഴിയോര കച്ചവടവും കർഷക കൂട്ടായ്മകളിലൂടെയുള്ള വിപണനവും ഇതിനൊരു പരിഹാരമാണ്. കാർഷിക പ്രസിദ്ധീകരണങ്ങൾ, കാർഷിക വിദഗ്ധരും പ്രദേശത്തെ മികച്ച കർഷകരുമായുള്ള ആശയവിനിമയം, ടെലിവിഷൻ, റേഡിയോ പരിപാടികൾ തുടങ്ങിയ മാർഗങ്ങളിലൂടെയെല്ലാം ഒരു കർഷകന് കൃഷിയുടെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും. ഒരു പരിധിവരെ നഷ്ടമൊഴിവാക്കാൻ ഇതെല്ലാം കർഷകന് സഹായിക്കും. ചിലപ്പോൾ കൂടുതൽ ലാഭം നോക്കിയുള്ള കൃഷിയിൽ അപ്രതീക്ഷിത നഷ്ടങ്ങളും ഉണ്ടായേക്കാമെന്ന് കരുതണം. അത് നേരിടാൻ ബദൽ വഴികൾ കാണുകയും വേണം. വിള ഇൻഷുറൻസ്, സർക്കാർ സഹായം എന്നിവ സംബന്ധിച്ച് യഥാസമയം അറിവ് നേടണം. നമ്മുടെ നാട്ടിലെ മിക്ക കർഷകരും കാർഷിക വായ്പാ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിളയിൽ നിന്നുള്ള ഏകദേശ വരുമാനം കണക്കാക്കി തിരിച്ചടവ് സാധ്യമാകും എന്നുറപ്പുള്ള തുക മാത്രമേ വായ്പയെടുക്കാൻ പാടുള്ളൂ. അങ്ങനെ സ്വയം കടക്കിണിയിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് തന്നെ ഒഴിവാക്കാം. സുസ്ഥിര കാർഷികോൽപാദനം ഉറപ്പാക്കുന്ന കൃഷിരീതികൾ അവലംബിക്കുക എന്നുള്ളതും പ്രധാനം തന്നെ. വിള പരിക്രമണം, കാർഷിക ജൈവ വൈവിധ്യ സംരക്ഷണം, ഭൂമിയുടെ ജൈവസമ്പന്നത ഉറപ്പാക്കിക്കൊണ്ടുള്ള പരിപാലന മുറകൾ, മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം സുസ്ഥിരത ഉറപ്പാക്കാനുള്ള മാർഗങ്ങളാണ്. ഒരു കർഷകനെ കൃഷിയിൽ തന്നെ തുടരാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിൽ പ്രധാനമാണല്ലോ ലാഭവും. അതുകൊണ്ട് തന്നെ ലാഭം സാധ്യമാക്കുന്ന സാഹചര്യം ഉണ്ടാക്കേണ്ടതും നിർബന്ധം തന്നെ. കർഷകനെപ്പോഴും വിപണിയിൽ ഏറ്റവും സ്വീകാര്യതയുള്ള ഇനങ്ങൾ തിരഞ്ഞെടുത്ത് കൃഷി ചെയ്യുന്നത് നല്ലതാണ്. ഉപഭോക്താക്കളിൽ നിന്ന് തന്നെ അത് നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണത്തിന്, ചീര ഇനത്തിൽ തന്നെ മാർക്കറ്റ് മൂല്യം ഏറ്റവും കൂടുതലുള്ളത് പച്ചച്ചീരയ്ക്കാണോ ചുവന്ന ചീരയ്ക്കാണോ അല്ലെങ്കിൽ പച്ചപ്പാവലിനാണോ വെള്ളപ്പാവലിനാണോ, ഇത്തരത്തിൽ വിശകലനം ചെയ്തു വേണം കൃഷിയിറക്കാൻ. മെച്ചപ്പെട്ട വിത്തിനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനോടൊപ്പം തന്നെ കൃഷിഭൂമിയുടെ ഉചിതമായ വിനിയോഗവും ഒരു കർഷകനെ ലാഭത്തിലെത്തിക്കാൻ സഹായിക്കും. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നാളികേരം. തെങ്ങിനെ മുഖ്യവിളയായി സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ ഇടവിളകളായി അന്തരീക്ഷത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്ന് സൂര്യപ്രകാശവും മണ്ണിൻ്റെ വിവിധ അടരുകളിൽ നിന്നും വെള്ളവും വളവും വലിച്ചെടുക്കുന്ന പല തവണകളായി വിളവും വരുമാനവും തരുന്ന വിളകൾ കൃത്യമായ അകലം പാലിച്ച് ശരിയായ പരിചരണ മുറകളിലൂടെ കൃത്യതയോടെ വളർത്തിയെടുത്ത് വരുമാനമുണ്ടാക്കുന്ന രീതിയാണിത്. ഇതിനെ പലപ്പോഴും ബഹുതല ബഹുവിള കൃഷി സമ്പ്രദായം എന്നും വിളിക്കാറുണ്ട്. കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ തെങ്ങിൻ തോട്ടത്തെ ഒരു 4 നില കെട്ടിടമായി പരിഗണിക്കുക. അതിൽ 7.5 മീറ്റർ അകലത്തിൽ നട്ടിരിക്കുന്ന തെങ്ങുകളെ ആ കെട്ടിടത്തിൻ്റെ 4ാം നിലയായും തെങ്ങിൽ പടർത്തി വളർത്തുന്ന കുരുമുളക് ചെടികളെ 3ാം നിലയായും 2 വരി തെങ്ങുകൾക്കിടയിൽ 2 മീറ്റർ അകലത്തിൽ നട്ടിരിക്കുന്ന വാഴകളെ 2ാം നിലയായും നിലംപറ്റി വളരുന്ന തരത്തിൽ തീറ്റപ്പുല്ല്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, പൈനാപ്പിൾ, ഇഞ്ചി, മഞ്ഞൾ പോലെയുള്ള വിളകളെ ഏറ്റവും താഴത്തെ നിലയായും സങ്കല്പിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്ന രീതിയാണിത്. ഇതോടൊപ്പം തന്നെ കുടുംബാധ്വാനം ഉപയോഗിച്ചുകൊണ്ട് പശു, ആട്, കോഴി, താറാവ്, കാട, മുയൽ, മീൻ, തേനീച്ച, കൂൺ എന്നിവ വളർത്തുന്നതും അനുബന്ധ സംരംഭങ്ങളും കൂടി ചെയ്യുകയാണെങ്കിൽ കൃഷിയെ നല്ല രീതിയിൽ ലാഭകരമാക്കാൻ സഹായിക്കും. ഇതിനെയാണല്ലോ നമ്മൾ സംയോജിത കൃഷി എന്ന് വിളിക്കുന്നത്. ഒരു തരത്തിൽ കൃഷിഭൂമിയുടെ ഓരോ ഇഞ്ചും എങ്ങനെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ലാഭത്തെ നിശ്ചയിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് ലാഭമെന്നുള്ളത് വ്യക്തമായ ആസൂത്രണത്തിന്റെ ഫലമാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. വൈവിധ്യവൽക്കരണമാണ് ലാഭത്തിലേക്കുള്ള വഴി. വാഴ നനയുമ്പോൾ ചീരയും നനയുമെന്ന് പറയുന്നത് പോലെ പപ്പായ നനയുമ്പോൾ മുളക് നനയാനുള്ള അവസരവും ഓരോ കൃഷിക്കാരനും ഒരുക്കേണ്ടതാണ്.
1: ഹരിതസമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടിയെച്ചൊല്ലി പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി. സാമൂഹിക ശുചീകരണം പൗരന്റെ ഉത്തരവാദിത്വമാകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ന്യൂനമർദ്ദത്തെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ പ്രളയ സമാന സാഹചര്യം. കേരളത്തിൽ ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 4. ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ ഇഷാ സിംഗിന് സ്വർണം. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ ഉണ്ടായ പോലീസ് നടപടിയെച്ചൊല്ലി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. 2024 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനായാണ് ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും അടക്കമുള്ള കർശന ശിക്ഷാ വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനും വിചാരണയ്ക്കുമായി എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്ന് ബില്ലിൽ നിർദ്ദേശിക്കുന്നു. ബില്ലിനെക്കുറിച്ചുള്ള ചർച്ച കോൺഗ്രസും സഖ്യകക്ഷികളും ബോധപൂർവം തടസ്സപ്പെടുത്തുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു.
1: महत्वपूर्ण बच्चों के लिए, युवाओं के लिए, छात्रों का जिंदगी के लिए ये महत्वपूर्ण बिल है. सब बोलने वाले वक्ता भी तैयार है, फिर भी जानबूझ करके कांग्रेस पार्टी और उसके कुछ साथी जानबूझ करके आज इतना महत्वपूर्ण बिल पे चर्चा होने नहीं दे रहे हैं. मैं बहुत दुखी मन के साथ कह रहा हूँ. पहले दिन तो वो कह रहे थे कि चर्चा करना चाहिए, एग्जाम का मामला है, बच्चों का मामला है. अब
0: വൈകുന്നേരം സഭ വീണ്ടും ചേർന്നപ്പോൾ ബിൽ ചർച്ചയ്ക്കെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത FIR പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെ സഭ പിരിയുകയായിരുന്നു. നാളെ രാവിലെ 11 മണിക്ക് സഭ വീണ്ടും ചേരും. നീറ്റ് വിഷയത്തിൽ രാജ്യസഭയിലും ബഹളം. വൈകുന്നേരം സഭ വീണ്ടും ചേർന്നപ്പോൾ ദേശീയ ബഹുമതികളോടുള്ള അവഹേളനം തടയൽ ഭേദഗതി ബിൽ 2026 ചർച്ചയ്ക്കെടുക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. നാളെ രാവിലെ 11 മണിക്ക് സഭ വീണ്ടും ചേരും. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. അയോധ്യയിലെ രാമക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവന തുകയിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം അന്വേഷിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഒരു ഫോറൻസിക് ഓഡിറ്ററെ കൂടി ഉൾപ്പെടുത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് ചെയ്യാൻ കോടതി SIT നിർദ്ദേശിച്ചു. രാമക്ഷേത്രത്തിലെ സംഭാവനകളിലെ ക്രമക്കേട് ആരോപണങ്ങളിൽ CBI അന്വേഷണം നടത്തണമെന്നും ക്ഷേത്ര ട്രസ്റ്റിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഓഡിറ്റിംഗ് വേണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മറുപടി നൽകാൻ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഡൽഹി ഹൈക്കോടതി 3 ആഴ്ചത്തെ സമയം അനുവദിച്ചു. ഇരുവർക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിൽ മറുപടി നൽകാനാണ് കോടതി 3 ആഴ്ചത്തെ സമയം അനുവദിച്ചത്. കേസ് പരിഗണിക്കുന്നത് September 10 മാറ്റിവെച്ചു. ഒമോർഫി ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയിലെ യുക്രൈൻ അംബാസഡറെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം. സംഭവത്തിൽ കടുത്ത ആശങ്കയറിയിച്ച മന്ത്രാലയം ഇത്തരം ആക്രമണങ്ങളെ അപലപിച്ചു. സമുദ്രസഞ്ചാരത്തിന്റെ സുരക്ഷ, അന്താരാഷ്ട്ര വാണിജ്യം എന്നിവയെ ഇത്തരം ആക്രമണങ്ങൾ പ്രതികൂലമായി ബാധിക്കുമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഇൻക്രെഡിബിൾ ഇന്ത്യ ബ്രാൻഡിന് കീഴിൽ ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി രാജ്യത്തെ ഉയർത്തിക്കാട്ടുന്നതിനായി എയർ ഇന്ത്യയുമായി കൈകോർത്ത് ടൂറിസം മന്ത്രാലയം. എയർ ഇന്ത്യയുടെ വിപുലമായ ആഗോള ശൃംഖലയും രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന വിനോദസഞ്ചാര സാധ്യതകളും പ്രയോജനപ്പെടുത്തി പ്രധാന അന്താരാഷ്ട്ര വിപണികളിൽ രാജ്യത്തിന്റെ സാന്നിധ്യം ശക്തമാക്കാൻ ഈ പങ്കാളിത്തം സഹായിക്കുമെന്ന് സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമായി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓഗസ്റ്റ് 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം മൻ കി ബാത്തിലൂടെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദത്തെ തുടർന്ന് ഒഡീഷ, ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നാളെ വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
3: ഒഡീഷയിലുടനീളം പ്രളയ സമാനമായ സാഹചര്യമാണ്. 8 ജില്ലകളിൽ അതിശക്തമായ മഴയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മഹാനദിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കാർഷിക വിളകൾക്ക് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. ആന്ധ്രാതീരം, കർണാടക, കിഴക്കൻ മധ്യപ്രദേശ്, ഗുജറാത്ത്, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഝാർഖണ്ഡ്, മാഹി, പഞ്ചാബ്, വിദർഭ, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥയായിരിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. അതേസമയം കാലവർഷത്തെ തുടർന്ന് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നാഗാലാന്റിൽ ഇന്ത്യൻ വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനം തുടരുന്നു. ലോങ്ലെങ് ജില്ലയിൽ ഒറ്റപ്പെട്ടുപോയ 42 പേരെ വ്യോമസേന ഇന്ന് രക്ഷപ്പെടുത്തി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 4. പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ രാജമുത്തുപാണ്ഡി ഇന്ന് വെള്ളി മെഡൽ നേടി. നീന്തലിൽ പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിൽ മലയാളി താരം സജൻ പ്രകാശ് ഫൈനലിൽ കടന്നു. ഇന്ന് രാത്രിയാണ് ഫൈനൽ. മലയാളി ലോങ് ജമ്പ് താരം മുരളി ശ്രീശങ്കറും ഫൈനലിൽ ഇടം തേടിയിട്ടുണ്ട്. ചൈനയിൽ നടക്കുന്ന ISSF ലോകകപ്പ് ഷൂട്ടിംഗിൽ ഇന്ത്യയുടെ ഇഷ സിംഗ് സ്വർണം നേടി. വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ ഇനത്തിൽ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറെ പിന്നിലാക്കിയാണ് 21-കാരിയായ ഇഷ സ്വർണം നേടിയത്. മനു ഭാക്കറിന് വെങ്കലം ലഭിച്ചു. സിക്കിമിലെ നാഥുല പാസ് അടുത്ത മാസം 1 തുറക്കും. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശമായ നാഥുല പാസ് കോവിഡ് മഹാമാരിയെ തുടർന്ന് 2020 താൽക്കാലികമായി അടച്ചത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വാണിജ്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ നാഥുല പാസ് തുറക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഇന്ത്യയിലെ ശ്രീലങ്കൻ ഹൈക്കമ്മീഷണറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇൻക്ലൂസീവ് ഡെമോക്രസി ആൻഡ് ഇലക്ടറൽ മാനേജ്മെന്റ് 2026 അന്താരാഷ്ട്ര സമ്മേളനത്തിൽ രൂപീകരിച്ച അജണ്ട യാഥാർത്ഥ്യമാക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ചർച്ചയിൽ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് നടത്തിപ്പിലും ഇലക്ഷൻ ഉദ്യോഗസ്ഥരുടെ പരിശീലനത്തിലും സഹകരണം വർദ്ധിപ്പിക്കാനും ഇരുരാജ്യങ്ങളും ധാരണയായി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 776 പോയിന്റ് ഉയർന്ന 76,835, നിഫ്റ്റി 228 പോയിന്റ് നേട്ടത്തിൽ 23,995 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 680 രൂപ കൂടി 1,06,960 രൂപയും ഗ്രാമിന് 13,370 രൂപയുമാണ് ഇന്നത്തെ വില. ജമ്മുകാശ്മീരിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഡ്രോണുകൾ കണ്ടെത്തി. സാംബ രജൌരി ജില്ലകളിലെ അന്താരാഷ്ട്ര അതിർത്തിക്കും LOC സമീപമുള്ള പ്രദേശങ്ങളിലുമാണ് ഇന്നലെ രാത്രി പാകിസ്ഥാൻ ഡ്രോണുകൾ കണ്ടെത്തിയത്. സുരക്ഷാ സേനാ പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടിയെ ചൊല്ലി പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി. സാമൂഹിക ശുചിത്വം പൌരന്റെ ഉത്തരവാദിത്വമാകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ന്യൂനമർദ്ദത്തെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ പ്രളയ സമാന സാഹചര്യം. കേരളത്തിൽ ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 4. ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ ഇഷ സിംഗിന് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷനൊക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
2: 9447-371-836,
1: 8078-502-836.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: വിളിച്ചോളൂ, പക്ഷേ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: ഞാൻ എന്റെ പുരക്കേക്ക് വരുന്നേനും അപ്പഴക്കല്ലേ നീ ഇങ്ങോട്ട് വന്നേ. ഇനി അങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. കരണ, ഞാൻ നിന്റെ പുരക്ക് വരുന്നേനല്ലേ നീ എപ്പാട് ഇങ്ങോട്ടേക്ക് വന്നേ. ഏ അതല്ലേ, നീ എനക്ക് ചായാറ്റം തരേണ്ടി വരുന്നു ചേച്ചിട്ടേക്കുല്ലേ നീ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടാവുക. ഇന്നേ വരെയായിട്ട് നീ ഒരു കാഴ്ച വെള്ളം വരെ നീ എനക്ക് തീർത്തണ്ട. ഇല്ലല്ലോ, അനക്കെന്നാ അങ്ങോട്ട് വരുന്നേന്? നീ എന്തിനാ എടുത്തിയാടിയിട്ട് ഇങ്ങോട്ട് വന്നിനി?
2: എല്ലാമിന്ത നിങ്ങള് രാവിലെ തന്നെ എന്നെങ്ങനെ കുത്താനുള്ള പരിപാടിയാ?
1: കുത്താനൊന്നും അല്ല കരണ, ഞാൻ കാര്യം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. പിന്നെ ഇന്നോട് വലിയ ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല ഇന്റെ ആ കൊന്നും കയറിയിട്ട് ഞാൻ അവിടെ വരുന്നത്. എന്തെങ്കിലും ഒരു നാട്ടു വർത്താനം കേൾക്കാലോന്ന് വെച്ചിട്ടാണ് ഞാൻ കയറി വരുന്നത്. പിന്നെ കാലിനും കൈക്കും ഒരു ആയാസം കൂടി ആവുമല്ലോ, പ്രായമായില്ലേ. അപ്പൊ കുന്നും മലയെല്ലാം കയറിയിട്ട് നടക്കുമ്പോ കൈക്കും കാലിന് ഒരു ബലം കിട്ടുമല്ലോന്ന് വെച്ചിട്ടാണ്.
2: ചോരയോട്ടം അല്ലേ?
1: ചോരയോട്ടം.
2: എല്ലാ മിന്ത, ഞാൻ ഇങ്ങോട്ട് വന്നത് തെറ്റായി പോയാ. അനക്കും വേണ്ട കുറച്ച് ചോരയോട്ടല്ലോ.
1: അല്ല കരണ, എനിക്ക് എന്റെ അത്ര എന്തായാലും വയസ്സായിട്ടില്ലല്ലോ. എന്തിനാന്ന് എടുത്തു ഇങ്ങോട്ട് വന്നിനി?
2: എന്നാ മിന്ത നിങ്ങൾ അങ്ങനെ ചോദിക്ക്, വെറുതെ അല്ലാണ്ട് ഞാൻ ഇങ്ങോട്ട് കയറി വരില്ലല്ലോ.
1: അല്ല കരണ, ഞാൻ നീ വരുന്നേനായിട്ട് പറഞ്ഞല്ല, ഞാൻ അങ്ങോട്ടേക്ക് വന്ന് അത് കുറച്ച് കുശലല്ലായി അന്വേഷിച്ച് അങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് മതിയായടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. അപ്പാട് നീ തുള്ളിക്കതച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന കാര്യം ഞാൻ അറിഞ്ഞ.
2: അല്ല, നിങ്ങൾ സാധാരണ വരുന്ന നേരം ഉണ്ടല്ലോ, ആ നേരം തെറ്റിയത് ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് എന്തോ വായ്പെന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ ഓടി പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിനി.
1: അല്ല, നിന്റെ പൊരേന്റെ അടുത്ത് ആവുമ്പോലെ കുട്ടിരാമട്ടെ അയലോട്ട് വരുമ്പോ രണ്ട് വർത്താനം പറയൂ, അതിപ്പില്ലാണ്ടായല്ലോ. ഇനി ഓർ ഇങ്ങോട്ടേക്ക് വരാനാ?
2: അത് നിങ്ങൾ പറഞ്ഞ നേരം ഞാൻ, നിങ്ങൾ വരുന്ന നേരം തെറ്റുകൊണ്ട് ഞാൻ ഓടി വന്നിയാണ്. മാത്രല്ല, നിങ്ങൾ എന്തെങ്കിലും സഹായിക്കാലെന്നെങ്കിലും വിചാരിച്ചിട്ട് ഞാൻ വന്നിനെ.
1: എന്നാ നീ കേറിയിട്ട് ചോറും കറിയും വെച്ചോട്.
2: അല്ല, അപ്പൊ മൊത്തം ചോരുന്നുണ്ട് ചോരുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടല്ലേ ഞാൻ ഓടി വന്നിനെ. നിങ്ങൾ ആറ്റ അതിന്റെ അട്ടത്താറ്റം കയറിയിട്ട് ഓടാറ്റം പക്കം കയറിയിട്ട് താഴെ വീട്ടുണ്ട്, എനിക്ക് കാണാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നിനെ. അല്ല, ഏടിയാന്ന് ചോരുന്നത്? എല്ലാരും പറയുന്നുണ്ടല്ലോ ചോരുന്നു ചോരുന്നു.
1: എല്ലാരും ആരാ കാരണം എന്റെ വീട് ചോരുന്നു ചോരുന്നു പറയേണ്ട ആവശ്യമോ? അവർക്ക് എന്തിന്റെ ആവശ്യമാ? ഏ, അത് നല്ല കാര്യോ.
2: അല്ല, അപ്പൊ നിങ്ങളുടെ വീട്ടില് ചോർച്ചൊന്നും ഇല്ലേ?
1: ഒരു തുള്ളി ചോരുന്നില്ല.
2: ആഹാ, ടൗണിൽ പോയ ആടെന്നെല്ലാം പറയുന്നിട്ടില്ല, ഇങ്ങനെ ചോർച്ച ചോർച്ച ഇങ്ങനെ പറയുന്നുണ്ടല്ലോ.
1: അത് ആമിൻത്തന്റെ വീട് തന്നെ പറയുന്നുണ്ടാ.
2: പൊതുവേ ചോർച്ച ഇങ്ങനെ പറയുന്നു കേൾക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെ വീട് പഴയതാണല്ലോ, പിന്നെ അങ്ങനെ ചോർച്ചയായിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ടാ ഓടി വന്നിനെ.
1: എന്റെ കരുണ, പണ്ടത്തെ വീടാണെങ്കിലും ചോർച്ചൊന്നുമില്ല മോനെ. അഥവാ ചോരുന്നുണ്ടെങ്കിൽ നീല ഷീറ്റ് വെളിച്ച് കെട്ടിയിട്ടുണ്ട് ആരെ കോയാന്റെ ചക്കെ. അതുകൊണ്ട് താഴോട്ടേക്ക് വരുവേയില്ല. അത് വിചാരിച്ച് നീ പേടിക്കുകയേ വേണ്ടാ.
2: അല്ല, എന്നാലും നിങ്ങളൊന്ന് മേലൊന്ന് കയറി നോക്കിക്കളാട്ടാ.
1: ഞാൻ എന്തിനാപ്പൊ നോക്കുന്നത്? പിള്ളമാർ വേണ്ടി നോക്കട്ടെ.
2: ഇപ്പൊ മൊത്തം ചോർച്ചയാണെന്റെ അമിന്ത.
1: ഏതിന്റെ ചോർച്ചയാ നീ പറയുന്നത്? എന്റെ എന്തായാലും ഓടൊന്നും ഇളകിയിട്ടില്ല, മാങ്ങിയൊന്നും വീണ്ട് പൊട്ടിയിട്ടില്ല ഇപ്രാവശ്യം. അല്ലെ, പണ്ടാണെങ്കിൽ മാങ്ങ വീണ്ട് എപ്പം പൊട്ടലേനു ഓട്, ഇപ്പൊ അതൊന്നും ഇല്ല.
2: അല്ല, അതിന് മാവാ ചക്ക മുറിച്ചുകൊണ്ടോയിട്ടില്ലേ?
1: നീ പറഞ്ഞ നേരാ പണ്ട് ഒരു ആനക്ക് പിടിക്കാൻ പറ്റാത്ത ഒരു മാവേനും അത് കേട്ടാ, അതല്ലേ മുറിച്ചു കൊണ്ടുപോയിന്. പക്ഷെ ഓന്റെ വീടിന് മൊത്തായിനു മോനെ.
2: മാവാതി മാവായിപ്പോയില്ലേ?
1: പിന്നെന്താ, ഒരാക്ക് പിടിച്ചാൽ ഒതുങ്ങുവാ. പണ്ട് ഉപ്പൂപ്പാന്റെ ഉപ്പൂപ്പാന്റെ ഉപ്പൂപ്പ നട്ട മാവാത്.
2: എന്നിട്ട് എന്തിനാന്നപ്പത് മുറിച്ച് വിറ്റിനി?
1: അല്ല, ഓന് പൊരയെടുക്കണ്ടെങ്കിൽ പിന്നെ മാവിന്റെ ഇത് മുറിക്കണല്ലോ.
2: എന്റെ ആമിന്ത, ഇത്രയും വലിയ മാവെല്ലാം മുറിച്ചിട്ട് ഓനാടെ വീട് വെക്കേണ്ട വല്ല കാര്യം ഉണ്ടാ? എത്രത്തോളം പഴക്കുള്ള മരാന്നതല്ലോ, അതിൽ ഓർമ്മക്ക് വെക്കേണ്ട സാധനല്ലേ. ഓന് ലേശം നീക്കിയിട്ട് വീട് വെക്കുന്നതിന് എന്നാ ഇത്ര വലിയ വിഷമോ?
1: അല്ല കരണ, ആ സ്ഥലം തന്നെ ഊന് വേണമെന്ന് പറഞ്ഞ് ഞാൻ അതങ്ങ് എഴുതി കൊടുത്ത് കൊടുത്തിട്ട് കോയ എന്തല്ലേനും പ്രശ്നാക്കീനി. പക്ഷെ വന്നിട്ട് കോയ പറയല, നിങ്ങൾ അനക്ക് തന്നോ അനക്ക് പഴയ വീടല്ലേ തന്നിനെന്ന് പറഞ്ഞിട്ട് എന്തല്ലേനപ്പോ എന്റെ മേക്ക് പാഞ്ഞു കയറൂട്ടിനി. അനക്ക് ഇതോനോട് പറയാൻ പറ്റുവാ, ആ സ്ഥലം ഇങ്ങ് തന്നെ ഉമ്മാന്ന് പറഞ്ഞേരം ഞാനങ്ങ് എഴുതി കൊടുത്ത് ആ മരം മുറിച്ചിട്ട് വീട് മൊത്തം ഓന എന്നാ പറയണ്ടേ? എന്നാ മോനെ രസം കാണേ വീടിൻ്റെ മരത്തിന്റെ അല്ലേ എല്ലാ പണിത്തരോ.
2: ഈ മാവിനെ കൊണ്ട് ആരെങ്കിലും പണിയെടുക്കുക?
1: മോനെ ഏറ്റവും നല്ല മാവാന്നല്ലേ? എനക്ക് തോന്നുന്നു പ്രാവിനെ കാട്ടെ ഏറ്റവും നല്ല മാവാ. ഓന്റെ നീ നോക്കിയിട്ട് ജനലും കട്ടലിയും ഇപ്പൊ അത്ര വേണ്ട ചെതലിരിക്കുന്നുണ്ട്. ഇപ്പൊ നീ നോക്കിയട്ടെ, ഓന്റെ ഒന്നും ഒന്നും പോലും ചെതലടിച്ചിട്ടില്ല.
2: മാവുള്ള വീട്ടിലെ ആമിന ബീവി എന്നല്ലേ നമ്മൾ ഇത്ര നാളും എല്ലാരും പറഞ്ഞു നടന്നിന്. ഇപ്പൊ ഇനി മാവില്ലാത്ത ആമിന ബീവി എന്ന് പറയേണ്ടി വരൂലേ?
1: എന്നാ ചെയ്യേണ്ട കാരണ, ഒരാള് വന്നിട്ട് സ്ഥലം എഴുതിത്താ ഉമ്മ എനിക്ക് പൊരേ എടുക്കണം എന്ന് പറയുമ്പോ ഇല്ല എനിക്ക് ഇതെല്ലാം പിടിച്ചു കെട്ടിട്ട് ഞാനവിടെ പോവാനാ. ഇപ്പൊ എന്താണെങ്കിലും ആവശ്യത്തിന് എനിക്ക് ഓന്റെ പുരക്ക് പോയിട്ട് എന്തെങ്കിലും ദാഹിച്ച വെള്ളം കുടിക്കാം. ഓള വീട്ടിലാ പൊരേ എടുത്തിട്ട് എന്താ കുഞ്ഞേ? അല്ല കരണ, സങ്കടം ഉണ്ടാക്കുന്ന മാവിന്റെ കാര്യം പറയാനാ നീ ഈ രാവിലെ തന്നെ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ വന്നതാ നീ?
2: അല്ലപ്പാ, ആടിയിടുന്നെല്ലാം ചോർച്ചയുണ്ട് ചോർച്ചയുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ട് ഇങ്ങോട്ട് വന്നിനെ.
1: നീ പിന്നെയും പിന്നെയും കൊറേ സമയമായി ചോർച്ച ചോർച്ച എന്ന് പറയുന്നത്, എനിക്കെന്നാ പറ്റിയല്ലേ അറിയാൻ വേണ്ടി ചോദിക്കുന്നയാ.
2: ആമിന്ത, നിങ്ങൾ ഈ പേപ്പർ വായിക്കലും ടിവി ഒന്നും കാണാത്തോണ്ടുള്ള പ്രശ്നമായത്.
1: അല്ല, ആമിന്ത എന്റെ വീട്ടിൽ ചോരുന്നുണ്ട് എന്ന് പേപ്പറിൽ വന്നിട്ടുണ്ടാ, ഞാൻ അറിഞ്ഞിട്ടല്ലോ.
2: അങ്ങനെയല്ല ആമിന്ത, അതായത് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാലേ, ഇപ്പോഴത്തെ എല്ലാം മഴ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര മഴയാണ്, അതുപോലെ തന്നെ ചോർച്ചയാണ്. ഓരോ പ്രാവശ്യം ഓരോ മഴ പെയ്യുമ്പോൾ ഓരോരോ പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന പ്രായത്തെ മഴ എന്ന് പറഞ്ഞാൽ ഫുൾ ചോർച്ചയാണ്. കഴിഞ്ഞ കൊല്ലത്തെ മയക്കാണെങ്കിൽ മൊത്തം പ്രളയമാണ്, അതിന്റെ മുമ്പിലത്തെ കൊല്ലത്തെ മയക്കാണ് ഡെങ്കിപ്പനി ഉണ്ടായത്.
1: ഓരോ കൊല്ലോ ഓരോന്നിങ്ങനെ മാറി മാറി വരുവല്ലേ.
2: പിന്നെ ആ പോലും അങ്ങനെ വരും പോലും.
1: അല്ല കൊല്ലത്തെ മഴക്കന്നേ പ്രശ്നം.
2: കൊല്ലത്തെ മയക്കല്ലേ മൊത്തം ചോർച്ച, ബാർപ്പടക്കം ചോരും പോലും.
1: അപ്പൊ ഇതെല്ലാം പേപ്പറിലുണ്ട്.
2: പിന്നെന്താ, ഞാൻ അവര് വായിക്കുന്നത് കേട്ടിയല്ലേ, അവിടെ ചോരുന്നു ഇവിടെ ചോരുന്നു മൊത്തം ചോർച്ചയാന്ന്. ആ കേരളത്തിലും ചോരുന്നുണ്ട്, ഡൽഹിയിലും ചോരുന്നുണ്ട്.
1: ഡൽഹിയിലും ചോരാനാ?
2: പിന്നെ അതല്ലേ ഞാൻ പറഞ്ഞേ നിങ്ങൾ വാർത്തയൊന്നും കണ്ടിട്ടില്ലേ എന്ന്.
1: ഡൽഹി
2: നമ്മളെ കേരളത്തിന്റെ തലസ്ഥാനല്ലേ.
1: കേരളത്തിന്റെ തലസ്ഥാനോ തിരുവനന്തപുരം മാറ്റിയാ, അതപ്പാ ഡൽഹിക്കാക്കിനി.
2: നിങ്ങൾ ഈ ചോർച്ചന്റെ കാര്യം പറയുമ്പോ വേണ്ടാത്ത ചോദ്യം ഒന്നും ഇങ്ങോട്ട് ചോദിക്കല്ലേട്ടാ. നിങ്ങൾ ചോർച്ചന്റെ കാര്യം പറ, ഈ ഡൽഹിയിലെ ചോർച്ചന്റെ കാര്യാന്ന്, ഭയങ്കര നീറ്റാന്ന്, നീറ്റ് ചോർച്ചയാന്ന്.
1: അങ്ങനെ പറയുമ്പോ കരണ അതിന്റെ അർത്ഥം എന്നാ എനിക്കത് മനസ്സിലായിട്ടില്ല. നീറ്റ് ചോർച്ചയാ?
2: നീറ്റായിട്ട് നീറ്റായിട്ട് എപ്പം പറയല്ലേ. ആ അതേപോലെ ഭയങ്കര നീറ്റായിട്ടുള്ള ചോർച്ചയാണ്,
1: അതായത് വൃത്തിയായിട്ടുള്ള ചോർച്ച.
2: അത് തന്നെ.
1: അപ്പൊ കേരളത്തിലെ ചോർച്ചയോ?
2: കേരളത്തിലെ പി എസ് സി അല്ലേ.
1: പി എസ് സി?
2: പിന്നെ
1: അങ്ങനെയും ചോദിക്കുന്നുണ്ടോ?
2: ഭയങ്കര ചോർച്ചയല്ലേ അത്. ഈ പിള്ളേർ പഠിക്കുന്നില്ലേ ബി എ ബി എസ് സി എം എ എന്നെല്ലാം പറഞ്ഞിട്ട് പഠിക്കുന്നില്ലേ, ആ അങ്ങനത്തെ ഒരു സംഭവമാണ് പി എസ് സി.
1: അതോ ഈ ചോർച്ചയായിട്ട് നാട് ബന്ധോ?
2: ആടെ എല്ലാം ചോർച്ചയാ പോലും.
1: ഓ ആ സ്ഥലത്ത് ചോർച്ചയാന്ന്.
2: പേരും മയ്യല്ലേ പെയ്യുന്നു. പിന്നീട് വരാണ്ടിക്കുണ്ട്,
1: കെട്ടിപ്പൊതച്ചിട്ടുണ്ടാവൂല അല്ലേ.
2: ആ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ഷീറ്റാറ്റം വലിച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ചോർച്ച ഉണ്ടാവുക.
1: അല്ലെങ്കിൽ തന്നെ ഷീറ്റിന് വലിയ വിലയാന്ന്, അവി വെച്ചിട്ട് വാങ്ങാണ്ടെന്ന് കേട്ടിരിക്കും. എല്ലടോ വലിയ ഷീറ്റ് അങ്ങ് മൊത്തത്തിൽ പൊതച്ചാലും ഈ ചോർച്ച ഉണ്ടാവുക.
2: അല്ലപ്പ അതിനെല്ലാം വലിയ പൈസ വേണ്ടി വരൂലേ.
1: എനിക്ക് തോന്നുന്നു ഷീറ്റ് പൊതച്ചിട്ടും വലിയ കാര്യം ഉണ്ടായിരുന്നു, നല്ല കാറ്റ് കിട്ടിയിട്ടുണ്ട് കീറി പോവല്ലോ.
2: അത് നേരാന്ന്. ആമിന്താ ചോർച്ച മാത്രല്ല പറ്റിയത്,
1: പിന്നെ
2: അതിലും വലിയ അപകട പറ്റിയത്.
1: എന്റെ പഠിച്ചോനെ അരങ്ങ് മരിച്ചാ.
2: നമ്മൾ ചോരുമ്പോ എന്നാ ചെയ്യല്? എന്തെങ്കിലും പാത്രം വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം തീരൂലേ.
1: അതെ, ആടെ ആടെ പാത്രം വെച്ചു കൊടുത്താൽ നേരിട്ട് അടുത്ത് തന്നെ വെള്ളം വീണോളൂ.
2: ഇത് ചോർന്ന വേറെയാണ്, എല്ലാം ജ്യോതി പേപ്പറിലല്ലേ വീണ്.
1: അയ്യോ പിള്ളന്മാറ പരീക്ഷ പേപ്പർ അല്ലേ.
2: ആണ്.
1: എന്നിട്ട് എന്താ കുനി അത്?
2: അതെല്ലാം കൂടി വാരിയെടുത്ത് പോലീസിന്റെ അടുത്ത് പോയിട്ട് പിള്ളന്മാരെല്ലാം കൂടി അടിയല്ലേ ഇപ്പോ.
1: അതിന് പടി കഴിഞ്ഞ് എന്തായാലും ജ്യോതി പേപ്പർമേല് വെള്ളമായി. ഇനിയിപ്പോ നഞ്ഞ പേപ്പറിൽ കിട്ടിയിട്ട് ഇവർക്ക് എന്താക്കാനാ? എല്ലെങ്കിൽ തന്നെ ആ പേപ്പർ അടുപ്പിന്റെ തണമേല് കുറച്ചിങ്ങനെ വെതറി കൊടുക്ക്, അതങ്ങ് നല്ലോണം നമ്മള് നല്ല തീ ഉണ്ടാവും. അതിന്റെ മേലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് അതിന്റെ മേലെ വെക്കറ അപ്പടം കത്തിപ്പോ. അതിന്റെ സൈഡിലെല്ലാം വെച്ചാൽ വേഗം ഉണങ്ങി കിട്ടൂ.
2: എല്ലാം എന്താ ഇത് ഒന്നോ രണ്ടോ അല്ലല്ലോ, ലക്ഷക്കണക്കിന് കുസ്റ്റ്യൻ പേപ്പറല്ലേ ചോർന്നിന്.
1: എന്റെ കരുണ അത്ര പിള്ളമാറ പഠനം ഇരിക്കുമല്ലേ അത്.
2: ഇതെല്ലാം ആടെ വെച്ചിട്ട് ഉണക്കാനാ നിങ്ങൾ ഈ പറയുന്നു?
1: ഒന്നാമത് മഴയോ. എന്നിട്ട് എന്താക്കും?
2: അമിന്താ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഇക്കൊല്ലത്തെ മഴയല്ലേ. അപ്പൊ അത് വിചാരിച്ചിട്ടാണ് നിങ്ങളെ വീട്ടിലും വല്ല ചോർച്ചയുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ ഞാൻ വന്നിന്.
1: അനക്ക് ചോർന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കരണ, വീട്ടിൽ ആരെയ ചോദ്യ പേപ്പർ, പിള്ളമാരെല്ലാം പഠിച്ചു കഴിഞ്ഞില്ലേ, ഇനി എന്ത് ചോദ്യ പേപ്പർ വന്ന്? ഞാനവിടെ അലൂമിനിയം പാത്രം ആറ്റം വെച്ചോളൂ, അഥവാ ചോരുന്നുണ്ടെങ്കിൽ തന്നെ. ഇനി ഇപ്പൊ ഈ വീടൊന്നും ആർക്കും വേണ്ട പോലും, ചോരുന്ന വീടൊന്നും ആർക്കും വേണ്ടാന്നല്ലേ പറഞ്ഞു നിൽക്കുന്നത്. അല്ല എനിക്ക് നീ പറഞ്ഞതിൽ തീരെ അത്ര വിശ്വാസം പോരാ. ഈ ചോർച്ച എന്നെല്ലാം പറയുമ്പോ നീ ഉള്ള തന്നെയാ പറഞ്ഞേ. പേപ്പറിൽ ഞാനും വായിച്ച് കേട്ടിനി കുറച്ച്. ചോദ്യ പേപ്പർമേലെ ചോർന്നു എന്നല്ല ഞാൻ കേട്ടത്, ഞാൻ അങ്ങനെയല്ല വായിച്ചിനി. പക്ഷെ നീ പറഞ്ഞ വാർത്തയെ ഞാൻ ഏടിയും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല.
2: ആമിൻതാ ഈ വാർത്ത എന്നെല്ലാം പറഞ്ഞാല് ടിവിയിൽ ഒരുപാട് വാർത്ത കേൾക്കുന്നില്ലേ, അപ്പൊ വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മള് കുറച്ചെല്ലാം നമ്മൾ ഊഹിച്ചിട്ടെല്ലാം പറയണ്ടേ.
1: അപ്പൊ ഇത് ഊഹാണോ?
2: പിന്നല്ലാണ്ട് എന്റെ ആമിൻതാ ഈ മഴയല്ലാണ്ട് വേറെ എന്നായി ചോരുക? ചോദ്യ പേപ്പറിന്റെ മേലെ മഴ ചോർന്നിട്ട് വെള്ളം ഊറ്റിയോണ്ടല്ലേ ഈ പ്രശ്നം ഉണ്ടായിന്.
1: എന്റെ കരുണ ചോദ്യ പേപ്പർ ചോരുക എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല, മഴ വെള്ളൂറ്റിട്ടൊന്നും അല്ല ചോദ്യ പേപ്പർ ചോരുക. നീ അറിയാണ്ട് ഇതൊന്നും ആരോട് പറഞ്ഞുവിടല്ല കേട്ടാ, അന്നോടോ പറഞ്ഞിരിക്കട്ടെ. ഈ ചോദ്യ പേപ്പർ ചോർച്ച എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ അത് ലീക്കാവുന്നാന്ന്. അതായത് ഏതോ ഒരു കള്ളനാ ചോദ്യ പേപ്പർ എടുത്തുന്നാന്ന് അതിന്റെ അർത്ഥം.
2: ആമിൻ്റെ ഈ ലീക്കാകുന്നല്ലേ ചോരുക ചോരുക എന്ന് പറയുന്നത്. നമ്മൾ ഈ വെളിച്ചെണ്ണല്ല വാങ്ങിക്കാൻ പോകുമ്പോ കേനല് ലീക്കാന്നില്ലേ, അതുപോലെ ചോരുന്നോണ്ടല്ലേ നമ്മൾ ലീക്കാന്ന് പറയുന്നത്.
1: കരുണ നീ എത്ര വരെ പഠിച്ചിട്ടുണ്ട്?
2: അതിപ്പോ കണക്കൂട്ടിട്ടാകുമ്പോ അതിപ്പം പറയണ.
1: ഒരു പത്താം ക്ലാസ് വരെ പോയിനാ. ഈ നാലാം ക്ലാസ് പോയ എനക്ക് ഒരിതുണ്ട്, നീ പത്താം ക്ലാസ് പോയിട്ട് ഒരു കാര്യമില്ല കരണ, ഒരു കാര്യമില്ല. ഞാൻ ഇന്നത്തെ വാർത്തയിൽ വായിച്ചത് എന്തെന്ന് വെച്ചാല് നിറയെ എനിക്ക് ചോദ്യ പേപ്പർ ആരോ കട്ടുകൊണ്ടുപോയി, അങ്ങനെയാണ് ചോർച്ച വന്നിന്. ആരോ പേപ്പർ കണ്ട് അത് ആ പേപ്പർ ആർക്കോ മാറ്റിക്കൊടുത്ത്, അതായത് അത് നോക്കിട്ട് പിള്ളന്മാർ പഠിച്ചോളൂല്ലോ, ആ അതിനാണ് ചോർച്ച എന്ന് പറയുന്നത്. അതിന്റെ പേരിൽ പിള്ളന്മാർ തമ്മിൽ അടിയും പിടിയും നാട്ടിൽ മൊത്തം കുഴപ്പാന്ന്. അത് നീ പറഞ്ഞ ഡൽഹിക്കും കുഴപ്പാന്ന്.
2: ഇതാണ് സംഭവം
1: അല്ലേ. പിന്നെ മഴ പെയ്തിട്ടുള്ള ചോർച്ചയൊന്നും അല്ല, അതിന്റെ മേലെ ഏത് വെള്ളവും വീണിട്ടില്ല. കുട്ടിരാമട്ടം കാണുമ്പോ നീ എന്തിനു പോകേണ്ട ആവശ്യോ? നീ ഓർക്ക് എന്നും കൊടുക്കാനും
2: പിടിക്കാനായിട്ടുണ്ടോ?
1: ഞാനൊന്നും പറയാനൊന്നും പോകുന്നില്ല.
2: നിങ്ങൾ ആദ്യം പറയില്ലെന്നെല്ലാം പറയോ, എന്നിട്ട് പറയുന്നത് ആദ്യം തന്നെയല്ലേ പറയാ.
1: പക്ഷെ നീ അത് അറിഞ്ഞിരിക്കണം കരുണ, എന്നാ ഈ സംഭവം നാടൻ നീടുന്നും കേട്ടിട്ട് വന്നിട്ട് എന്നോട് ഊഹിച്ച് പറയാനല്ല വേണ്ടേ. ഒന്നാമതേ എനിക്ക് വയസ്സായി, നീ പറയുന്നല്ലേ ഞാൻ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്താക്കൂ? ഞാൻ ആ പേപ്പർ ഒന്നുമില്ല മറിച്ച് നോക്കിക്കൊണ്ടല്ലേ എനിക്ക് പിടികിട്ടിയേ. എന്ത് വിഡ്ഢിത്താ നീ പറഞ്ഞേ.
2: നിങ്ങളിപ്പോ നിങ്ങളോട് സംസാരിച്ചിരിക്കാനൊന്നും എനിക്ക് സമയമില്ല, എനിക്ക് നേരെ കുമാരന്റെ അടുത്ത് എത്തണം. അടാ സിമെന്റ് വാങ്ങിക്കൊണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന്.
1: എന്തിനി?
2: വീട്ടില്
1: വീടെന്നാ
2: ചോർച്ച അടക്കേ
1: എന്റെ കരുണാ.

0: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
0: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
0: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
0: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
0: ഫോൺ 9188951780.
2: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: ആർദ്ര ഗീതങ്ങളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: ശ്രോതാക്കളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വായനശാല ഇനി മുതൽ ചൊവ്വാഴ്ച രാവിലെ 7:35 കേൾക്കാം. അതുപോലെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ശാസ്ത്രവീതി ഇനി മുതൽ കേൾക്കാം വ്യാഴാഴ്ച രാവിലെ 7:35.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി റേഡിയോ മലബാർ 89.6 FM.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: വായനശാല.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനശാലയിലേക്ക് സ്വാഗതം. കേൾക്കാം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മിസിസ് ജി പിയുടെ സ്വർണപ്പല്ലുകൾ. അവതരണം സ്നേഹ വലിയപുരയിൽ.
2: മിസിസ് ജി പിയുടെ രണ്ട് സ്വർണപ്പല്ലുകൾ കളവ് പോയിരിക്കുന്നു എന്ന ദുഃഖവാർത്ത ഞാനിപ്പോൾ കേട്ടേയുള്ളൂ. എന്നാലും അത് ആ മഹതിയുടെ വായിക്കകത്ത് നിന്ന് ആരാണ് മോഷ്ടിച്ചത്? കുറേ നാൾ മുമ്പ് ഒരു വാച്ച് കളവ് പോയി, ഞാനാണത് കട്ടതെന്ന് ആ മഹിളാരത്ന് തീരുമാനിച്ചു. അതിൻ്റെ കഥ എങ്ങനെയാണെന്നോ, അവരുടെ ഇളയ കുട്ടിക്ക് പനി വന്നു. അതിനെ രാപ്പകൽ ശുശ്രൂഷിക്കാൻ ഒരു നേഴ്സിനെ ഏർപ്പെടുത്തി. തങ്കമ്മ എന്നാണ് ആ നേഴ്സിൻ്റെ പേര്. തങ്കമ്മയും ഞാനുമായി അല്പം ഇഷ്ടമായി സംസാരിച്ചു. എന്നെ തങ്കമ്മയ്ക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമാണെന്ന് എന്തോ ഒരു തെറ്റിദ്ധാരണ. ഏതായാലും ഞങ്ങൾ ഒരു ദിവസം അല്പം തമാശ പറഞ്ഞു ചിരിച്ചു. ഞങ്ങളുടെ ചിരി കേട്ട് മിസ്സിസ് ജി പി വാതിൽക്കൽ വന്ന് അകത്തേക്ക് തല കാണിച്ചു. എന്താണ്, എന്താണിത്? അല്പം ഈർഷയോടെ സ്വർണപ്പല്ലകൾ കാണിച്ചുകൊണ്ട് ചോദിച്ചു. കുട്ടിക്ക് മരുന്ന് കൊടുത്തോ? തങ്കമ്മ പറഞ്ഞു, മരുന്ന് കൊടുക്കാൻ സമയമായില്ല. മിസ്സിസ് ജി പി കുട്ടിയുടെ അരികത്ത് വന്ന് പുതപ്പിൻ്റെ തുമ്പ് ശകലം വലിച്ച് കഴുത്തിലിട്ടു. മൂത്രമൊഴിക്കുന്ന പാത്രം കട്ടിലിൻ്റെ അടിയിലേക്ക് ശകലം കൂടി നീക്കിയും മേശപ്പുറത്ത് നിന്ന് ഒരു കുപ്പി മറ്റു കുപ്പികളോടും കുറച്ചുകൂടി അടുപ്പിച്ചും തങ്കമ്മ ശരിക്കും ഡ്യൂട്ടി നിർവഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി. തങ്കമ്മയുടെ മുഖം ശകലം ഇരുണ്ടു. മിസ്സിസ് ജി പി ഒരു ന്യായാധിപയെ പോലെ പറയുകയാണ്, കുട്ടി, സുഖക്കേടായി കിടക്കുമ്പോൾ ഈ ചിരിയും തമാശയും മറ്റും അത്ര നല്ലതല്ല. എന്തുകൊണ്ട് എന്ന് എനിക്ക് ചോദിക്കാൻ തോന്നി. എന്തെന്നാൽ ആ സമയത്തും ആ വീട്ടിൽ സുഖക്കേടായി കിടക്കുന്ന കുട്ടിയുടെ ജ്യേഷ്ഠത്തികളുടെ ചിരിയും ബഹളവും കേട്ടിരുന്നു. പിന്നെ എപ്പോഴും ഏതെങ്കിലും ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കാതിരിക്കില്ല. പോരെങ്കിൽ മിസ്സിസ് ജി പി തന്നെ അതേ മുറിയിൽ ഇരുന്നു കൊണ്ട് 1000 തവണ തമാശ പറയുകയും ഞങ്ങൾ ചിരിച്ചതിനേക്കാൾ ഉച്ചത്തിൽ കുക്കുക്കുക്കുക്കുക്കു എന്ന് ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്ക് സുഖക്കേടുണ്ട്, ഇതിനേക്കാൾ മൂർധന്യ തീർച്ചയായും. അപ്പോഴൊന്നും ചിരിച്ചതിൽ കുറ്റമില്ല, പക്ഷെ ഞാനൊന്നും ചോദിച്ചില്ല. ചോദിക്കാൻ എനിക്കെന്താ അവകാശം? എനിക്ക് അവരുമായി യാതൊരു ബന്ധവുമില്ല. ഞാൻ ശ്രീ ജി പിയുടെ സ്നേഹിതനാണ്. എന്നിരുന്നാലും 4-5 കൊല്ലത്തെ പരിചയം ഞങ്ങൾ തങ്ങളിലുണ്ട്. ഞാൻ അവർ താമസിച്ചിടത്ത് നിത്യമെന്നോണം പോയിക്കൊണ്ടിരുന്നു. അത് ശ്രീ ജി പിയുമായുള്ള അടുപ്പം മൂലമാണ്. ഈ മുറിയിലെ നിശബ്ദത എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ മുറി പൂട്ടി തെരുവീഥികളിൽ ഇറങ്ങിയിട്ട് പട്ടണങ്ങളിൽ അങ്ങനെ അലയും. വല്ല കടകളിലോ ജോലി സ്ഥലങ്ങളിലോ ഉള്ള അപൂർവം ചില സ്നേഹിതന്മാരെ കാണുന്നതിന് തർപ്പെട്ടില്ലെങ്കിൽ വായനശാലകളിൽ കുറേ സമയം ചെന്നിരിക്കും. അവിടെ വളരെ കുറച്ച് പുസ്തകങ്ങളേ ഉള്ളൂ. വായിക്കാൻ പറ്റിയതൊക്കെ വായിച്ചു കഴിഞ്ഞു. അവിടെയും അധിക സമയം ഇരിക്കാൻ കഴിയുകയില്ല. അങ്ങനെ അവിടെ നിന്നിറങ്ങി ഞാൻ ശ്രീ ജി പിയുടെ വീട്ടിൽ ചെല്ലും. എന്തെന്നാൽ അദ്ദേഹം എന്നിൽ സഹതാപം പ്രദർശിപ്പിക്കുകയും എൻ്റെ സാഹിത്യ സംരംഭങ്ങളെ പ്രശംസിച്ച് പറയുകയും ചെയ്തിട്ടുള്ളൊരു സുഹൃത്താണ്. അദ്ദേഹവുമായി പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് നല്ല നിശ്ചയമില്ല. എങ്ങനെയായാലും അതൊരു യാദൃശ്ചിക സംഭവമാണ്. കരുതിക്കൂട്ടി ഞാൻ ആരുമായും പരിചയപ്പെടാറില്ല. എന്നിരുന്നാലും ഞാൻ ശ്രീ ജി പിയിൽ പലപ്പോഴും ലയിച്ചിട്ടുണ്ട്. എന്തെന്നാൽ അദ്ദേഹം എനിക്ക് പരിചയപ്പെടുവാൻ കഴിഞ്ഞിട്ടുള്ള മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ട ചിന്തകനാണ്. ഞങ്ങൾ എല്ലാ വിഷയങ്ങളെപ്പറ്റിയും സംസാരിക്കും. അദ്ദേഹത്തിന് സ്വന്തമായുള്ള 1000-1000 ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞാൻ പ്രത്യേകമായി വായിക്കേണ്ടവയെ പ്രത്യേകമായി എനിക്ക് എടുത്തു തരികയും ആ ഗ്രന്ഥശാല തന്നെ ഇഷ്ടംപോലെ എനിക്ക് ഉപയോഗിക്കുന്നതിന് അനുമതി തരികയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ആത്മാവിൽ പൂണ്ടുകയറുവാൻ ഞാൻ ആരെയും അനുവദിക്കില്ല എന്ന് അദ്ദേഹം പല ഗുരു സന്ദർഭവശാൽ പറഞ്ഞിട്ടുണ്ട്. ഞാനതിന് ശ്രമിച്ചിട്ടുമില്ല. എൻ്റെ ആത്മാവിൽ ആരെങ്കിലും പൂണ്ടുകയറുക എനിക്കും ഹിതമല്ല. എങ്കിലും ഞങ്ങൾ തമ്മിൽ മാനസികമായ വലിയ ഒരടുപ്പമുണ്ട്. അത് അദ്ദേഹത്തിനും എനിക്കും അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. തന്മൂലം പൊതുജന മധ്യേ അദ്ദേഹത്തിന് പറയുവാൻ തൽക്കാലത്തെ അദ്ദേഹത്തിന് നില അനുവദിക്കാത്ത പല സംഗതികളും എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന് മതങ്ങളിൽ ഒന്നിലും വിശ്വാസമില്ല. മതങ്ങളൊക്കെയും മനുഷ്യസ്നേഹികളായ ഓരോ വ്യക്തികളുടെ സ്വന്തം സൃഷ്ടികളാണ്. അവയൊക്കെയും ആരംഭത്തിൽ നിന്നിടത്ത് തന്നെ നിൽക്കുന്നു, പഴയ വീടുകൾ പോലെ. എന്നാൽ മാനുഷസഞ്ചയം അതിൽ നിന്നൊക്കെ പുരോഗമിച്ചു പോയി. ലോകത്തിന് ഒരു സമൂല പരിവർത്തനം ആവശ്യമാണ്. ഏറ്റവും പ്രധാനമായത് ലൈംഗികമായതാണ്. വിവാഹബന്ധമില്ലാത്ത ഒരു സമുദായ സ്ഥിതിയിൽ ലോകം എത്തിച്ചേരുക തന്നെ വേണം. എങ്കിലേ ശുദ്ധവും സുന്ദരവുമായ ജീവിത രീതി കൈവരുള്ളൂ. ഇത് നടപ്പുള്ള കാര്യമാണോ? എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതൊക്കെ അനേകായിരം ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തതിൻ്റെയും അനേക വർഷത്തെ ചിന്തയുടെയും ഫലമായിരിക്കണം. അദ്ദേഹത്തിൻ്റെ ഗംഭീരമായ ഹൃദയത്തിലേക്ക് എത്തിനോക്കുവാൻ ആ ചെറിയ സ്ത്രീക്ക് എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട്. പരിചയങ്ങളില്ലാത്ത ആകാശത്തിൽ വളരെ ഉയരത്തിൽ വിഹരിച്ചിരുന്ന പക്ഷിശ്രേഷ്ഠൻ്റെ അരികത്തിൽ നിൽക്കുന്ന ഒരു അടക്കാ കുരുവിയെ പോലെയാണ് ഭാര്യ. ഞാൻ ഒരു വലിയ ഒരാളുടെ ഭാര്യയാണ് എന്ന് മിസ്സിസ് ജി പി ഭാവിക്കുന്നുണ്ട്. എങ്കിലും ഭർത്താവിൻ്റെ മേൽ അധികാരം ചെലുത്തുവാൻ ആ കൊച്ചു സ്ത്രീ ശ്രമിച്ചിട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെയും അവർ പരാജിതയായിട്ടുമുണ്ട്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ഉടനെ ഞാൻ കൊടുത്ത പ്രേമലേഖനങ്ങളൊക്കെ തിരികെ കൊണ്ടുവരാൻ പറയുകയാണ് ഞാൻ ആദ്യമായി ചെയ്തത്. അതൊരു കെട്ടുണ്ടായിരുന്നു. ഒക്കെ ഞാൻ തീരിട്ട് കത്തിച്ചറിഞ്ഞു. അങ്ങനെ ശ്രീ ജി പി ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, തനിക്ക് ലഭിച്ച ജീവിതസഖി തനിക്ക് ചേർന്നവളല്ല എന്ന് ഓരോ പുരുഷനും ദുഃഖിക്കുന്നില്ലേ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ചുറ്റും വിവാഹങ്ങൾ നടക്കുന്നു, കുട്ടികളുണ്ടാവുന്നു, ഗൃഹങ്ങൾ പുലരുന്നു, അങ്ങനെ ജീവിതം പുരോഗമിക്കുന്നുമുണ്ട്. ഇന്ന് ഈ ദാമ്പത്യ ജീവിതങ്ങളിലൊക്കെ പരാജയത്തിലാണ്. എങ്കിലും അദ്ദേഹത്തിന് 6-7 കുട്ടികളുണ്ടായി. സ്ത്രീയും പുരുഷനും ഇണചേരുന്നത് തമ്മിൽ വിശ്വാസമോ തമ്മിൽ സ്നേഹമോ തമ്മിൽ മാനസികമായ അടുപ്പമോ കൊണ്ടല്ല, ജീവിതത്തിൻ്റെ കഠിനമായ ഒരാവശ്യം കൊണ്ട്. അത്തരത്തിലുള്ള ഒരു നിലയിലാണോ ആ വലിയ മനുഷ്യനും ആ കൊച്ചു സ്ത്രീയും തമ്മിലുള്ളത്? ഞാൻ ആലോചിച്ചു, ശ്രീ ജി പിക്ക് എന്നോടുള്ള ബഹുമാനവും എന്നിൽ വിശ്വാസവുമുണ്ട്. വലിയ സംഖ്യകൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നതിന് അദ്ദേഹം എൻ്റെ പക്കൽ തന്നയച്ചിട്ടുണ്ട്. എനിക്ക് ശരിയെന്നും അദ്ദേഹത്തിന് ഉത്കർഷത്തിന് നല്ലതെന്നും തോന്നിയിട്ടുള്ളത് ഞാൻ അദ്ദേഹത്തോട് പറയുകയും അത് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചില അപൂർവ സന്ദർഭങ്ങളിൽ മിസ്സസ് ജി പി രഹസ്യമായി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ സംഗതി ഇപ്രകാരം വേണമെന്ന് പറയണം, അല്ലെങ്കിൽ അത് അദ്ദേഹത്തെ ഓർമ്മിക്കരുത്. അതിൽ നിന്നൊക്കെ മിസ്സസ് ജി പിക്ക് എന്നോട് ബഹുമാനമോ എന്നിൽ സ്നേഹമോ ഉണ്ടെന്ന് ഞാൻ അനുമാനിച്ചിട്ടില്ല. സുഖക്കേടായി കിടക്കുന്ന കുട്ടിയുടെ ജ്യേഷ്ഠൻ അടുത്ത വീട്ടിലെ വക്കീലിൻ്റെ അതേ പ്രായത്തിലുള്ള കുട്ടിയുമായി കളിച്ചിരുന്നു. വക്കീലിൻ്റെ കൊച്ചുമകൻ പിതാവിൻ്റെ വലിയ വിരലുള്ള റിസ്റ്റ് വാച്ച് എടുത്ത് ശ്രീ ജി പിയുടെ മകന് കൊടുത്തു. അവർ രണ്ടുപേരും കൂടി അത് മണ്ണിലിട്ടും അതിൻ്റെ റിസ്റ്റ് പൊട്ടിച്ചും മറ്റും കേട് വരുത്തി കളഞ്ഞു. ശ്രീ ജി പിയുടെ മകൻ അതുമായി വീട്ടിൽ വന്നു. അന്ന് സന്ധ്യ മയങ്ങിയ സമയത്ത് ശ്രീ ജി പിയോട് ഒരു ചെറിയ സംഖ്യ കടം വാങ്ങിക്കുന്നതിനും ഇടയ്ക്ക് തങ്കമെന്ന് കാണുന്നതിനും ഞാൻ അവിടെ കയറി ചെന്നു. മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടി പറഞ്ഞു, എൻ്റെ ഒരു വാച്ചുണ്ട്, 4 രൂപ തന്ന തരാം. എനിക്ക് നിൻ്റെ കളി വാച്ച് വേണ്ട മോനെ, കാശില്ല എന്ന് പറഞ്ഞിട്ട് മുകളിൽ ചെന്ന് ശ്രീ ജി പിയെ കണ്ട് രൂപ വാങ്ങി തങ്കമ്മയോട് വർത്തമാനം പറഞ്ഞ് ഞാൻ പോന്നു. പിറ്റേ ദിവസമാണ് വക്കീൽ അറിഞ്ഞത് വാച്ച് ജി പിയുടെ മകന് കൊണ്ടുപോയെന്ന്. വക്കീലിൻ്റെ ഭാര്യ മിസ്സസ് ജി പിയുടെ അടുത്ത് വന്നു. മിസ്സസ് ജി പി മകനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, അത് 4 രൂപയ്ക്ക് എനിക്ക് വിറ്റു എന്ന്. ഈ സംഭവങ്ങളൊന്നും അറിയാതെ ഞാൻ കുറേ സ്നേഹിതന്മാരുമായി വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് വഴിവക്കത്തുള്ള ഒരു മാളികയിൽ ഇരിക്കുകയായിരുന്നു. മിസ്സസ് ജി പി ജി പിയുടെ വേലക്കാരൻ അവിടെ കയറി വന്ന് കിതച്ചുകൊണ്ട് പറഞ്ഞു, അവൻ 12 തവണ എൻ്റെ മുറിയിൽ ചെന്നു, പട്ടണത്തിലൊക്കെ നോക്കി. അത്യാവശ്യ കാര്യം പ്രമാണിച്ച് മിസ്സസ് ജി പി എന്നെ വിളിക്കുന്നു. കഥ ഒന്നും അറിയാത്ത ഞാൻ ചെന്നു. വക്കീലിൻ്റെ വീട്ടിലെ വേലക്കാരും ആ മനുഷ്യൻ്റെ ഭാര്യയും മുതിർന്ന പെൺമക്കളും മതിലിലൂടെ എത്തി നോക്കുന്നു. ശ്രീ ജി പി അക്ഷോഭ്യനായി കസാലയിൽ ചാരിക്കിടന്നുകൊണ്ട് പുസ്തകം വായിക്കുന്നു. തങ്കമ്മ വ്യസനത്തോടെ എന്നെ നോക്കുന്നു. ഞാൻ ചെന്നപ്പോൾ ശ്രീ ജി പി പതിവുള്ളതുപോലെ എൻ്റെ മുഖത്ത് നോക്കി പുഞ്ചി

0: ചെറുതുവി. മിസ്സസ് ജി പി വാതിക്കൽ നിന്നു. അടുത്തു തന്നെ പ്രായമായ പെൺമക്കളും വേലക്കാരിയും. എന്നെ കണ്ടപ്പോൾ മിസ്സസ് ജി പി ഏറ്റവും പരുഷമായ സ്വരത്തിൽ ഏറ്റവും അധികാരപൂർവ്വം ചോദിക്കുകയാണ്, നിങ്ങൾ 4 രൂപയ്ക്ക് ഇവനോട് വാങ്ങിച്ചു കൊണ്ടുപോയ വാച്ച് എവിടെ? അതിന് ഒരുപാട് രൂപ വിലയുണ്ട്. ആർക്കാണ് നിങ്ങൾ വിറ്റത്? ഞാനത് കണ്ടോ എന്നല്ല, ഞാനത് ഒന്നും അറിയാത്ത കുഞ്ഞിൻ്റെ പക്കൽ നിന്ന് 4 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വിറ്റിരിക്കുന്നു, ഞാൻ പറഞ്ഞു. വാച്ച് ഞാൻ കണ്ടു, ഇരുളിൽ കുട്ടി എന്നെ കാണിച്ചു. കളി വാച്ചാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാനത് വാങ്ങിച്ചു കൊണ്ടുപോയില്ല. പിന്നെ വാച്ച് എവിടെ? ആ സ്ത്രീ വിറഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ അറിയും? പക്ഷേ ഭാഗ്യത്തിന് പായൻ്റെ അടിയിലോ തലയണ കീഴിലോ എവിടെ നിന്നോ അവർക്ക് വാച്ച് കിട്ടി. എന്നാൽ അത് സംബന്ധമായിട്ട് അവർ പിന്നീടൊന്നും പറഞ്ഞില്ല. ഞാൻ സാധാരണയായ വാച്ചും മറ്റും വില കൂടിയ സാധനങ്ങൾ മോഷ്ടിക്കുന്ന പതിവാണ്. അത് എവിടെ വിറ്റു എന്ന് ആളുകൾ ചോദിക്കുന്നത് പതിവാണ്. വെറും സാധാരണ സംഭവത്തിൽ എന്താണുള്ളത് എന്ന മട്ടിൽ ആ ശ്രീമതി അത് പാടെ മറന്നു കളഞ്ഞു. തങ്കമ്മ പറഞ്ഞു, ഇനി സ്വർണ്ണപ്പല്ല് പോയാൽ നിങ്ങളെ സംശയിക്കും. ഞാൻ ചോദിച്ചു, അത് അവരുടെ വായൽക്കാരെ എടുക്കാൻ സാധിക്കുമോ? രാത്രി ഊരി വെക്കാറില്ല. ഞാൻ ചോദിച്ചു, ചിലപ്പോൾ അത് അവർ വിഴുങ്ങിപ്പോയെങ്കിലോ? തങ്കമ്മ ചിരിച്ചു, ഞാനും ചിരിച്ചു. ഞങ്ങളുടെ ചിരികെട്ട് മിസ്സസ് ജി പി ആ 2 സ്വർണ്ണപ്പല്ലും കാണിച്ച് ചോദിച്ചു, എന്താണ് എന്താണ്? ഞങ്ങളൊന്നും പറഞ്ഞില്ല. ദാ ഇപ്പോൾ സ്വർണ്ണപ്പല്ല് കാണാതായിരിക്കുന്നു. അത്ഭുതം! വേലക്കാരൻ എന്നെ അന്വേഷിച്ച് ഓടി നടക്കുന്നുണ്ടായിരിക്കണം. മിസ്സസ് ജി പി എന്നെ കണ്ടാൽ ഉടനെ ചോദിക്കും, എൻ്റെ വളരെ വളരെ വില കൂടിയ ആ സ്വർണ്ണപ്പല്ലുകൾ നിങ്ങൾ എടുത്തു കൊണ്ടുപോയി ആർക്ക് വിറ്റു? കുശാൽ.
1: വായനശാലയിൽ ഇപ്പോൾ കേട്ടത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചെറുകഥ മിസ്സസ് ജി പിയുടെ സ്വർണ്ണപ്പല്ലുകൾ, അവതരിപ്പിച്ചത് സ്നേഹ വലിയപുരയിൽ. മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരിയെക്കുറിച്ച് 2 വാക്ക്. സ്ത്രീ മനസ്സിലെ തീവ്രമായ പ്രണയവും വിരഹവും അടയാളപ്പെടുത്തുന്ന മികച്ച ഒരു രചനയാണ് നഷ്ടപ്പെട്ട നീലാംബരി. കൗമാരകാലത്ത് തനിക്ക് നഷ്ടപ്പെട്ടു പോയ പ്രണയവും സംഗീതവും തേടി വർഷങ്ങൾക്ക് ശേഷം മധുരയിലേക്കെത്തുന്ന ഡോക്ടർ സുഭദ്രാദേവിയുടെ കഥയാണ് ഇത്. ശസ്ത്രക്രിയാ വിദഗ്ധയായ സുഭദ്ര തൻ്റെ സംഗീത ഗുരുവായ ശാസ്ത്രികളോട് അനുഭവിച്ച അടക്കി പിടിച്ച പ്രണയത്തിൻ്റെ ഓർമ്മകളിലൂടെയാണ് കഥ സഞ്ചരിക്കുന്നത്. ഭർത്താവും കുടുംബവും ഒത്ത് ജീവിച്ചെങ്കിലും ഒരിക്കലും സ്വന്തമാക്കാൻ കഴിയാത്ത ആ പ്രണയത്തിൻ്റെ ചൂടും നീലാംബരി രാഗത്തിൻ്റെ മാധുര്യവും അവൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. ഒടുവിൽ 33 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ പഴയ ഗുരുവിനെ കാണാൻ എത്തുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. ഭൗതികമായ ഉടമസ്ഥതയ്ക്കപ്പുറം ഒരു മനുഷ്യന്റെ ശബ്ദത്തെയും സാന്നിധ്യത്തെയും ആത്മാവ് കൊണ്ട് സ്നേഹിച്ച ഒരു സ്ത്രീയുടെ വിഹ്വലതകളാണ് കഥയുടെ കാതൽ. അപൂർണതയിലും വലിയ സൗന്ദര്യമുള്ള നീലാംബരി രാഗം പോലെയാണ് സുഭദ്രയുടെ പ്രണയവും ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. ജീവിതത്തിന്റെ പാതി വഴിയിൽ നഷ്ടപ്പെട്ടു പോയ എല്ലാവിധ സ്നേഹത്തിന്റെയും പ്രതീകമാണ് ഈ രാഗം. സങ്കീർണമായ വാക്കുകളില്ലാതെ സാധാരണക്കാരന്റെ മനസ്സിലേക്ക് നേരിട്ടിറങ്ങുന്ന ലളിതവും ഹൃദ്യവുമായ വാചകങ്ങളാണ് മാധവിക്കുട്ടി ഈ കഥയിൽ ഉപയോഗിച്ചിരുന്നത്. പുരുഷാധിപത്യ സമൂഹത്തിന്റെ അതിരുകൾക്കും സദാചാര നിയമങ്ങൾക്കും അപ്പുറം നിന്ന് തന്റെ ഉള്ളിലെ വികാരങ്ങളെ ഭയമില്ലാതെ തുറന്നു പറയുന്ന സ്ത്രീരൂപത്തെ നമുക്കിവിടെ കാണാം.
2: വായനശാല.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: അതിമാഞ്ഞു യാത്രാമൊഴിയോടെ. ആറ്റോരം സൂര്യനെത്തി അഗ്നിവിളക്കോടെ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ സംഗീത വിരുന്നായ മധുരഗീതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം.
3: മധുരഗീതങ്ങൾ.
1: മധുരഗീതങ്ങളിൽ ഇന്ന് ആലോലം എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങളാണ് ശ്രോതാക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ആദ്യ ഗാനം പി എ തോമസ് നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച സഹധർമ്മിണി എന്ന ചിത്രത്തിലേതാണ്. സത്യൻ, അടൂർ ഭാസി, ഉഷാകുമാരി, കവിയൂർ പൊന്നമ്മ എന്നിവരാണ് മുഖ്യ നടീനടന്മാർ. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ബി എ ചിദംബരനാഥാണ് സംഗീതമൊരുക്കിയിരിക്കുന്നത്. ഇതിൽ പി ലീലയും എസ് ജാനകിയും ചേർന്ന് പാടിയ ആലോലം താലോലം പൂങ്കാവനത്തിലൊരരയന്നമുണ്ടായിരുന്നു എന്ന ഗാനം മധുരഗീതങ്ങളിലൂടെ ആസ്വദിക്കാം.

1983 ഹരികുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു സ്വകാര്യം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. മമ്മൂട്ടി, ഭരത് ഗോപി, ജലജ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ നെടുമുടി വേണു, ശ്രീനിവാസൻ, വേണുനാഗവള്ളി, ജഗദീഷ് ശ്രീകുമാർ, തൊടുപുഴ വാസന്തി, തിലകൻ തുടങ്ങിയവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഈ ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. എം ഡി രാജേന്ദ്രന്റെ ഗാനരചനയ്ക്ക് എം ബി ശ്രീനിവാസന്റെ സംഗീതം. കേൾക്കാം ഒരു താരാട്ടുപാട്ടിനെ അനുസ്മരിപ്പിക്കുന്ന ഗാനം.

മധുര ഗീതങ്ങളിൽ ഇനി കേൾക്കാം കെ എസ് ചിത്രപാടിയ ഗാനം. സത്യൻ അന്തിക്കാടിന്റെ വരികൾക്ക് രവീന്ദ്രനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ചിത്രം അടുത്തടുത്ത്. സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം 1984 പ്രദർശനത്തിനെത്തിയത്. മോഹൻലാൽ, റഹ്മാൻ, കെ പി എസ് സി ലളിത, സുകുമാരി, തിലകൻ, ബഹദൂർ, കരമന ജനാർദ്ദനൻ നായർ തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കേൾക്കാം ആലോലം ചാഞ്ചാടും എന്ന് തുടങ്ങുന്ന ഗാനം.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

ആലോലം എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1985 സാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഉപഹാരം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. മമ്മൂട്ടി, റഹ്മാൻ, ശ്രീവിദ്യ, ശോഭന എന്നിവരാണ് മുഖ്യ നടീനടന്മാർ. ഷിബു ചക്രവർത്തി എഴുതിയ ഗാനരചനയ്ക്ക് ജോൺസൺ ആണ് ഈണം പകർന്നിരിക്കുന്നത്. ഈ ചിത്രത്തിനു വേണ്ടി KS ചിത്ര പാടിയ ഗാനം ഇപ്പോൾ കേൾക്കാം.

ഇനി കേൾക്കാം അഷ്ടബന്ധം എന്ന ചിത്രത്തിലെ ഗാനം. നെടുമുടി വേണു, മുകേഷ്, ശ്രീവിദ്യ, സീമ, ശങ്കർ, ബഹദൂർ, ശങ്കരാടി, കുതിരവട്ടം പപ്പു എന്നിവരാണ് ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അസ്കറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി ഗാനരചന നിർവഹിച്ച് എ ടി ഉമ്മർ സംഗീതം പകർന്ന് കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനം ഇനി ആസ്വദിക്കാം.

കൃഷ്ണചന്ദ്രൻ പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം അവളുടെ കഥ. ജയദേവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഖാദറാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം എ ടി ഉമ്മർ, ഷാനവാസ്, സത്താർ, രാമു, അനുരാധ, ഉമാമഹേശ്വരി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.

0: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
1: മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ആലോലം എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആലോലം ചെല്ലക്കാറ്റേ, കുഴലൂതും കുഞ്ഞിക്കാറ്റേ, എം ജി ശ്രീകുമാർ, പി വി പ്രീത എന്നിവർ പാടിയ ഗാനം. റോബിൻ തിരുമലയുടെ ഗാനരചനയ്ക്ക് നാദൃഷയാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ചിത്രം ഗാന്ധിയൻ. 1999 ഷാർവിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ സിദ്ദിഖ്, വിജയരാഘവൻ, പ്രിയാരാമൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.

വേണുഗോപാല മേനോന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പാറശാല പാച്ചൻ പയ്യന്നൂർ പരമു എന്ന ചിത്രത്തിലെ ഗാനം. ശ്രീനിവാസൻ, ജഗദീഷ് ശ്രീകുമാർ, കാവ്യ മാധവൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. കൂടാതെ രാജൻ പി ദേവ്, സൈനുദ്ദീൻ, ജനാർദ്ദനൻ, ശ്രീജയ നായർ, രാജശേഖരൻ തുടങ്ങിയവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. എൻ വി ഭാസ്കരൻ എഴുതിയ വരികൾക്ക് എസ് പി വെങ്കടേഷാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഇതിലെ ആലോലം ചാഞ്ചക്കം ചാടുന്നൊരു വള്ളിയൂഞ്ഞാൽ പോലെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം ഗായകൻ ഉണ്ണിമേനോന്റെ സ്വരമാധുരിയിൽ.

അഭിരാം സുരേഷ് ഉണ്ണിത്താന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഹിമാലയത്തിലെ കശ്മലൻ. അനൂപ് രമേഷ്, ജിൻസ് ഭാസ്കർ, ഹിമാശങ്കരി, ആനന്ദ് മന്മഥൻ, ചന്തുനാഥ്, രാഹുൽ രവീന്ദ്രൻ, ഷിനി അമ്പലത്തൊടി എന്നിവരാണ് ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിനു വേണ്ടി മൃദുല വാര്യർ പാടിയ ഗാനം ഇപ്പോൾ കേൾക്കാം. എം ആർ വിപിന്റെ ഗാനരചനയ്ക്ക് അരവിന്ദ് ചന്ദ്രശേഖറാണ് സംഗീതം പകർന്നിരിക്കുന്നത്.

0: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ആലോലം എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2023 മൊഴിമാറ്റം നടത്തിയ ചിത്രമായിരുന്നു ചിറ്റ. SU അരുൺകുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സിദ്ധാർത്ഥ്, നിമിഷ സജയൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജോപോൾ ഗാനരചനയും സന്തോഷ് നാരായണൻ സംഗീതവും പകർന്ന് ആദിത്യ രവീന്ദ്രനും ധവാനി കൈലാസും പാടിയ ഗാനം മധുരഗീതങ്ങളിലൂടെ ആസ്വദിക്കാം.

മധുരഗീതങ്ങളിൽ ഇനി കേൾക്കാം. 2012 പുറത്തിറങ്ങിയ മാന്ത്രികൻ എന്ന ചിത്രത്തിലെ ഗാനം. അനിൽകുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജയറാം, പൂനം ബജ്വേ, മുക്ത, ഇന്ദ്രൻസ്, സുരാജ് വെഞ്ഞാറമൂട്, രമേശ് പിഷാരടി, റിയാസ് ഖാൻ, കലാഭവൻ ഷാജോൺ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിനു വേണ്ടി ശരത് വയലാർ ഗാനരചന നിർവഹിച്ച് എസ് ബാലകൃഷ്ണൻ സംഗീതം പകർന്ന് കുമാരദാസും സുജാത

മധുരഗീതങ്ങളിൽ ഇനി 2013 പുറത്തിറങ്ങിയ ഇതു പാതിരാമണൽ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. എം പത്മകുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജയസൂര്യ, ഉണ്ണി മുകുന്ദൻ, രമ്യ നമ്പീശൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശരത് വയലാറിന്റെ വരികൾക്ക് അഫ്സൽ യൂസഫാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഇതിലെ നജീം അർഷാദും മൃദുല വാര്യരും പാടിയ ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

0: പ്രിയ ശ്രോതാക്കളെ, ആലോലം എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ ഇതുവരെ കേട്ടത്. മധുരഗീതങ്ങളുടെ സമയം ഇവിടെ തീരുകയാണ്. മധുരഗീതങ്ങളിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ.
1: മധുരഗീതങ്ങൾ

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മറിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജ്യ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത മോഹനും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലെ മാറിൽ നീ ചായുറങ്ങ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കടകം 12, ഹിജർവർഷം 1447, സഫർ 13, ശകവർഷം 1948, ശ്രാവണം 6, 2026 ജൂലൈ 28, ചൊവ്വാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.